പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ? കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ

0: ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് മെയ് 30-ന്റെ തട്ടകത്തിലാണ്. 1922 മെയ് 30 അമേരിക്കൻ ഐക്യനാടുകളിലെ ദേശീയ സ്മാരകങ്ങളിൽ പ്രമുഖമായ വാഷിംഗ്ടൺ DC അതിമനോഹരമായ ലിങ്കൺ മെമ്മോറിയൽ ദേ രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. മനുഷ്യബന്ധങ്ങളുടെ ആഴങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ വികാരമാണ് സഹാനുഭൂതി. മറ്റൊരാളുടെ ഹൃദയമിടിപ്പുകൾ സ്വന്തം നെഞ്ചിലേറ്റുന്ന, ലോകത്തെ അവരുടെ കണ്ണുകളിലൂടെ കാണാൻ പ്രേരിപ്പിക്കുന്ന ആ അത്ഭുത വിദ്യ. എന്നാൽ അതിരുകടന്ന ഈ സഹാനുഭൂതി പലപ്പോഴും ആ വ്യക്തിയെ വൈകാരികമായ ഒരു പ്രതിസന്ധിയിലെത്തിക്കാറുണ്ട്. ആരെയും വെറുക്കാൻ കഴിയില്ല എന്നതാണത്. സാധാരണയായി വെറുപ്പിനെ നാം ഒരു നിഷേധാത്മക വികാരമായാണ് കാണാറുള്ളത്. എന്നാൽ മനഃശാസ്ത്രപരമായി നോക്കിയാൽ വെറുപ്പിന് ഒരു സംരക്ഷണ സ്വഭാവമുണ്ട്. നമ്മെ വേദനിപ്പിക്കുന്നവരിൽ നിന്നും മുറിപ്പെടുത്തുന്ന ബന്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ഒരു സുരക്ഷാ കവചമായി വെറുപ്പ് പ്രവർത്തിക്കാറുണ്ട്. ഒരു വ്യക്തി നമ്മോട് അന്യായം ചെയ്യുമ്പോൾ അവരോടുള്ള വെറുപ്പ് അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ നമ്മെ സഹായിക്കുന്നു. സഹാനുഭൂതി അധികമുള്ളവർക്ക് ഈ പ്രതിരോധ കോട്ട പണിയാൻ കഴിയില്ല. അവർക്ക് ലോകം നന്മയുടെയും തിന്മയുടെയും പോരാട്ടമല്ല, മറിച്ച് മുറിവേറ്റ മനുഷ്യഹൃദയങ്ങളുടെ ഒരു വലിയ ചിത്രമാണ്. ഒരാൾ തങ്ങളെ വേദനിപ്പിച്ചാൽ പോലും അയാൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്ന സാഹചര്യത്തെയും അയാളുടെ ഉള്ളിലെ വേദനയും വായിച്ചെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഈ മനസ്സിലാക്കൽ പലപ്പോഴും അവരോട് വെറുപ്പ് തോന്നുന്നതിന് തടസ്സമാകുന്നു. തങ്ങളെ കുത്തിനോവിച്ച കൈകളിലെ തഴമ്പുകളെക്കുറിച്ച് അവർ വേവലാതിപ്പെടുന്നു. വെറുപ്പില്ലാത്ത ഇടങ്ങളിൽ അതിർവരമ്പുകൾ ഉണ്ടാകില്ല. സഹാനുഭൂതി അധികമുള്ളവർ നിരന്തരം ക്ഷമിച്ചുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരുടെ വേദനകളിൽ ഇടകലരുമ്പോൾ സ്വന്തം ആത്മാവിലേൽക്കുന്ന മുറിവുകൾ അവർ ശ്രദ്ധിക്കാറില്ല. ഇത്രയും മതി എന്ന് പറയാൻ കഴിയാത്തത് അവരെ നിരന്തരമായ വൈകാരിക ചൂഷണങ്ങൾക്ക് ഇരയാക്കിയേക്കാം. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്വന്തം മനസ്സിനെ മനസ്സിലാക്കാൻ അവർ മറന്നുപോകുന്നു. ഇതൊരു ദൗർബല്യമായി തോന്നാമെങ്കിലും ഇത്തരക്കാരാണ് ലോകത്തെ ഇന്നും സ്നേഹത്തിന്റെ നൂലുകൊണ്ട് ബന്ധിപ്പിക്കുന്നത്. വൈരാഗ്യത്തിന്റെ നിയമങ്ങളെ ലംഘിക്കാനും പ്രതികാരത്തിന്റെ പുസ്തകം അടച്ചുവെക്കാനും ഇവർക്ക് മാത്രമേ സാധിക്കൂ. ഒരു മനുഷ്യനും വെറുക്കപ്പെടേണ്ടവനല്ല, മറിച്ച് മനസ്സിലാക്കപ്പെടേണ്ടവനാണ് എന്ന ചിന്താധാരയാണ് ലോകത്തിന് ഇന്നും മനുഷ്യത്വത്തിലുള്ള വിശ്വാസം നിലനിർത്താൻ സഹായിക്കുന്നത്. സഹാനുഭൂതിയുള്ളവർ ലോകത്തിന്റെ മഹത്തായ ശക്തിയാണ്. എന്നാൽ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ തന്നെ സ്വന്തം മനസ്സിനോടും അല്പം കരുണ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. തങ്ങളെ തന്നെ സ്നേഹിക്കാനും സ്വന്തം മുറിവുകൾ ഉണങ്ങാൻ സമയം മാറ്റിവെക്കാനും ഇവർക്ക് കഴിയണം. എങ്കിൽ മാത്രമേ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ആ കരുണയുടെ ഉറവ വറ്റാതെ നിലനിൽക്കുകയുള്ളൂ.
1: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. പ്രകാശ ചിന്തകളിൽ ഇന്ന് മനോഭാവമാണ് എല്ലാം എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. മെന്റാലിറ്റി ഈസ് എവരിത്തിങ്. ഈ മൂന്ന് വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും. നിങ്ങളുടെ വിദ്യാഭ്യാസമോ സാമ്പത്തിക പശ്ചാത്തലമോ സൗന്ദര്യമോ അല്ല നിങ്ങളുടെ വിജയത്തെ തീരുമാനിക്കുന്നത്, മറിച്ച് ഏത് സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് പ്രധാനം. പ്രതിസന്ധികളെ അവസരങ്ങളായി കാണാനും പരാജയങ്ങളെ പാഠങ്ങളാക്കാനും അസാധ്യമായതിനെ സാധ്യമാക്കാനും സഹായിക്കുന്നത് മാനസികാവസ്ഥ തന്നെയാണ്. മനോഭാവം എന്നത് കേവലം പോസിറ്റീവ് ചിന്തയല്ല, അത് നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു ആന്തരിക സംവിധാനമാണ്. രണ്ടു തരം മനോഭാവമുണ്ട്. ഒന്ന് സ്ഥിര മനോഭാവം അഥവാ ഫിക്സഡ് മൈൻഡ്സെറ്റ്, അതായത് തന്റെ കഴിവുകളും ബുദ്ധിയും സ്ഥിരമാണ്, മാറ്റാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. ഇവർ വെല്ലുവിളികളെ ഭയപ്പെടുന്നു, തെറ്റുകൾ സംഭവിക്കുമ്പോൾ എളുപ്പത്തിൽ പിന്മാറുന്നു. രണ്ട് വളർച്ചാ മനോഭാവം അഥവാ ഗ്രോത്ത് മൈൻഡ്സെറ്റ്, പരിശ്രമത്തിലൂടെയും പഠനത്തിലൂടെയും കഴിവുകൾ വികസിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ. ഇവർ പരാജയങ്ങളെ വളർച്ചയ്ക്കുള്ള അവസരമായി കാണുന്നു. ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷെ ആ സംഭവങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് തീരുമാനിക്കാം. ഒരു പ്രതിസന്ധി വരുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നതും ഇതൊരു പാഠമാണ് എന്ന് ചിന്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ മനോഭാവമാണ്. നിങ്ങളുടെ മനോഭാവം നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കുന്നു. ചിന്തകൾ നിങ്ങളുടെ വാക്കുകളെ, വാക്കുകൾ നിങ്ങളുടെ പ്രവൃത്തികളെ, പ്രവൃത്തികൾ നിങ്ങളുടെ ശീലങ്ങളെ, ശീലങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ, ഒടുവിൽ സ്വഭാവം നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നു. എല്ലാം തുടങ്ങുന്നത് ഒരൊറ്റ മനോഭാവത്തിൽ നിന്നാണ്. ലോകം കണ്ട വലിയ വിജയകഥകളിലെല്ലാം വിജയിച്ചവരുടെ മനോഭാവമാണ് നിർണായകമായ ഘടകമായിരുന്നത്. മനോഭാവം ശക്തമാകുമ്പോൾ പ്രതിരോധശേഷി അഥവാ റെസിലിയൻസ് വർദ്ധിക്കുന്നു. എത്ര തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കാനുള്ള മാനസിക ശക്തിയാണിത്. പലരും പരാജയപ്പെടുന്നത് അവർ വീഴുന്നത് കൊണ്ടല്ല, മറിച്ച് വീഴുമ്പോൾ എഴുന്നേൽക്കാൻ തീരുമാനിക്കാത്തത് കൊണ്ടാണ്. വളർച്ചാ മനോഭാവമുള്ള ഒരാൾ പരാജയത്തെ തന്റെ വ്യക്തിത്വത്തിന്റെ ഒരു കുറവായി കാണുന്നില്ല, മറിച്ച് ഈ രീതി ഫലവത്തായില്ല, അടുത്തത് എന്ത് ചെയ്യണം എന്ന് മാത്രം ചിന്തിക്കുന്നു. പരാജയപ്പെടാനുള്ള പേടി ഒഴിവാക്കുമ്പോഴാണ് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ നമുക്ക് കഴിയുന്നത്. നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമാണെങ്കിൽ അതിലേക്കുള്ള യാത്രയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ നിങ്ങൾ ഒരു നിസ്സാര പ്രശ്നമായി മാത്രമേ കാണൂ. മനോഭാവം ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. മാറ്റങ്ങൾ ജീവിതത്തിന്റെ അനിവാര്യതയാണ്. സ്ഥിര മനോഭാവമുള്ളവർ മാറ്റങ്ങളെ ഭയപ്പെടുന്നു. എന്നാൽ വളർച്ചാ മനോഭാവമുള്ളവർ മാറ്റങ്ങളെ പുതിയ അവസരമായി കാണുകയും അതിനനുസരിച്ച് സ്വയം മാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഒരു നല്ല മനോഭാവം എന്നത് ജന്മനാ കിട്ടുന്നതല്ല, അത് ചിട്ടയായ പരിശീലനം

പരിശീലനത്തിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന രീതി നിരീക്ഷിച്ചു തുടങ്ങുക. എനിക്ക് കഴിയില്ല, ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന ചിന്തകൾക്ക് പകരം ഇതൊരു വെല്ലുവിളിയാണ്, ഞാൻ ശ്രമിക്കാം എന്ന് മാറ്റി എഴുതുക. നെഗറ്റീവായ സ്വയം സംഭാഷണങ്ങളെ പോസിറ്റീവായി മാറ്റുക. നിങ്ങളുടെ കഠിനാധ്വാനത്തിനും പരിശ്രമത്തിനും പ്രാധാന്യം നൽകുക, അല്ലാതെ പ്രതിഭയ്ക്കോ ഭാഗ്യത്തിനോ അല്ല. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. തെറ്റുകൾ സംഭവിച്ചാൽ സ്വയം കുറ്റപ്പെടുത്തുന്നതിന് പകരം എന്താണ് ഞാൻ പഠിച്ചത് എന്ന് ചിന്തിക്കുക. നിങ്ങളെ പ്രചോദിപ്പിക്കുകയും നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ആളുകളുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. നെഗറ്റീവ് മനോഭാവമുള്ള ആളുകളെ ഒഴിവാക്കുക. ആരോഗ്യകരമായ ഭക്ഷണം, വ്യായാമം, മതിയായ ഉറക്കം എന്നിവ നമ്മുടെ മാനസികാവസ്ഥയെ നേരിട്ട് സ്വാധീനിക്കുന്നു. ശക്തമായ ശരീരം ശക്തമായ മനസ്സിന് അടിസ്ഥാനമാണ്.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷൻ സംഘർഷം കണക്കിലെടുത്ത് 30 ദിവസത്തെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര നിർദ്ദേശം. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനമാരംഭിക്കും. ആരോഗ്യ വകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TV കുരുവള കൊച്ചിയിൽ അന്തരിച്ചു. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വിജയിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷൻ സംഘർഷം കണക്കിലെടുത്ത് കുറഞ്ഞത് 30 ദിവസത്തെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളോട് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. രാജ്യത്തെ LPG ഉൽപ്പാദനം പ്രതിദിനം 92,000 മെട്രിക് ടണ്ണായി വർദ്ധിച്ച് റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്ത്യയിൽ ഇന്ധനക്ഷാമമില്ലെന്നും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ LPG കരുതൽ ശേഖരമുണ്ടെന്നും എല്ലാ റിഫൈനറികളും മികച്ച നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. അന്തർ മന്ത്രാലയ സമിതി യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ അറിയിച്ചതാണിത്. അടിയന്തര സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ അതിർത്തി രക്ഷാസേനയ്ക്ക് അധിക ചുമതലകൾ നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഗുജറാത്തിലെ ഭുജിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ 2 ഔട്ട്പോസ്റ്റുകൾ ഉദ്ഘാടനം ചെയ്യവേ BSF ജവാന്മാരുമായി സംവദിക്കുകയായിരുന്നു അമിത്ഷാ. സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട് അനുവദിക്കലും വിനിയോഗവും ന്യൂഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. സമഗ്ര ശിക്ഷ 3.0 കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിനും ഫലപ്രാപ്തി ബന്ധിതമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് യോഗം ചേർന്നതെന്ന് സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പ്രധാൻ അറിയിച്ചു. SSA, PM പോഷൺ, ഉല്ലാസ്, PM ശ്രീ അടക്കം പ്രധാന പദ്ധതികൾ സമഗ്ര സമീപനത്തിലൂടെ കേന്ദ്രീകരിക്കുന്നതിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇത് സ്കൂൾ വിദ്യാഭ്യാസ രീതിയിൽ കൂടുതൽ ഏകോപനത്തിനും ഫലപ്രാപ്തിക്കും വഴിയൊരുക്കുമെന്ന് പ്രധാൻ വിലയിരുത്തി. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനും സഹകരണ ഫെഡറലിസം ഉറപ്പാക്കാനും ഊന്നൽ നൽകുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി കുറിച്ചു. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനമാരംഭിക്കും. ഉത്തരക്കടലാസ് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും സുതാര്യതയും പ്രശ്നരാഹിത്യവും ഉറപ്പാക്കുകയാണ് പോർട്ടലിന്റെ ലക്ഷ്യമെന്ന് CBSE കേന്ദ്രങ്ങൾ അറിയിച്ചു. മൂല്യനിർണയത്തിന്റെ ഉയർന്ന നിലവാരം നടപടിയിലൂടെ സാധ്യമാകുമെന്ന് CBSE വ്യക്തമാക്കി. ഉടമസ്ഥരെ കണ്ടെത്താൻ കഴിയാത്ത ബാങ്ക് ആസ്തികളെക്കുറിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ധനകാര്യ സേവന വകുപ്പ് പോർട്ടൽ തുടങ്ങി. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകൾക്ക് കീഴിലെ സംയുക്ത സംരംഭമായാണ് പോർട്ടൽ വികസിപ്പിച്ചത്. ഉടമസ്ഥരില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഓഹരികൾ, ഡിവിഡന്റുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയുടെ വിവരങ്ങൾ പോർട്ടലിൽ ലഭ്യമാകും. ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് സ്കൈകാസ്റ്റ് പദ്ധതി കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ റിമോട്ട് സെൻസിംഗ് വഴി കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന സ്കൈകാസ്റ്റ് പദ്ധതി സ്വായത്തമാക്കുന്ന 19-ാമത്തെ രാജ്യമാണ് ഇന്ത്യയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് സംവിധാനം വ്യാപിപ്പിക്കുമെന്നും ഡോക്ടർ സിംഗ് അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബാങ്കുകളടക്കം ധനകാര്യ സ്ഥാപനങ്ങളിൽ 48,021 കോടിയിലേറെ രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് ഉണ്ടായതായി റിസർവ് ബാങ്ക് അറിയിച്ചു. 10,114 തട്ടിപ്പ് കേസുകളാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 3 വർഷത്തിൽ പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ സാമ്പത്തിക തട്ടിപ്പിന്റെ എണ്ണം കുറഞ്ഞെങ്കിലും തട്ടിപ്പിന്റെ തുക വർദ്ധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേതടക്കം വെള്ളക്കെട്ട് ഒഴിവാക്കാനും കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കാനും മാലിന്യ നിർമ്മാർജ്ജനം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. പരിപാടിയിൽ ആശുപത്രിയും കോളേജും ഓഫീസ് പരിസരവും ശുചീകരിക്കും. ഡ്രെയിനേജ് സംവിധാനവും മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളും വൃത്തിയാക്കാനും നടപടിയുണ്ടാകും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TU കുരുവിള അന്തരിച്ചു. അദ്ദേഹത്തിന് 89 വയസ്സായിരുന്നു. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി

0: ഹോസ്പിറ്റലിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബസനിയ വലിയ പള്ളിയിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെ രാഷ്ട്രീയ പൊതുമേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്നു ടി യു കുരുവിള. 2006-ലും 2011-ലും കോതമംഗലത്തു നിന്ന് നിയമസഭയിലെത്തി. 2016-ൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2006-ൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ, ഹൌസിംഗ് ബോർഡ് എന്നിവയുടെ ചെയർമാനായും പ്രവർത്തിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ടി യു കുരുവിളയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോഴിക്കോട് മുൻ മേയറും മുതിർന്ന സി പി ഐ എം നേതാവുമായിരുന്ന ടി പി ദാസൻ കോഴിക്കോട്ട് അന്തരിച്ചു. അദ്ദേഹത്തിന് 76 വയസ്സായിരുന്നു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ്, കെ ടി ഡി സി ഡയറക്ടർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. 1967-ൽ സി പി ഐ എം അംഗമായ ദാസൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും കെ എസ് എഫ് ജില്ലാ സെക്രട്ടറിയായും ഡിവൈഎഫ്ഐ സ്ഥാപക പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായിരുന്ന കെ പി ധനപാലൻ എറണാകുളത്ത് നിര്യാതനായി. 76 വയസ്സായിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് പുലർച്ചെ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു. വെറ്റിലപ്പാറ സ്വദേശി പുല്ലാർക്കാട്ട് മോഹനാണ് പുലർച്ചെ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. ഐ പി എൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്തു. ഇതോടെ അവർ രണ്ടാം ഫൈനലിസ്റ്റുകളായി. ന്യൂ ചണ്ഡിഗഡിൽ 215 റൺസ് വിജയലക്ഷ്യവുമായി കളിക്കാനിറങ്ങിയ ഗുജറാത്ത് 8 പന്തുകൾ ശേഷിക്കെ 3 വിക്കറ്റിന് 219 റൺസ് എടുത്തു. ഗുജറാത്ത് ടൈറ്റൻസ് നാളെ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഫൈനൽ മത്സരത്തിൽ നേരിടും. വൈകിട്ട് 7:30-ക്കാണ് മത്സരം. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും സാഹസിക കായികമേളയുമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12-ാം പതിപ്പ് ജൂലൈ 30-31 ഓഗസ്റ്റ് 1-2 തീയതികളിൽ കോഴിക്കോട്ട് നടത്തും. മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ നിയമസഭാ മന്ദിരത്തിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ റിവർ ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി. കാസർകോടിന്റെ മുഖഛായ മാറ്റാൻ 100 കോടി രൂപയുടെ വികസന പാക്കേജ് കരട് പദ്ധതി സമർപ്പിച്ചു. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൌകര്യ വികസനം, വിനോദസഞ്ചാരം, കാർഷികം തുടങ്ങിയ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്ന 27 സുപ്രധാന പദ്ധതികളാണ് സമഗ്രമായ ഈ കരടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആരോഗ്യ മേഖലയ്ക്കും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുമാണ് പദ്ധതിയിൽ വലിയ പരിഗണന നൽകിയിരിക്കുന്നത്. കാസർകോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി 10 കോടി രൂപയും പുതിയ അപകട ട്രോമാ കെയർ സൌകര്യത്തിനായി 5 കോടി രൂപയും കരട് വാർഷിക പദ്ധതി വകയിരുത്തി. വയോജന ആശുപത്രി ബ്ലോക്ക് സ്ഥാപിക്കാൻ 2.65 കോടി രൂപയും കരട് പദ്ധതിയിൽ അനുവദിച്ചിട്ടുണ്ട്.
0: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വജ്രാഭരണവും വിളക്കും ക്ഷേത്രത്തിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പരിശോധിച്ച് കണ്ടെത്തി. ഭക്തജനങ്ങൾ സമർപ്പിച്ച സ്വർണനാണയങ്ങളും സ്വർണക്കെട്ടുകളും ഉൾപ്പെടെ സമർപ്പിത വസ്തുക്കൾ സുരക്ഷിതമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന പോലീസ് മേധാവി ഗവൺമെന്റിന് നൽകിയ റിപ്പോർട്ടിൽ വൈരനാമം എന്ന വജ്രാഭരണവും വിളക്കും നഷ്ടപ്പെട്ടെന്ന് അറിയിച്ചിരുന്നു. വസ്തുതകൾ പരിശോധിക്കാതെയും അന്വേഷിക്കാതെയും വസ്തുതാവിരുദ്ധ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉചിതമായ നടപടിയെടുക്കണമെന്ന് ക്ഷേത്ര ഭരണസമിതി ഗവൺമെന്റിനോട് ആവശ്യപ്പെടും. ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം. കൊച്ചി നഗരസഭയുടെ സുസ്ഥിര വികസനവും അടിസ്ഥാന സൌകര്യങ്ങളും ലക്ഷ്യമിടുന്ന 9 മുൻഗണനാ പദ്ധതികളുടെ സമഗ്ര നിർദ്ദേശം മേയറുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. നഗരം നേരിടുന്ന ഗതാഗതക്കുരുക്ക്, കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ദീർഘകാല പരിഹാരം കാണുകയാണ് പദ്ധതികളുടെ ലക്ഷ്യം. കോഴിക്കോട്ടെ ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. റേഡിയോ നാടകങ്ങളിലൂടെ ശ്രദ്ധേയനായ ശരത്ചന്ദ്രൻ ഇന്ത്യൻ സിനിമയുടെ സംഗീത ചരിത്രം അടയാളപ്പെടുത്തിയ ഗാനലോകവീഥികളിൽ എന്ന പരിപാടിയുടെ രചയിതാവാണ്. ആകാശവാണി നിലയങ്ങളിൽ 34 വർഷത്തോളം നീണ്ട പ്രശസ്ത സേവനത്തിന് ശേഷമാണ് അദ്ദേഹം ഇന്നലെ വിരമിച്ചത്. ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ സംസ്ഥാന ഗവൺമെന്റിന്റെ മാധ്യമ പുരസ്കാരവും വി ടി കുമാരൻ അവാർഡും ഇടച്ചേരി അവാർഡും ശരത്ചന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിന്റെ 102-ാം ജന്മദിനാഘോഷവും കലാസാഗർ പുരസ്കാര സമർപ്പണവും ചെറുപ്പുളശ്ശേരിയിൽ ഇന്നലെ നടത്തി. കഥകളി മേഖലയിലെ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷൻ സംഘർഷം കണക്കിലെടുത്ത് 30 ദിവസത്തെയെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര നിർദ്ദേശം. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനം ആരംഭിക്കും. ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം. രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TU കുരുവിള കൊച്ചിയിൽ അന്തരിച്ചു. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വിജയിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യനൂതനമായ പ്രകാശരശ്മികളുടെ സമ്മോഹനതയാൽ ജ്വലിച്ചു നിൽക്കുന്ന സൗരബിംബം, ഒരു പകലിന്റെ ഹൃദ്യമായ സമാരംഭം. ഈ ദിവസം എങ്ങനെയായിരിക്കും എന്ന മുൻവിധികൾ ഒന്നും വേണ്ട. പകരം ഓരോ നിമിഷത്തെയും അർത്ഥവത്താക്കിക്കൊണ്ട് കർമ്മനിരതമാവുക എന്നതാണ് കാര്യം. ചടഞ്ഞുകൂടൽ ഒഴിവാക്കൂ. സടകുടഞ്ഞ് എഴുന്നേൽക്കൂ. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, അതിൽ ഒരു കുടന്ന സ്നേഹം, അതുതന്നെ എത്ര ഹൃദ്യം. കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നമ്മുടെ ഭാഷ നമ്മുടെ വീടാണ്. നമ്മുടെ ഭാഷയാണ് നമ്മുടെ ജീവിത താളവും. ഹരിതസുന്ദരമായ നമ്മുടെ നാട്, കൈരളിയുടെ ഹൃദയരക്തം എന്നോണം നമ്മുടെ മലയാളം. കായൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം മലയാളം. ഹൃദ്യമായ കഥകളും അതിലേറെ ആനന്ദാമൃതമായി ഒഴുകിപ്പരക്കുന്ന കാവ്യനിർദ്ധരികളും കൊണ്ട് അതിസമ്പന്നമായ നമ്മുടെ ഭാഷ. മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് അച്ചടി മലയാളത്തെക്കുറിച്ച് കേൾക്കാം. അറിവിന്റെ ജനാധിപത്യവൽക്കരണത്തിന് ആഗോളതലത്തിൽ തന്നെ ഗതിവേഗം പകർന്ന സാങ്കേതിക വിദ്യയാണ് അച്ചടി. മലയാളത്തിലെ അച്ചുകൾ ഉപയോഗിച്ച് അക്ഷരങ്ങൾ കടലാസിലേക്ക് പകർത്തുകയാണ് അതിന്റെ രീതി. വിദേശ മിഷണറിമാരാണ് കേരളത്തിൽ അച്ചടി വിദ്യ പരിചയപ്പെടുത്തിയത്. ഹെർമൻ ഗുണ്ടർട്ട് കണ്ടുപിടിച്ച് നടപ്പിലാക്കിയ അച്ചടി വിദ്യ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാണ് ഇന്ത്യയിലെത്തിയത്. ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി അച്ചടി വിദ്യ നടപ്പിലായത് കൊല്ലം, കൊച്ചി, വൈപ്പിക്കോട്ട, അമ്പഴക്കാട് എന്നീ സ്ഥലങ്ങളിലാണെന്ന് കരുതപ്പെടുന്നു. കൊച്ചിയിലും വൈപ്പിക്കോട്ടയിലും ഉണ്ടായിരുന്ന അച്ചടി ശാലകളിൽ 50 കുറയാതെ പുസ്തകങ്ങൾ അച്ചടിച്ചിരിക്കുമെന്നും കരുതപ്പെടുന്നു. ഇന്ത്യൻ ലിപികളിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം എന്ന ബഹുമതി 1758 കൊല്ലത്ത് അച്ചടിച്ച ക്രിസ്തീയ വേദോപദേശത്തിനാണ്. അതായത് കേരളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം കൊല്ലത്തുള്ള ദിവ്യരക്ഷകന്റെ കലാലയത്തിൽ 1578 ഒക്ടോബർ 20 അച്ചടിച്ചതെന്ന് അതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ആ പുസ്തകം തമിഴ് ലിപിയിലുള്ളതാണ്. മലയാള ലിപികൾ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ആംസ്റ്റർഡാമിൽ അച്ചടിച്ച ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന സസ്യശാസ്ത്ര പുസ്തകത്തിലാണ്. മലയാള ലിപി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഹോർത്തൂസ് മലബാറിക്കൂസിനെ ഒരു മലയാള കൃതിയായി അംഗീകരിക്കാനാവില്ല. മലയാള ലിപികൾ മാത്രം ഉപയോഗിച്ച് ആദ്യം ഒരു പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയത് 1772. ക്ലമന്റ് പാതിരി എഴുതിയ സംക്ഷേപ വേദാർത്ഥം എന്ന പുസ്തകം. റോമിൽ പോയി മലയാള ലിപികൾ ചതുരവടിവിൽ കൊത്തി ഉണ്ടാക്കിക്കൊണ്ടുവന്നാണ് ക്ലമന്റ് സംക്ഷേപ വേദാർത്ഥം അച്ചടിച്ചത്. മലയാളത്തിലെ 51 മൗലിക അക്ഷരങ്ങൾ അച്ചടിക്കാൻ 1128 അച്ചുകൾ നിർമ്മിക്കേണ്ടി വന്നു. എന്നാൽ ചതുരവടിവിലുള്ള അച്ചുകളെല്ലാം ഉപേക്ഷിച്ച് ഗതിശൈലിയിൽ തന്നെ വലിയ മാറ്റമുണ്ടാക്കി അച്ചടിയിൽ വിപ്ലവമുണ്ടാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാളത്തിലെ ഒന്നാമത്തെ മാസികയായ രാജ്യസമാചാരം 1847 ജൂണിൽ ആദ്യമായി അച്ചടിച്ചത് ഇല്ലിക്കുന്നിലെ അച്ചുകൂടത്തിലാണ്. 1853 മാർത്താണ്ഡവർമ്മ മുൻകൈയെടുത്ത് തിരുവനന്തപുരത്ത്

0: കേരളവിലാസം എന്ന പേരിൽ ഒരച്ചുകൂടം സ്ഥാപിച്ചു. ഇതിന്റെ ആവിർഭാവത്തോടെയാണ് മലയാളിയുടെ പ്രസിദ്ധീകരണ ചരിത്രം ആരംഭിക്കുന്നത്. കേരളത്തിലെ ഒന്നാമത്തെ സാഹിത്യ മാസികയായ വിദ്യാവിലാസിനിയും പി ഗോവിന്ദപിള്ളയുടെ മലയാള ഭാഷാ ചരിത്രവും അച്ചടിമഷി പുരണ്ടത് ഇവിടെ നിന്നാണ്. അച്ചടി വ്യവസായം മലയാളത്തിൽ വളർന്നു വികസിച്ചു. ഏറ്റവും ആധുനികമായ അച്ചടി യന്ത്രങ്ങളും സമ്പ്രദായങ്ങളും നിലവിൽ വന്നു. പുതിയ കാലഘട്ടത്തിലെ പ്രസിദ്ധീകരണ രംഗത്തെ നവപ്രവണതകളായ ഇ ബുക്ക്, ഇ റീഡർ, ഇ പബ്ലിഷിംഗ് എന്നിവയും നമുക്ക് വളരെ പരിചിതമായി തീർന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

കവിതയാണോ അതോ പാട്ടോ? അർത്ഥശങ്ക വരുത്തും വിധം അർത്ഥസമ്പുഷ്ടമായ വരികൾ കൊണ്ട് ചില്ല വിടർത്തിയ കവിതകളുടെ കായാമ്പൂ മരങ്ങൾ, ഹൃദയതടങ്ങളിൽ വീണുകിടക്കുന്ന വൃത്താലങ്കാരങ്ങളുടെ നീലപ്പൂവുകൾ, ഭാവഗഹനത കൊണ്ട് ആരെയും വിസ്മയിപ്പിക്കുന്ന കവിതകളുടെ ആത്മസ്പർശമാകുന്ന പല്ലവികൾ, അനുപല്ലവികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ കാറ്റുപുണർന്ന ശ്രവ്യ സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വരയ്ക്ക് ഒരുപാട് പറയുവാനുണ്ട്, എങ്കിൽ ഒരു വരിക്ക് അതിലേറെ പറയുവാനുണ്ട്. കവിത ആത്മാവിൽ തീ പടർത്തും, മനസ്സിനെ സമാശ്വസിപ്പിക്കും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞു ചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും. കാറ്റായി ഒഴുകും, കൊടുങ്കാറ്റായി വീശും, അഴകിന്റെ അലകൾ ചുരുളു നിവർന്ന് ഒഴുകി വരുന്നത് പോലെ അത് ഹൃദ്യതയുടെ പര്യായമാകും. പഴമയ്ക്ക് നേരെ വാളായി വീശും, അനാചാരങ്ങളെ ചുട്ടെടുക്കുന്ന കാട്ടുതീയാവും, പുതിയ പുലരിയിലേക്ക് നടന്നെടുക്കാനുള്ള ആവേഗമാകും. കവിത രതിയാണ് ചിലപ്പോൾ, ചിലപ്പോൾ അത് ശക്തിഗാഥയാകും, മറ്റു ചിലപ്പോൾ അത് താരാട്ടുപാട്ടിന്റെ മാതൃതാളമാവും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ഇന്ന് ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യത്തിന്റെ ജനസംഖ്യാഘടന സംരക്ഷിക്കുന്നതിന് അനധികൃത കുടിയേറ്റം ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലൈംഗ് ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്നു മുതൽ. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഗോവ സന്ദർശനം തുടരുന്നു. പനാജിയിൽ ഇന്ന് നടക്കുന്ന ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: 1961 പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് മോചിതരായ ശേഷം ദാമൻ ദിയുവിനൊപ്പം കേന്ദ്രഭരണ പ്രദേശമായിരുന്ന ഗോവ 1987 പ്രത്യേക സംസ്ഥാനമായി മാറിയത്. കൊങ്കണി ഭാഷയ്ക്ക് ഔദ്യോഗിക പദവി ലഭിച്ചതും സംസ്ഥാന രൂപീകരണത്തിലേക്ക് നയിച്ച സുപ്രധാന ഘടകമായിരുന്നു. ഇന്നത്തെ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിറാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കും. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും. തുടർന്ന് ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി അവിടെയുള്ള ഗവേഷണ സാങ്കേതിക പ്രദർശനങ്ങൾ വീക്ഷിക്കുകയും ശാസ്ത്രജ്ഞരുമായി സംവദിക്കുകയും ചെയ്യും. നാളെ വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതും അനധികൃത കുടിയേറ്റം ഇല്ലാതാക്കുന്നതും രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഭുജിൽ BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നതിന് അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൂടുതൽ മേഖലകൾ ഏൽപ്പിക്കുന്നത് സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: BHF की सीमा सुरक्षा के कंसेप्ट को पूर्णतया बदलने का निर्णय किया है. एक चतुष्कोणीय कंसेप्ट के साथ एक सुरक्षा ग्रिड हम आने वाले दिनों में बनाएंगे और बॉर्डर सुरक्षा की जगह टेरिटोरियल सुरक्षा का एक नया कंसेप्ट भी लॉन्च करेंगे और BHF के जवानों की तो प्रमुख जिम्मेदारी रहेगी ही रहेगी.
0: 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലൈംഗ് ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. വൈകുന്നേരം ന്യൂഡൽഹിയിൽ എത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ മ്യാൻമാർ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കിടയിൽ നൈപുണ്യ വികസനം, പോഷകാഹാരം, കായികം, കല എന്നിവയിൽ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഫലപ്രദമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സമഗ്ര ശിക്ഷാ അഭിയാന്റെ കീഴിൽ ഫണ്ട് അനുവദിക്കുന്നതിനെക്കുറിച്ചും വിനിയോഗത്തെക്കുറിച്ചും അവലോകന യോഗം നടത്തുകയായിരുന്നു അദ്ദേഹം. പഠിതാക്കളെ വളർത്തിയെടുക്കുന്നതോടൊപ്പം വികസിത ഭാരതത്തിന് ആവശ്യമായ മാനവ മൂലധനം കെട്ടിപ്പടുക്കുന്നതിലും ഈ ശ്രമങ്ങൾ നിർണായക പങ്കുവഹിക്കുമെന്ന് ശ്രീ പ്രധാൻ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. പരിപാടിയുടെ 134th ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത്ത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. രാജ്യത്തെ ആദ്യത്തെ എഡ്ജ് AI സിസ്റ്റം ഓൺ ചിപ്പ് നേത്ര A2000 വികസിപ്പിച്ച് തിരുവനന്തപുരം ആസ്ഥാനമായുള്ള സെമി കണ്ടക്ടർ സ്റ്റാർട്ടപ്പായ നേത്ര സെമി. നൂതനമായ 12 നാനോമീറ്റർ ടെക്നോളജി നോഡ് ഉപയോഗിച്ച് നിർമ്മിച്ച ചിപ്പ് സ്മാർട്ട് വിഷൻ ആപ്ലിക്കേഷനുകൾക്ക് ശക്തി പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി രാജ്യത്ത് കൂടുതൽ ഫലപ്രദമാകുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്ന് തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആശുപത്രി ക്യാമ്പസുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുക, കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് യജ്ഞത്തിന്റെ

0: പ്രധാന ലക്ഷ്യങ്ങൾ. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി ഒ കുരുവിളെ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. 2006-ലും 2011-ലും അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ, ഹൌസിംഗ് ബോർഡ് ചെയർമാൻ, റബ്ബർ ബോർഡ് മെമ്പർ തുടങ്ങിയ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്നും ഭരണസമിതി അറിയിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എബോള രോഗബാധ പടരുന്ന പശ്ചാത്തലത്തിൽ പ്രഥമഘട്ട മെഡിക്കൽ സഹായം ഇന്ത്യ കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അടിയന്തരമായി ഉപയോഗിക്കാനുള്ള മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും വ്യക്തിഗത സുരക്ഷാ കിറ്റുകളും ഉൾപ്പെടുന്ന ആദ്യ ബാച്ച് സാമഗ്രികളാണ് ആഫ്രിക്കയ്ക്ക് കൈമാറിയതെന്ന് മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
1: We have sent medical supplies to CDC Africa. This was handed over by our High Commissioner in Uganda to CDC office there. And we look forward to further helping in whatever manner we can with the countries and with CDC Africa in dealing with this public health emergency that has happened on the continent.
0: പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എൽ പി ജി സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള എൽ പി ജി കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഐ പി എൽ ക്രിക്കറ്റിന്റെ ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ്. ഇന്നലെ നടന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് കലാശപ്പോരിന് യോഗ്യത നേടിയത്. വൈഭവ് സൂര്യവംശിയുടെ റെക്കോർഡ് ബാറ്റിംഗ് മികവിൽ രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 215 റൺസിന്റെ വിജയലക്ഷ്യം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 18.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഗുജറാത്ത് അനായാസം മറികടന്നു. നാളെ അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് ബ്രിസ്റ്റോളിൽ നടക്കും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് ജോഡിയായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമി ഫൈനലിൽ പ്രവേശിച്ചു. മിക്സഡ് ഡബിൾസിൽ മലേഷ്യൻ ജോഡികൾ പരിക്കിനെ തുടർന്ന് പിന്മാറിയതോടെ ഇന്ത്യയുടെ ധ്രുവ് കപിലയും തനിഷ ക്രാസ്റ്റോയും സെമി ഫൈനലിൽ എത്തി. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് സിബിഎസ്ഇ. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്ന് സിബിഎസ്ഇ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് സിബിഎസ്ഇ ടെലികൌൺസിലിംഗ് സേവനങ്ങൾക്കായി 1800-11-8004 എന്ന ഹെൽപ്ലൈൻ നമ്പറിലും റിസൾട്ട് cbse@cbseshiksha.in എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാം. കുട്ടികൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളും മേൽനോട്ടവും അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ ഓൾക്കർ ടർക്ക്. ഡിജിറ്റൽ ലോകം കുട്ടികൾക്ക് പഠനത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകുമ്പോൾ തന്നെ അവരുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഭീഷണി ഉണ്ടാകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്നതിന് പകരം പ്ലാറ്റ്ഫോമുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വിവരങ്ങൾ സംരക്ഷിക്കണമെന്നും ടർക്ക് ആവശ്യപ്പെട്ടു. ഉക്രൈനിലെ സംഘർഷം അവസാനത്തോടെ അടുക്കുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. യുദ്ധരംഗത്തെ നിലവിലെ സാഹചര്യം വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണിതെന്ന് പ്രസിഡന്റ് പുടിനെ ഉദ്ധരിച്ച് റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സംഘർഷം എന്നവസാനിക്കുമെന്നതിന് കൃത്യമായ സമയപരിധി നിശ്ചയിക്കുന്നത് അവിവേകമാണെന്നും യുദ്ധത്തിനിടയിൽ അത്തരമൊരു പ്രഖ്യാപനം പ്രായോഗികമല്ലെന്നും പുടിൻ അഭിപ്രായപ്പെട്ടു. ഉക്രൈനുമായി ചർച്ചകൾക്ക് റഷ്യ തയ്യാറാണെന്നും ചർച്ചകൾ ഒരിക്കലും നിഷേധിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്ലെയിം ചെയ്യാത്ത സാമ്പത്തിക ആസ്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്തുന്നതിനായി ധനകാര്യ സേവന വകുപ്പ് കോമൺ ലാൻഡിംഗ് പോർട്ടൽ ആരംഭിച്ചു. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകളുടെ കൂട്ടായ്മയായ പബ്ലിക് സെക്ടർ ബാങ്ക് അലയൻസുമായി സഹകരിച്ചാണ് പോർട്ടൽ വികസിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ഇന്ന് ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യത്തിന്റെ ജനസംഖ്യാഘടന സംരക്ഷിക്കുന്നതിന് അനധികൃത കുടിയേറ്റം ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ക്ലെയിൻ ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്ന് മുതൽ. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ്. രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.9. 2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത് ഇന്നൊരു ചടങ്ങാണ്. അപൂർവം വീടുകളിൽ മാത്രമാണ് ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പതിവുള്ളത്. അടുക്കളയിലോ അടുക്കളയോട് ചേർന്നുള്ള മുറിയിലോ നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ച കാലം മറന്നു. ശരിക്കും അതൊരു ഭക്ഷണം കഴിപ്പ് മാത്രമായിരുന്നില്ല. അടുക്കള സദസ്സെന്നോ കുടുംബ സദസ്സെന്നോ പറയാവുന്നത്ര അർത്ഥവത്തായ അടുപ്പമുണ്ടായിരുന്ന ഒത്തുകൂടലുകളായിരുന്നു അത്. ആ സമയം എന്തൊക്കെ നമ്മൾ പറഞ്ഞു? വീട്ടുവിശേഷങ്ങൾ, നാട്ടുവർത്തമാനങ്ങൾ, പണ്ടത്തെ കാര്യങ്ങൾ, കൂട്ടുകാരുടെ കാര്യങ്ങൾ, രാഷ്ട്രീയവും സിനിമയും ചലച്ചിത്ര ഗാനങ്ങളും എന്ന് തുടങ്ങി എന്തൊക്കെ ചർച്ച ചെയ്തു. ആദ്യകാലങ്ങളിൽ ഒരു മണ്ണെണ്ണ വിളക്കിന് ചുറ്റുമിരുന്നായിരുന്നു അത്താഴം കഴിച്ചിരുന്നതെങ്കിൽ അത് പിന്നീട് വൈദ്യുത വിളക്കുകളിലേക്ക് വഴിമാറി. നിലത്തിരുന്ന് കഴിച്ച നമ്മൾ ഊണുമേശകളിലേക്ക് മാറി. അപ്പോഴും വർത്തമാനങ്ങൾക്ക് കുറവ് വന്നില്ല. പിന്നെ എപ്പോഴാണ് നമ്മൾ മൗനത്തിന്റെ തടവറകളിലേക്ക് സ്വയം ഇറങ്ങിപ്പോയത്? 80കളുടെ മധ്യത്തിലാണ്. ടി വി വന്ന കാലം, അത്ഭുതങ്ങൾ കൺമുന്നിൽ നിറഞ്ഞ കാലം. ഭക്ഷണം എടുത്തുകൊണ്ടുപോയി ടി വിയുടെ മുന്നിലിരുന്ന് ഒരക്ഷരം ഉരിയാടാതെ കഴിക്കുന്നവർ ഇന്നുമുണ്ട്. ആർക്കും ഒന്നും സംസാരിക്കാനില്ല. എല്ലാ കണ്ണുകളും ടി വിയിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. ഭക്ഷണത്തിന്റെ രുചി എന്തെന്ന് പോലും അറിയാതെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന് കഴിച്ചു. കാഴ്ചകളൊക്കെ നന്നായിരുന്നു, പക്ഷേ അവ നമുക്കിടയിലെ അകലം കൂട്ടിക്കൊണ്ടേയിരുന്നു. ദൂരക്കാഴ്ചകൾ അടുത്തുവന്നു, അടുത്തുണ്ടായിരുന്ന കാഴ്ചകൾ അകന്നുപോയി. പരസ്പരം തിരിച്ചെടുക്കാനാകാത്ത വിധം നമ്മൾ അകന്നുപോയോ? ഒരു പാട്ട് കേൾക്കാം.

ടെലിവിഷൻ കാഴ്ചകൾക്ക് മുന്നിൽ നമ്മൾ പരസ്പരം അകന്നു എന്നത് ശരിയാണ്. പക്ഷെ അപ്പോഴും നമ്മൾ പരസ്പരം നഷ്ടപ്പെട്ടിരുന്നില്ല. നമ്മെ നമുക്ക് തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഒടുവിൽ അത് വന്നത്. കൈക്കുള്ളിൽ ഒതുങ്ങാവുന്ന ചെറിയ ഫോണിൽ നിന്ന് സിനിമ ഷൂട്ട് ചെയ്യാവുന്ന ക്യാമറകളോടുകൂടിയ മൊബൈൽ ഫോണുകൾ നമ്മൾ പരസ്പരം അന്യരായി തീർന്നു പോവും. നിന്നെ അറിയുവാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ വിധം നമുക്കിടയിൽ രണ്ട് ലോകങ്ങൾ അതിര് നിർണയിക്കുന്നു പോവും. കവിത പറയുന്നത് സത്യം. രണ്ട് ലോകങ്ങൾ, രണ്ടിടങ്ങൾ, രണ്ടിഷ്ടങ്ങൾ. എത്ര പെട്ടെന്നാണ് നമ്മൾ ഇരുവരും രണ്ടായി പിരിഞ്ഞത്. അടുക്കളയിൽ, ഡൈനിങ് ടേബിളിൽ, പഠനമുറിയിൽ, സ്വീകരണമുറിയിൽ, എവിടെയും ഒപ്പം, നിന്നോടടുക്കാൻ അനുവദിക്കാതെ മൊബൈൽ കൂടെയുണ്ട്. ബാത്റൂമിൽ പോലും മൊബൈൽ ഇല്ലാതെ പറ്റില്ല എന്ന അവസ്ഥ. പരസ്പരം ഒന്നും പറയുവാനില്ല, പരസ്പരം ഒന്നും കേൾക്കുവാനുമില്ല. അതെ, എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. കേൾക്കാൻ സമയമുണ്ടാകുമോ എന്ന് മുൻകൂർ അനുവാദം ചോദിച്ച് മിണ്ടുന്ന പങ്കാളികൾ. ഒരു പാട്ട് കേൾക്കാം.

സമയമില്ല എന്നാണ്. മക്കളെ കേൾക്കാൻ സമയമില്ലാത്ത രക്ഷിതാക്കൾ. ജോലിയുടെ തിരക്ക്, ബിസിനസിന്റെ തിരക്ക്, തിരക്കോട് തിരക്ക്. അതെ, അവരോടൊക്കെ പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, ഓട്ടം നല്ലതാണ്, പക്ഷേ നെട്ടോട്ടം അത് നല്ലതല്ല. ഒരു പാട്ട് കേൾക്കാം.

അടുക്കള സദസ്സുകളൊന്നും പഴയതുപോലെ തിരിച്ചു വരാൻ പോകുന്നില്ല. അതാണ് സത്യം. എന്നാലും ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ശ്രമം. അപ്പോൾ മൊബൈൽ നോക്കില്ല എന്ന് തീരുമാനിക്കണം. അതെങ്കിലും വേണം. അല്ലെങ്കിൽ കൺമുന്നിലൂടെ ഒളിച്ചു പോകുന്നത് സ്വന്തം ജീവിതമായിരിക്കും എന്ന് മറന്നു പോകരുത്. മൊബൈൽ ഉപയോഗിക്കാതിരിക്കാനൊക്കെ നമുക്ക് പറ്റും. തിയേറ്ററിൽ മതിമറന്നിരുന്ന് സിനിമ കാണുമ്പോൾ മൊബൈൽ എടുക്കാറില്ലല്ലോ. അപ്പോൾ പറയും, അതും സ്ക്രീനാണല്ലോ എന്ന്. ആ, അതാണ് ഉത്തരമെങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. ഒരു പാട്ട് കൂടി കേൾക്കാം.

ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണ രീതി വീടുകളിൽ മാത്രമല്ല ഓഫീസുകളിലും ടീച്ചേഴ്സ് റൂമുകളിലുമെല്ലാം നഷ്ടപ്പെട്ടു. പണ്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ കുട്ടികളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് സ്റ്റാഫ് റൂമിൽ ചെന്നാൽ അധ്യാപകരെല്ലാവരും ചിരിച്ചും കളി പറഞ്ഞും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് കാണാം. ക്ലാസ്സിൽ ഗൗരവപ്പെടുന്ന അധ്യാപകർ പോലും സ്റ്റാഫ് റൂമിൽ സൗഹൃദം പങ്കിടുന്നത് കണ്ട് അസൂയപ്പെട്ടിട്ടുണ്ട്. ജീവിതം പാരസ്പര്യത്തിൻ്റെതാണ്. അത് നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ യാന്ത്രികമാകും. ആരോടും പ്രത്യേകിച്ച് പ്രതിബദ്ധതകളില്ലാതാകും. അവിശ്രമമായ ജീവിതയാത്രകൾ നിരാശപ്പെടുത്തും. ദുഃഖങ്ങളേറെയുണ്ടെങ്കിലും നിരാശ തീരെയില്ലാതെ ജീവിക്കാനാണ് മനുഷ്യൻ പരസ്പരം കാര്യങ്ങൾ പറയുന്നത്, ചിരിക്കുന്നത്, സല്ലപിക്കുന്നത്. അതൊന്നുമില്ലാത്ത ജീവിതം പൂക്കളും കിളികളുമില്ലാത്ത ലോകം പോലെയാണ്. അത് മറന്നു പോകരുത്. ഒരു പാട്ട് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില. ക്രോധം ശത്രുവാണ്, സംശയമേതുമില്ല. ദേഷ്യം കൊണ്ട് ഒന്നും നേടിയിട്ടില്ല ആരും. ക്രോധം വിടിയണം ബുധജനം എന്നാണ്. എഴുത്തച്ഛന്റെ വരികളാണ്. ലക്ഷ്മണോപദേശത്തിൽ എഴുത്തച്ഛൻ പറയുന്നു, ക്രോധമെന്നത് യമനായത് നിർണയമെന്ന്. ക്രോധം വൈതരണി നദിയാണെന്ന്. സ്വർഗത്തിലൂടെ ഒഴുകുന്നത് ഗംഗയാണെങ്കിൽ നരകത്തിലൂടെ ഒഴുകുന്നത് വൈതരണിയാണെന്ന് സങ്കല്പം. അങ്ങനെ സ്വർഗവും നരകവും എവിടെയുമില്ല. ഉണ്ടെങ്കിൽ അത് ചിന്തകളിലാണ്. സ്നേഹവും സൗഹൃദവും സഹാനുഭൂതിയുമൊക്കെയാണ് സ്വർഗമെന്ന സങ്കല്പത്തിലൂടെ സാധ്യമാകുന്നതെങ്കിൽ സമ്മർദ്ദം, ദേഷ്യം, ശത്രുത എന്നിവയാണ് നരകമെന്ന സങ്കല്പത്തിലുള്ളത്. ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് പ്രധാനം. സ്വർഗമായി കാണാം, നരകവുമായി കാണാം. ക്രോധം നരകമാണ്. അത് യാതനയുണ്ടാക്കും, ഊർജത്തെ നഷ്ടപ്പെടുത്തും, മൂഡ് ഓഫാക്കി കളയും. സത്യം പറഞ്ഞാൽ നിസ്സഹായരാണ് ദേഷ്യം കൊണ്ട് നടക്കുന്നത്. ആത്മവിശ്വാസം എത്രത്തോളമുണ്ടോ അത്രത്തോളം ദേഷ്യം കുറയും. ജീവിത നിപുണത എത്രത്തോളമുണ്ടോ അത്രത്തോളം ക്രോധം കുറയും. ക്രോധമില്ലാതാവുക എന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളും ജീവിത അനുഭവങ്ങളും ദേഷ്യമെന്ന വികാരത്തെ കുറയ്ക്കാൻ സഹായിക്കും. അപകർഷത ദേഷ്യമുണ്ടാക്കും, സമ്മർദ്ദം ദേഷ്യമുണ്ടാക്കും, ചിലർക്ക് പരാജയം ദേഷ്യമുണ്ടാക്കും, അവഗണന ദേഷ്യമുണ്ടാക്കും, ഇൻസൾട്ട് ചെയ്യപ്പെട്ടാൽ ദേഷ്യമുണ്ടാകും. എന്നാൽ ഇതൊക്കെ ജീവിതത്തിൽ സാധാരണമാണ് താനും. സമ്മർദ്ദമുണ്ടാകില്ല എന്ന് ഉറപ്പു പറയാനാവില്ല, പരാജയമുണ്ടാവില്ല എന്ന് പറയാനാവില്ല. ചിലയിടത്ത് അവഗണിക്കപ്പെട്ടു എന്ന് വരും, ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു എന്നും വരും. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ദേഷ്യപ്പെട്ടു തുടങ്ങിയാൽ പിന്നെ ദേഷ്യപ്പെടാനേ നേരമുണ്ടാകും. ദേഷ്യം മറ്റുള്ളവരിൽ വെറുപ്പുണ്ടാക്കും, അവർ അകലും. അപ്പോൾ ദേഷ്യമുള്ളവർ ഒറ്റപ്പെടും. ഒറ്റപ്പെടൽ കൂടുതൽ ദേഷ്യമുണ്ടാക്കും. ജീവിതത്തെ നേരിടുക എന്നതാണ് പ്രധാനം. ഒരു സേഫ് സോൺ ഉണ്ടെങ്കിലേ ജീവിക്കൂ എന്ന് കരുതരുത്. അതൊരർത്ഥത്തിൽ നിസ്സഹായതയാണ്. ഒപ്പമുള്ളവരെല്ലാം തന്നെ കംഫോർട്ടാക്കിക്കൊള്ളണം എന്നും ശഠിക്കരുത്. തനിക്കുവേണ്ടിയാണ് ഈ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നും കരുതരുത്. കാലവും ലോകവും വിശാലമാണ്. അതുൾക്കൊള്ളാൻ ആവുന്നവർ ദേഷ്യാലുക്കളാവുകയില്ല, ക്ഷമാശീലരായിരിക്കുകയും ചെയ്യും.

നമസ്തേ മലയാളം തുടരുന്നു. കർണികാരങ്ങൾ പൂത്തുവിടർന്നു നിൽക്കുന്ന കമനീയമായ കാഴ്ച. താഴ്വാരങ്ങളിൽ നിന്നുയർന്ന് ആകാശമേലാപ്പ് വരെ ചുവന്നു തുടിക്കുന്ന മുരിക്കിൻ പൂക്കൾ, എത്ര കണ്ടാലും തീരാത്ത വിധം പടർന്നു വിശാലമായി കിടക്കുന്ന സൂര്യകാന്തി പാടങ്ങൾ, ചോളവയലുകൾ, പല പാട്ടുകളും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന അനവധ്യമായ ആസ്വാദന തലങ്ങൾ, എഴുത്തിന്റെ രാസസംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, രചനാ സൗഭാഗമാർന്ന വരികൾ കൊണ്ട് മലയാള ഗാനശാഖയെ അനുഗ്രഹീതമാക്കിയ എത്രയോ രചയിതാക്കൾ, മുതുകുളൻ രാഘവൻ പിള്ളയും തിരുനയനാർ കുറിച്ചി മാധവൻ നായരും പി ഭാസ്കരനും വയലാർ രാമവർമ്മയും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും തുടങ്ങി ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും ഒക്കെ ചേർന്ന് പ്രഭാപൂരിതമാക്കിയ നമ്മുടെ ചലച്ചിത്ര ഗാനശാഖ ഒരുപക്ഷെ മറ്റൊരു ഭാഷയിലും ഉണ്ടാകില്ല. ഇത്രയും സമ്പന്നതയാർന്ന ചലച്ചിത്ര ഗാനശേഖരം അനർഹമായ പാട്ടുകളുടെ കലവറയിൽ നിന്നും തെരഞ്ഞെടുത്ത രണ്ട് മുഴുമുത്തുകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

0: എം ഡി ഒ ബി വിജയൻ, എം മുകുന്ദൻ, മാധവിക്കുട്ടി, പൊൻകുന്നം വർക്കി, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം. മലയാള സാഹിത്യ നഭോമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസ കന്മരത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം നീലാ പത്മനാഭന്റെ കാളിയമർദ്ദനം എന്ന കഥ. ഡോക്ടർ, അകത്ത് വരാമല്ലോ. ഗുഡ് ഈവനിംഗ് ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, എങ്ങനെ താങ്കളോട് പറഞ്ഞു തുടങ്ങണമെന്ന് ഒരെത്തുമ്പിടിയില്ല. ബൈ ദ ബൈ, ഇന്ന് ഞാനാണ് താങ്കളുടെ അവസാനത്തെ പേഷ്യന്റ്. വെളിയിൽ വേറെ ആരുമില്ല. എനിക്ക് ശേഷം വന്നവരൊക്കെ പോലും താങ്കളെ കണ്ടിട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര നേരമായി വെളിയിൽ കാത്തിരുന്നത്. പ്ലീസ് ഗിവ് മീ എ പേഷ്യന്റ് ഹിയറിംഗ് ഡോക്ടർ. ഐ മേ റിക്വസ്റ്റ് ഫോർ യു ഫോർ ദ ഇംപോസിബിൾ. മെനി താങ്ക്സ് ഡോക്ടർ. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഞാൻ ഇങ്ങനെ അല്പം മാറിയിരുന്നോളാം. മുകളിൽ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സീലിംഗ് ഫാനിന്റെ നേരെ ഞാൻ ഇരിക്കാറില്ല. ശരി, ഒരു സെൻഷറിങ്ങും ഇല്ലാതെ എന്റെ മനസ്സിന്റെ വാതായനങ്ങളെ മലർക്കെ താങ്കളോട് തുറന്നു കാണിക്കാൻ പോവുകയാണ്. എന്റെ ആത്മാവിനെ മറയ്ക്കുന്ന കൃത്രിമ മൂടുപടങ്ങളെയൊക്കെ ഞാൻ പിച്ചു ചിന്തി അറിയുകയാണ്. ഇപ്പൊ കുറേ ദിവസമായി എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഫീലിംഗ്സ് ഓഫ് ഇൻസെക്യൂരിറ്റി. ഏതു നിമിഷവും എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ പോവുകയാണോ എന്നൊരു പേടി. സദാസമയവും ഒരു ഹൈപ്പർ ടെൻഷൻ. എന്തായിരിക്കും കാരണമെന്ന് രാത്രി പകലായി തലപുകഞ്ഞ് ആലോചിച്ച് നോക്കി. ആലോചിക്കും തോറും ഈ അരക്ഷിതാബോധം തെർമോമീറ്ററിലെ രസനിരക്ക് പോലെ മുകളിൽ പൊന്തിക്കൊണ്ടിരിക്കുന്നതല്ലാതെ മനസ്സിൽ കടുകോളം പോലും ശാന്തി ലഭിക്കുന്നില്ല. ഡോക്ടർ, താങ്കൾ ശാകുന്തളം വായിച്ചിരിക്കുമല്ലോ. അതിലാണെന്ന് തോന്നുന്നു ഒരു ഘട്ടത്തിൽ ഒരു കഥാപാത്രത്തിൻ്റെതായ സംഭാഷണ ശകലം വരുമല്ലോ. തീ പിടിച്ച പുരയുടെ താഴെ നിൽക്കുന്നത് പോലുള്ള വെപ്രാളം എന്ന്. അതുപോലെയുള്ളൊരു വെപ്രാളം. 24 മണിക്കൂറും ഉണ്ണുന്ന സമയവും ഉറങ്ങുന്ന സമയവും മാത്രമല്ല, ബാത്റൂമിനകത്ത് പോയി കഥകടച്ചിട്ട് ശരീരത്തിൽ വെള്ളം കോരി ഒഴിക്കുമ്പോൾ പോലും ഇപ്പോൾ താങ്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തുകൂടി ചോര വലിച്ചു കുടിക്കുന്ന മലയട്ട പോലെ ആ വെപ്രാളം എന്നെ അള്ളിപ്പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എത്ര ദിവസമായെന്നോ. ഇപ്പോൾ അതെനിക്ക് പറയാനൊരു പിടിയുമില്ല. വളരെ വളരെ ദിവസങ്ങൾക്ക് മുമ്പേ ഉണ്ട്. താങ്കളുടെ അടുത്ത് വരണം വരണമെന്ന് ഞാൻ വിചാരിച്ചു തുടങ്ങിയിട്ട് തന്നെ വളരെ കാലമായി. പക്ഷെ ഇവിടെ വരണം എന്തോ ഒരു മടി. ഇവിടെ വന്നാൽ ഊളമ്പാറയിൽ കൊണ്ടുപോയി തള്ളി കഥകടച്ചു കളയുമോ എന്നൊരു പേടി. 2-3 പ്രാവശ്യം ഇവിടെ വന്ന് വെളിയിലിരുന്നിട്ട് മറ്റു രോഗികൾ അകത്ത് കയറുന്നത് നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ട്. എന്റെ ഊഴം വരുമ്പോൾ നെഞ്ചിനകത്തൊരു പടപടപ്പ്, ഓട്ടോറിക്ഷ എഞ്ചിൻ പോലെ. അത് സഹിക്കാൻ കഴിയാതെ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. ഇന്ന് എങ്ങനെങ്കിലും കണ്ടേ പറ്റുമെന്ന നങ്കൂരമിട്ട കപ്പൽ പോലെ വൈരാഗ്യത്തോടെ പല്ലുകടിച്ചിരിക്കുകയായിരുന്നു. കുഷ്ഠരോഗികൾ, എയ്ഡ്സ് ബാധിച്ചവർ, കൺവിറ്റസ്, ലോസ്റ്റിറ്റ്യൂട്ട്സ് എന്നിവരെല്ലാം പോലെ അനുഭാവത്തോടെ സമീപിച്ച് സമൂഹത്തിന് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇക്കാലത്ത് പെർവെർഷൻ, ഫ്രസ്ട്രേഷൻ എന്നിങ്ങനെ കുറെ കനമായ വാക്കുകൾ ഉപയോഗിച്ച് എന്നെ വിഷപ്പാമ്പായി അടിച്ചു വിരട്ടുകയില്ല എന്ന ധൈര്യത്താൽ വന്നിരിക്കുകയാണ്. വിദ്യാഭ്യാസമോ, അതിനൊന്നും കുറവില്ല. ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഫിസിക്സിൽ MSc പാസ്സായിട്ടുണ്ട്. ഡോക്ടർ, പഠിക്കാത്ത നിരക്ഷരകക്ഷിയാണെങ്കിൽ ഇങ്ങനെ ആവശ്യമില്ലാതെ കാണുകയറി ചിന്തിച്ച് ബുദ്ധി വ്യായാമം ചെയ്തിരിക്കില്ലെന്ന് ഇപ്പൊ തോന്നുന്നു. കോടിക്കണക്കിന് ജീവിച്ചു മരിക്കുന്ന ജനങ്ങളിൽ ഒരു തുള്ളിയായി ഞാനും അലിഞ്ഞു ചേർന്നിരിക്കുമല്ലോ. പഠിത്തത്തിൽ ഞാൻ അത്രയ്ക്കൊന്നും ബ്രില്യന്റ് അല്ല. പക്ഷേ പരീക്ഷ സമയത്ത് കഠിനപ്രയത്നം ചെയ്ത് സെക്കൻഡ് ക്ലാസ്സിൽ പാസ്സായിട്ടുണ്ട്. ബിരുദമെടുത്തിട്ട് 15 കൊല്ലമായി കാണും ഡോക്ടർ. ഞാൻ വഹിക്കുന്ന ഉദ്യോഗമോ സർക്കാർ ജോലി തന്നെ ഡോക്ടർ.

ചലച്ചിത്രത്തിന് കഥ മാത്രം പോരാ, തിരക്കഥ കൂടി വേണം. സീനുകൾക്കനുസരിച്ച് സംഭാഷണങ്ങൾ കൂടി വേണം. പ്രേക്ഷകനെ ഹരം കൊള്ളിക്കണം. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും വേണം. ഇഷ്ടപ്പെടുത്തണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുവാൻ ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.

0: വലിയ തിരക്കില്ലെങ്കിൽ ക്യാൻ സ്പെയർ എ ലിറ്റിൽ ടൈം?
1: ഷുവർ സർ. ഞങ്ങളിങ്ങനെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ.
0: പബ്ലിക് പ്ലേസിൽ സ്മോക്കിംഗ് പാടില്ല.
1: ഞാനിത് കത്തിക്കാറില്ല.
0: അതെന്താ, ഒരു സ്റ്റൈലാണ്.
1: വലിയ നിർത്തിയതാ, പക്ഷെ അങ്ങ് ഉപേക്ഷിക്കാൻ മടി, അതുകൊണ്ട് ഇങ്ങനെ കൊണ്ട് കിടക്കും.
0: ഗുഡ്. ഈ ശേഖരണങ്ങളിൻ്റെ മോൾ എങ്ങനെ?
1: സാറ് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെ കുറിച്ചാണോ?
0: അതെ, ഞാനിപ്പോഴല്ലേ പരിചയപ്പെട്ടതും കല്യാണം ആലോചിച്ചതുമല്ല. തൻ്റെ പഴയ ഫ്രണ്ടല്ലേ?
1: പഴയ ഫ്രണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, അറിയാം, കണ്ടിട്ടുണ്ട്.
0: അത് തന്നെയാണ് എന്റെ ചോദ്യം. താൻ എന്താ അവളെ തീർത്തും അങ്ങ് അവോയ്ഡ് ചെയ്ത് കളഞ്ഞത്?
1: ടൈം ഇല്ലായിരുന്നു സാർ. അവളെ നല്ല ഒരുപാട് പെൺപിള്ളേരെ അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ട്. കോളേജിൽ നിന്ന് ഇറങ്ങി പിന്നെ വൈകാതെ അങ്ങ് ബിസിയായി.
0: എന്ത് ബിസി?
1: സ്മഗ്ലിംഗ് ആയിരുന്നു. സ്പിരിറ്റ്, കുഴൽപ്പണം, ചന്ദനത്തൈല, അങ്ങനെ ഓരോന്ന്.
0: അണ്ടർവേൾഡ് പ്രിൻസ്.
1: അണ്ടർവേൾഡ്, അതൊരു പഴയ പ്രയോഗമല്ലേ? ഇന്ന് അതിന്റെ മീനിങ് ഇല്ല. അതാണ് വേൾഡ്. നമ്മുടെ പാവൻ ജനകോടികളല്ലേ അണ്ടർവേൾഡിൽ കഴിയുന്നത്.
0: താൻ നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കുന്നു. ചുമ്മാ അതല്ല, ആ കൊച്ചു തന്നെ കയറി പ്രേമിച്ചത്. അതേടോ, എന്റെ വുഡ് ബി എന്നോട് പറഞ്ഞു അവൾക്ക് വയസ്സറിയിച്ച കാലം തൊട്ടേ തന്നോട് ഭയങ്കര പ്രേമമായിരുന്നു.
1: ആയിരിക്കും, ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു കുറച്ചു കാലം മുമ്പ്.
0: ഇപ്പോഴും മോശമൊന്നുമില്ല.
1: ഇല്ല, എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്.
0: താനെന്നാലും നല്ല ഫോമിലായിരുന്നു. തട്ടുന്നോ കഴുവേറ്റുന്നോ ഒക്കെ വെച്ച് കീറുന്നത് കേട്ടു. ചുമ്മാ പറഞ്ഞതായിരിക്കും അല്ലേ തന്തപ്പടി കൈവിട്ട മുതൽ പിടിക്കാൻ. എന്നെ പറഞ്ഞോ ചിലത്.
1: എനിക്ക് ഈ പറച്ചിൽ പണ്ടില്ലാത്ത സ്വഭാവമായിരുന്നു. ചെയ്താ ശീലം. എന്റെ ചെയ്ത്ത് കൂടിയപ്പം നാട്ടിൽ അക്രമവാസന കൂടുന്നു എന്നാണ് ചിലരുടെ കമന്റ്. കുട്ടികൾ വഴിതെറ്റുന്നു. അതുകൊണ്ട് ആദ്യം ഒരു റൗണ്ട് പറയും, പിന്നെ ചെയ്ത് കാണിക്കും.
0: തനിക്ക് നല്ല ഇടി കൊണ്ട് ശീലമുണ്ട്.
1: ഇടി എന്ന് പറഞ്ഞാൽ കൊടുക്കുക, കൊള്ളുക, വീണ്ടും കൊടുക്കുക, ഗിവ് ആൻഡ് ടേക്ക്, അതാണ് അതിന്റെ ഒരു ലൈൻ.
0: ഞാൻ തിരിച്ചാ, എനിക്ക് കൊടുത്താ ശീലം.
1: അത് ഈ ലോക്കപ്പ് റൂമിൽ കയറ്റി കുനിച്ചേർത്തുള്ള കുത്തുകാരിയല്ലേ?
0: അല്ലടാ, എനിക്ക് ലോക്കപ്പ് വേണമെന്നില്ല, നടുറോട്ടിലിട്ടും തല്ലു ഞാൻ. 5 കൊല്ലം ബോക്സിംഗ് ചാമ്പ്യൻ ആയതിന്റെ കപ്പ് ഇരിപ്പുണ്ട് വീട്ടില്, കാണണോ നിനക്ക്?
1: കപ്പോ
0: അല്ല ഇടി.
1: ബാസ്കിംഗ് ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ ഗരാട്ടെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ ഗലറിപ്പൈറ്റ്, അത് കുറെ കാലം പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ് നടന്നു, ടൈം കിട്ടില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല, അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ഇടിച്ച് പല്ല് തെറിപ്പിച്ചിട്ടുണ്ട് ചിലരുടെ, അതൊക്കെ ഞാൻ വീട്ടിലൊരു ഹോർലിക്സ് കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അല്ലടാ ഉണ്ണി, ഇത്രയും വലിയ കുപ്പി
2: എന്നാ നമുക്ക് തുടങ്ങാം.
1: അല്ല, ഈ റോഡി വെച്ച് അതും സാറ് യൂണിഫോമിൽ.
0: അത് വിട്,
1: സാറിനെ പറയാം, അതൊക്കെ വലിയ കേസാവും.
0: കേസ് ചാർജ് ചെയ്യേണ്ടത് ഞാനല്ലേ, ഞാൻ ചെയ്യില്ലെങ്കിലോ?
1: എന്നാലും അത് ശരിയാവില്ല.
0: എന്താടാ മോനെ, നാക്കിന്റെ നീളം വെച്ച് വള വളാന്ന് ചെലക്കുമ്പോ നീ ഓർത്തില്ലല്ലേ ആമ്പിള്ളേരുടെ കൈക്ക് വന്ന് വീഴുന്നു.
1: ശ്രീനിവാസ സവാരി ഗിരിഗിരി കയ്യടു മോനെ. നീ എന്നെ കൊണ്ട് ചെയ്യിക്കും. ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ

0: കേറാ വണ്ടിയില്. വണ്ടിയിൽ കേറാം.
1: വയ്യേ പോയ അടി എരന്ന് വാങ്ങിയ നിങ്ങളുടെ ആഫീസർ കേസില്ല കേസാക്കില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ കളിയാ. ഇനി അവ കേസാക്കിയ ആചാര വെടിമുഴക്കി അവന്റെ ശവാട്ടക്കം കൊണ്ടാടേണ്ടി വരും നിങ്ങൾ സഹപ്രവർത്തകർക്ക് സവാരി കിരികിരി. കളിയാ, ഞാൻ ഇവരോടൊപ്പം, നീ ഒരു ചായ കുടിച്ചിട്ടാ ഓടാ.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പ്രഭാത ചിന്തകൾ.
1: ദുഃഖം, വിലാപം, സങ്കടം, ഇവയെല്ലാം പര്യായ പദങ്ങളായി ഉപയോഗിച്ചു വരുന്നു. നമുക്ക് ഏറ്റവും അടുപ്പമുള്ള, നാം അത്യധികം വിലമതിക്കുന്ന, നമുക്ക് പ്രിയപ്പെട്ട ഒരാളിന്റെ മരണത്തിലുള്ള നമ്മുടെ വൈകാരിക ഭാവമാണ് സങ്കടം. പ്രസ്തുത മരണം എത്രമാത്രം നമ്മുടെ ആളത്വത്തിന് അസ്വസ്ഥത സൃഷ്ടിക്കുന്നുവോ അതുപോലെ തന്നെയാണ് അതിനോടനുബന്ധമായ സങ്കടവും. മരണം മാത്രമല്ല സങ്കടകരമായ വികാരം, മരണകാരണമെന്ന് നാം കരുതുന്ന എന്തും അതുപോലെ ദുഃഖമുളവാക്കും. നിരന്തരമായ ചികിത്സകളുടെ ഫലമായി ശരീരം പ്രവർത്തനക്ഷമമല്ലാതാവുക, അവയവം മുറിച്ചു മാറ്റേണ്ടി വരിക, വിവാഹമോചനത്തിലൂടെയുള്ള വേർപിരിയൽ, സാമ്പത്തികമായ വൻ തകർച്ച, ഇവയെല്ലാം മരണകരമായ ദുഃഖകാരണങ്ങളാണ്. ഇവയെല്ലാം പ്രിയപ്പെട്ടവരുടെ വേർപാടിന് തുല്യമായ മാനസിക വ്യഥയാണ് ഉണ്ടാക്കുക. ദുഃഖം പ്രകടിപ്പിക്കുന്ന വിധം ഓരോ സംസ്കാരങ്ങളിലും വ്യത്യസ്തമായിരിക്കും. സാംസ്കാരികവും മതപരവും പരമ്പരാഗതവുമായ ആചാരങ്ങൾ ദുഃഖം ലഘൂകരിക്കുന്നതിന് സഹായകരമാണ്. വേർപാടിൽ ദുഃഖിക്കുന്നവരുടെ അടുത്ത് ബന്ധുക്കളും സ്നേഹിതരും 7 ദിവസം ഇരിക്കുന്ന പതിവ് ചില സംസ്കാരങ്ങളിലുണ്ട്. ഇത് സങ്കടത്തിന്റെ ആഴം കുറയ്ക്കുകയും ആരൊക്കെയോ കൂടെയുണ്ടെന്നുള്ള തോന്നലിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കപ്പെടുകയും ചെയ്യും. വിലാപത്തിന്റെ പൂർത്തീകരണമായി ബന്ധുക്കളും സ്നേഹിതരും ഒത്തുകൂടി പ്രാർത്ഥിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നതും ചിലയിടങ്ങളിൽ നിലവിലുണ്ട്. ചിലയിടങ്ങളിൽ 1 വർഷം ദുഃഖാചരണമാണ്. ആ കാലയളവിൽ സന്തോഷകരമായ 1 ചടങ്ങും ആ കുടുംബത്തിൽ നടക്കുകയില്ല. ഇവയെല്ലാം ദുഃഖിതരായവർക്ക് ആശ്വാസം പകരുന്നതാണ്. വേർപാടിൽ കരയാൻ പാടില്ല. പ്രത്യേകിച്ച് പുരുഷന്മാർ എന്നത് ചിലയിടങ്ങളിൽ അലിഖിത നിയമമാണ്. അതേസമയം സ്ത്രീകൾ അലമുറയിട്ട് കരയുകയും വേണം. വിലാപം കഴിക്കുന്ന സംഘങ്ങൾ പോലും ആദിമ നൂറ്റാണ്ടു മുതൽ നിലവിലുണ്ട്. ദുഃഖം പ്രകടിപ്പിക്കാതെ പിടിച്ചു നിർത്തുന്നത് ധൈര്യമായും പ്രത്യാശയായും ചിത്രീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ പിൽക്കാലത്ത് മാനസിക രോഗത്തിന് അടിമപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. ദുഃഖം പോലും സാർവത്രികമാകുമ്പോൾ ദുഃഖത്തിന്റെ തീവ്രത കുറയുകയാണ്. ആവർത്തിച്ചുള്ള ദുഃഖവാർത്തകൾ കേട്ട് കേട്ട് മനുഷ്യൻ ദുഃഖങ്ങളോട് പൊരുത്തപ്പെടാൻ പഠിക്കുകയാണ്. ആദ്യം ഞെട്ടലോടെ കേട്ട, പിന്നീട് മറിയപ്പോടെ കേട്ട വാർത്തകൾ ഇപ്പോൾ കൗതുകത്തോടെയാണ് ശ്രദ്ധിക്കുന്നത്. ബന്ധുക്കൾ മരിച്ചുവെന്ന് കേൾക്കുമ്പോൾ മാത്രമേ കണ്ണുനീർ ഉതിരുന്നുള്ളൂ. അതും ആചാരപരമായ ശവസംസ്കാരമോ യാത്രയപ്പോ നൽകുവാൻ സാധിക്കാതെ വേർപെടുമ്പോൾ ദുഃഖം അധികരിക്കുന്നു. ദുഃഖത്തോട് പൊരുത്തപ്പെടാൻ നാം പരിശീലിക്കേണ്ടിയിരിക്കുന്നു. എല്ലായിടത്തും മരണവും എല്ലായിടത്തും ദുഃഖവും നിലനിൽക്കുമ്പോൾ നമ്മുടെ വ്യക്തിഗത ദുഃഖങ്ങളിൽ ഒരുപാട് ആഴ്ന്നിറങ്ങുവാൻ സാധിക്കാതെ വരുന്നു. ഇത് അല്പം ആശ്വാസം പ്രദാനം ചെയ്യുന്നു. മറ്റുള്ളവരുടെ പ്രിയപ്പെട്ടവരും മരിച്ചല്ലോ എന്നുള്ള ഗൂഢാനന്ദം കൊണ്ടല്ല ആശ്വാസം ലഭിക്കുന്നത്, പകരം ഇത് നിഷേധിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ്. സ്വന്തം മക്കളുടെ അകാല വേർപാടിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ദുഃഖം പോലെ തീവ്രമായ വേദന മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം. അതൊരു അപകട മരണമോ ആത്മഹത്യയോ ആകുമ്പോൾ വേദന 10 മടങ്ങ് വർദ്ധിക്കും. അത് മാതാപിതാക്കളുടെ ആയുസ് മുഴുവൻ കണ്ണു നനയുന്ന തീവ്രമായ ദുഃഖാനുഭവമാണ്. ബന്ധങ്ങളുടെ നഷ്ടമാണ് ദുഃഖത്തിന്റെ പാരമ്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത്. കോവിഡ് കാലത്ത് പൂർണ്ണ ഗർഭിണിയായ ഭാര്യയോടൊപ്പം വിദേശത്തു നിന്നും നാട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്ന ഭർത്താവ് മറ്റൊരു അത്യാവശ്യക്കാരനു വേണ്ടി തന്റെ യാത്രാവസരം വിട്ടുകൊടുക്കുന്നു. ചില ദിവസങ്ങൾക്ക് ശേഷം ഹൃദയസ്തംഭനം മൂലം മരിച്ച ഭർത്താവിന്റെ മൃതദേഹം കാണേണ്ടി വരുന്ന യുവതിയായ ഭാര്യയുടെ സങ്കടം വർണ്ണനാതീതമാണ്. എത്ര ആശ്വാസവാക്കുകൾ പറയാൻ ശ്രമിച്ചാലും കൂടെ നിൽക്കുന്നവരെ പോലും കണ്ണീർക്കയത്തിലേക്ക് തള്ളിയിടുന്നതാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ. ദുഃഖമാണ് മനുഷ്യന്റെ സ്ഥായിയായ വികാരം എന്ന തോമസ് മാത്യു സാറിന്റെ വാക്കുകൾ ചിലപ്പോൾ ശരിവച്ചു പോകും. വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും എന്തെല്ലാം സങ്കടങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കരഞ്ഞുകൊണ്ടാണ് ഓരോ കുഞ്ഞും ലോകത്തിലേക്ക് വരുന്നത്. കരയാത്ത കുഞ്ഞിനെ തട്ടിക്കരയിക്കും, കാരണം അതാണ് ജീവന്റെ അടയാളം. പിന്നെ അങ്ങോട്ട് ശാരീരികവും മാനസികവുമായ ഒരുപിടി സംഘർഷങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയുമുള്ള യാത്രയാണ്. വിശക്കുമ്പോൾ കരയുക, വിയക്കുമ്പോൾ കരയുക, വീഴ്ചകളിൽ കരയുക, ഭയപ്പെടുമ്പോൾ കരയുക തുടങ്ങിയ സന്ദർഭങ്ങൾ. സ്വന്തമെന്ന് പലതും ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കുന്നു. എല്ലാ നഷ്ടങ്ങളും സങ്കടകാരണമായി തീരുന്നു. സ്വന്തം രൂപവും ശബ്ദവും കൗമാരത്തിൽ നഷ്ടപ്പെടുമ്പോൾ ഭയവും സങ്കടവും ഉണ്ടാകും. സ്വന്തം സ്വപ്നങ്ങൾ തകർക്കപ്പെടുമ്പോൾ സങ്കടക്കടലിൽ താണു പോകുന്നു. ധൈര്യം നഷ്ടപ്പെടുമ്പോൾ കരഞ്ഞു പോകുന്നു. ശരീരം തളരുമ്പോൾ, മനസ്സ് തകരുമ്പോൾ ദുഃഖത്തിലേക്ക് വഴുതി വീഴുന്നു. ചിലർക്ക് സുഹൃത്തുക്കൾ നഷ്ടപ്പെടുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, പരീക്ഷയിൽ പരാജയപ്പെടുമ്പോൾ എല്ലാം സങ്കടകാരണമായി തീരുന്നു. റിട്ടയർമെന്റ് പോലും ചിലർക്ക് അതിവേദന ഉളവാക്കുന്നതാണ്. മക്കളെല്ലാം പഠനത്തിനായോ വിവാഹിതരായോ ദൂരേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾക്കത് സങ്കടമുണ്ടാക്കുന്നു. ദുഃഖത്തിന്റെ ഒന്നാമത്തെ ഘട്ടം മരവിപ്പാണ്. താങ്ങാനാവാത്ത ദുഃഖമോ നഷ്ടമോ ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തി സ്തബ്ധനായി പോകുന്നു. എന്താണ് ചുറ്റും സംഭവിക്കുന്നത് എന്നറിയാൻ സാധിക്കാതെ മരവിച്ചു പോകുന്നു. ചിലർക്ക് ചില നിമിഷങ്ങൾ എന്താണ് സംഭവിച്ചത് എന്ന് പിന്നീട് ഓർത്തെടുക്കുവാൻ സാധ്യമാകാത്തതുപോലെ ഓർമ്മനഷ്ടം സംഭവിക്കാറുണ്ട്. ഒരു വൈകാരിക ഭാവവും ഈ ഘട്ടത്തിൽ വ്യക്തികൾ കാണിക്കില്ല. ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ പെരുമാറും. അതല്ലെങ്കിൽ നിശ്ചേഷ്ടനായി മരവിച്ചിരിക്കും. നിസ്സഹായതയുടെയും പരസ്പര ബന്ധമില്ലാതെ പെരുമാറുന്നതിൻ്റെയും അവസ്ഥകൾ ഈ ഘട്ടത്തിലുണ്ടാകാം. ഇവിടെയാണ് കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഇടപെടേണ്ടത്. സൗഹൃദാത്മകത ഇവിടെ ഏറെ ഗുണം ചെയ്യും.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോദലങ്ങളിൽ പൂത്തുവിടർന്നു സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടുപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളും വൃത്തങ്ങളുമില്ല. ജീവിതത്തിന്റെ പാട്ടുകളാണവ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ. ജീവിതത്തിലെ സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയുമൊക്കെ ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി നീതിയും ന്യായവും.
1: നീതിയും ന്യായവും.

0: തുല്യ പദവിയുള്ള ജുഡീഷ്യൽ ഓഫീസറാണ് കുടുംബ കോടതി ജഡ്ജി. സാമൂഹ്യക്ഷേമ സംഘടനകൾ, മനഃശാസ്ത്ര സാമൂഹ്യ സുരക്ഷാ കൗൺസിലർമാർ എന്നിവരുടെ സേവനം ഉപയോഗപ്പെടുത്തുകയും സഹകരണം ഉറപ്പുവരുത്തുകയും ചെയ്തുകൊണ്ടാണ് കുടുംബ കോടതികൾ പ്രവർത്തിക്കുന്നത്. കുടുംബ കോടതി നടപടിക്രമങ്ങൾ അടഞ്ഞ മുറിയിൽ നടത്തപ്പെടുക വഴി രഹസ്യാത്മകതയും സ്വകാര്യതയും പാലിക്കപ്പെടുന്നു. അർഹരായവർക്ക് അഭിഭാഷക സേവനം സൗജന്യമായി ലഭ്യമാക്കുന്നു. ആരോഗ്യ ക്ഷേമ വിദഗ്ധരുടെ സേവനവും ലഭ്യമാക്കാൻ വ്യവസ്ഥയുണ്ട്. ദാമ്പത്യ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിവാഹബന്ധം അസാധുവായി പ്രഖ്യാപിച്ചു കിട്ടാൻ നിയമപരമായി വേറിട്ട് താമസിക്കൽ, വിവാഹമോചനം, വേറിട്ട് താമസിക്കുന്നവർക്ക് ഒരുമിച്ച് ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാൻ നിയമസാധുത പ്രഖ്യാപിച്ചു കിട്ടൽ, വിവാഹിത വിവാഹിതൻ എന്ന പദവി സ്ഥാപിച്ചു നൽകൽ എന്നിവ കുടുംബ കോടതിയുടെ തീർപ്പിൽ ഉൾപ്പെടുന്നു. ദമ്പതികൾക്കിടയിൽ വസ്തുവകകളെ സംബന്ധിച്ച തർക്കം കുടുംബ കോടതിയുടെ പരിഹാരങ്ങളുടെ ഭാഗമാണ്. ഒരാളിൻ്റെ ജനനത്തെ സംബന്ധിച്ച നിയമസാധുത പരിഹരിക്കലും കുടുംബ കോടതിയുടെ അധികാര പരിധിയിൽ വരും. വിവാഹത്തിൻ്റെ സാധുത, ദാമ്പത്യ സാധുത, വിവാഹം റദ്ദാക്കൽ, ദാമ്പത്യ പുനഃസ്ഥാപനം, വിവാഹമോചനം, ദാമ്പത്യ പദവിയുടെ പ്രഖ്യാപനം, ദാമ്പത്യാധിഷ്ഠിത സ്വത്തുവകകളുടെ അവകാശം തീർപ്പാക്കൽ, വിവാഹ ബാഹ്യബന്ധം തടയൽ, ജീവനാംശം, പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ രക്ഷാകർത്തൃത്വം തുടങ്ങിയവയെല്ലാം കുടുംബ കോടതിയുടെ പരിധിയിലാണ് വരുന്നത്. കുടുംബ കോടതിയുടെ പരിഗണനയിലെത്തുന്ന കേസുകൾ ആദ്യഘട്ടത്തിൽ തന്നെ പരിഹാരത്തിനു ശ്രമിക്കേണ്ടതും അനുരഞ്ജനത്തിനു വേദിയൊരുക്കേണ്ടതുമാണ്. കക്ഷികൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരസ്പരം സംസാരിക്കാനുള്ള സംവിധാനങ്ങൾ കുടുംബ കോടതിയിലുണ്ടാകും. നിയുക്ത കൗൺസിലർമാരുടെ സേവനം ഇതിന് ലഭ്യമാണ്. കുടുംബ കോടതി വിധികൾക്കുമേൽ ഹൈക്കോടതിയിലാണ് അപ്പീൽ നൽകേണ്ടത്.
1: നീതിയും ന്യായവും തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. അവതരണം, സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: അയഡിൻ അപര്യാപ്തത. ലോക ജനസംഖ്യയുടെ 1/3 ഭാഗവും അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് അയഡിന്റെ അപര്യാപ്തത. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എസൻഷ്യൽ മൈക്രോന്യൂട്രിയന്റിന്റെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ധാതുവാണ് അയഡിൻ. ഏറ്റവും ഭാരമേറിയ അവശ്യ ധാതു പോഷകമാണത്. തൈറോയ്ഡ് ഹോർമോണുകളുടെ സമന്വയത്തിന് അയഡിൻ ആവശ്യമാണ്. അയഡിന്റെ കുറവ് ഏകദേശം 2 ബില്യൺ ആളുകളെ ബാധിക്കുന്നു. ഇത് ബൗദ്ധിക വൈകല്യങ്ങളുടെ ഒരു പ്രധാന പ്രതിരോധ കാരണവും കൂടിയാണ്. അയഡിന്റെ കുറവ് തൈറോയ്ഡ് ഹോർമോണുകളായ T3, T4 എന്നിവയുടെ ഉൽപ്പാദനം കുറയുന്നതിനും കൂടുതൽ അയഡിൻ ലഭിക്കാനുള്ള ശ്രമത്തിൽ തൈറോയ്ഡ് ടിഷ്യുവിന്റെ വർദ്ധനവിനും കാരണമാകുന്നു. തൽഫലമായി ഇത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കം അല്ലെങ്കിൽ ഗോയിറ്റർ എന്ന രോഗത്തിലേക്ക് വഴിതെളിക്കുന്നു. പണ്ടുകാലങ്ങളിൽ അയഡിന്റെ അഭാവം ഗോയിറ്റർ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയെ മാത്രം കേന്ദ്രീകരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു. എന്നാൽ ഇപ്പോൾ അയഡിന്റെ അഭാവം ഗർഭസ്ഥ ശിശുവിൽ മുതൽ കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന ബോധവൽക്കരണത്തിന് മുൻതൂക്കം കൊടുക്കുന്നു. അയഡിന്റെ കുറവ് പലപ്പോഴും പ്രകൃതിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. തുടർച്ചയായിട്ടുണ്ടാകുന്ന വെള്ളപ്പൊക്കം, വനനശീകരണം എന്നിവ മേൽമണ്ണിലുള്ള അയഡിൻ നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു. അവിടെ വളരുന്ന സസ്യങ്ങളിലും ഭക്ഷ്യവസ്തുക്കളിലും അവ കഴിക്കുന്ന മൃഗങ്ങളിലും അയഡിന്റെ അഭാവം കണ്ടുവരുന്നു. അയഡിന്റെ കുറവുമൂലം ഹൈപ്പോതൈറോയിഡിസം, ശാരീരികവും മാനസികവുമായ വളർച്ചയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഗർഭിണികളിൽ ഗർഭം അലസുന്നതിനുള്ള സാധ്യത, ചാപുള്ള ജനനം തുടങ്ങി വളർച്ചയുടെ പല തലങ്ങളിലും അപകട സാധ്യത ഉണ്ടാകാൻ ഇടയുണ്ട്. അയഡിന്റെ കുറവുമൂലമുണ്ടാകുന്ന ലക്ഷണങ്ങളെ എല്ലാം ചേർത്ത് പറയുന്ന പേരാണ് അയഡിൻ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നത്. പുരുഷന്മാരെക്കാൾ സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. ഈ സാധ്യതകളെല്ലാം കണക്കിലെടുത്ത് രാജ്യത്ത് നാഷണൽ ഗോയിറ്റർ കൺട്രോൾ പ്രോഗ്രാം നിലനിൽക്കുന്നു. ഇതിന്റെ ഭാഗമായി അയഡിന്റെ അഭാവം തടയുന്നതിനു വേണ്ടി പല മുൻകരുതലുകളും സ്വീകരിച്ചു വരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാചകത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഉപ്പ് അയഡൈസ്ഡ് ഉപ്പ് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശമാണ്. ഇതേ തുടർന്ന് വിപണികളിലും സർക്കാർ തലത്തിലും അയഡൈസ്ഡ് സാൾട്ടിന്റെ ലഭ്യത ഉറപ്പുവരുത്തിയിരിക്കുന്നു. രക്തത്തിലെ അയഡിന്റെ അളവ് 5 മുതൽ 10 വരെ മൈക്രോഗ്രാം ആണ്. ഈ അളവ് നിലനിർത്തുവാൻ വേണ്ടി മുതിർന്ന ഒരാൾക്ക് 150 മൈക്രോഗ്രാം അയഡിനാണ് ഒരു ദിവസം ആവശ്യമായി വരുന്നത്. ഗർഭകാലം, മുലയൂട്ടൽ എന്നീ സമയങ്ങളിൽ ആവശ്യം കൂടുതലായി വരുന്നു. ശരീരത്തിന് ആവശ്യമായ മൊത്തം അയഡിന്റെ 90% ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും ബാക്കിയുള്ള 10% കുടിക്കുന്ന വെള്ളത്തിലൂടെയുമാണ്. മത്സ്യം, കടൽപ്പായൽ, കക്ക ഇറച്ചി എന്നീ സമുദ്രവിഭവങ്ങൾ അയഡിന്റെ സ്വാഭാവിക ഭക്ഷണ സ്രോതസ്സുകളിൽ ഉൾപ്പെടുന്നു. മുട്ട, പാൽ, പച്ചക്കറികൾ, പരിപ്പുവർഗ്ഗങ്ങൾ, കോഡ് ലിവർ ഓയിൽ എന്നിവയിലും കുറഞ്ഞ അളവിൽ അയഡിൻ അടങ്ങിയിരിക്കുന്നു. ഒരു മുട്ടയിൽ 20 മുതൽ 25 മൈക്രോഗ്രാം വരെ അയഡിൻ അടങ്ങിയിരിക്കുന്നു. ശാരീരിക മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ ഒരു ഘടകമെന്ന നിലയിൽ നിത്യേനയുള്ള ഭക്ഷണത്തിൽ അയഡിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തേണ്ടതാണ്. പാചകത്തിനായി അയഡൈസ്ഡ് ഉപ്പ് മാത്രം ഉപയോഗിക്കുകയും കടൽ ഭക്ഷ്യവസ്തുക്കൾ ശീലമാക്കുകയും ആഹാരക്രമത്തിൽ പാൽ, മുഴുധാന്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുകയും വഴി അയഡിന്റെ അഭാവം പ്രതിരോധിക്കാൻ സാധിക്കുന്നു.
0: സ്വാസ്ഥ്യം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ഹരിപ്രിയ.

റഹ്മാനിയ, ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. എക്സൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കുഞ്ചാക്കോ കഥ എഴുതി നിർമ്മിച്ച ചിത്രമാണ് കിടപ്പാടം. മുതുകുളം രാഘവൻ പിള്ളയുടെ സംഭാഷണം, MRS മണിയുടെ സംവിധാനം, അഭയദേവിന്റെ 8 പാട്ടുകൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം പകർന്നു. 1985 February 11 പ്രദർശനത്തിനെത്തിയ കിടപ്പാടം എന്ന ചിത്രത്തിൽ പ്രേം നസീർ, തിക്കുറിശി സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, അടൂർ പങ്കജം, മിസ് കുമാരി, കുമാരി തങ്കം, ബേബി ഗിരിജ, മുതുകുളം രാഘവൻ പിള്ള, മാത്തപ്പൻ, മാസ്റ്റർ ബോബൻ കുഞ്ചാക്കോ എന്നിവർ വേഷമിട്ടു. AM രാജ, LPR വർമ്മ, സ്റ്റെല്ല, കവിയൂർ രേവമ്മ എന്നിവരായിരുന്നു ഗായകർ.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിദ്യ വരെയുള്ള വളർച്ച, നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ. ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെയില്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി. പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിലിരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി, ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്, നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

0: നമസ്തെ മലയാളം തുടരുന്നു. നമസ്തെ മലയാളത്തിൽ ഇനി ലഹരിക്കെതിരെ.
1: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. ലഹരി മരുന്നുകൾക്ക് വെറുതെ ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ പ്രയോജനപ്രദമായ ഒന്നും ചെയ്യാനാവില്ല തന്നെ. അങ്ങനെ പറയുമ്പോൾ ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട്. കലാകാരന്മാരിൽ പലരും ലഹരി മരുന്നുകൾ ഉപയോഗിച്ച് ധാരാളം സർഗാത്മക പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് തെറ്റായൊരു വിശ്വാസമാണത്. ലഹരിക്ക് ക്രിയേറ്റിവിറ്റിയെ ഇല്ലാതാക്കാനേ കഴിയൂ. ക്രിയേറ്റിവിറ്റി അഥവാ സർഗാത്മകത എന്നത് തലച്ചോറിന്റെ പ്രവർത്തനമാണ്. ലഹരി മരുന്ന് തലച്ചോറിനെ കൊല്ലും, എങ്കിൽ ക്രിയേറ്റിവിറ്റിയെയും കൊല്ലും. ഗായകനും എഴുത്തുകാരനും ആർട്ടിസ്റ്റുമായിരുന്നു കൊബൈൻ. 1987 നിർവാണ എന്ന അമേരിക്കൻ റോക്ക് ബാൻഡ് അയാൾ ആരംഭിച്ചു. കം ആസ് യു ആർ, ഇൻ ബ്ലൂം, സംതിങ് ഇൻ ദി വേ തുടങ്ങി വിഖ്യാതമായ പാട്ടുകൾ അതെഴുതിയതും കൊബൈൻ തന്നെയായിരുന്നു. സംഗീത നഭസിൽ ശുക്രനക്ഷത്രമായി തെളിഞ്ഞു നിൽക്കേണ്ടിയിരുന്ന കൊബൈൻ പക്ഷേ ഹെറോയിന്റെയും ഡയാസിപ്പാമിന്റെയും അടിമയായി മാറി. 1994 April 5 സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് കർട്ട് ഡൊണാൾഡ് കൊബൈൻ യാത്രയായി. വസന്തകുമാർ ശിവശങ്കർ പദുക്കോൺ എന്ന ഗുരുദത്ത്, സിനിമാ സംവിധായകൻ, നിർമ്മാതാവ്, അഭിനേതാവ്, പ്യാസ, കാഗസ് കി ഫൂൾ, ചൗധരി കാ ചാന്ദ് തുടങ്ങി വിഖ്യാതമായ ചലച്ചിത്രങ്ങൾ. അദ്വിതീയനായ ആ പ്രതിഭാശാലി പക്ഷേ 1964 October 10 ബോംബെ പെഡർ റോഡിലെ അപ്പാർട്ട്മെന്റിൽ മരിച്ചുകിടന്ന വാർത്തയായിരുന്നു ആരാധകർ കേട്ടത്. മയക്കുമരുന്നിന്റെ ഉപയോഗമായിരുന്നു ഗുരുദത്തിനെ അകാലത്തിൽ അവസാനിപ്പിച്ചത്. ഇങ്ങനെ എത്രയോ പേർ. ലഹരി മരുന്നുകൾക്ക് ക്രിയേറ്റിവിറ്റിയെ ഒരു കാരണവശാലും വർദ്ധിപ്പിക്കാനാവില്ല, നശിപ്പിക്കാനേ സാധിക്കൂ. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാം, ലഹരി വേണ്ടേ വേണ്ടെന്ന് വയ്ക്കാം, ആധുനിക മനുഷ്യനായി ജീവിക്കാം.
2: ലഹരിക്കെതിരെ അവതരണം ഗായത്രി ദേവി, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളത്തിൽ ഇനി സാംസ്കാരിക പ്രശ്നോത്തരിയാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ലോക വിദ്യാഭ്യാസ ദിനം ആചരിക്കുന്നത് എന്നാണ്. ചോദ്യം ഒരിക്കൽ കൂടി: ലോക വിദ്യാഭ്യാസ ദിനം ആചരിക്കുന്നത് എന്നാണ്. ശരിയുത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ, ഹൃദയത്തുടുപ്പുകൾക്ക് ദലമർമരങ്ങളുടെ താളം, കാതുകളിലെപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീതിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുടൽ നാദം, പനീർ പൂക്കളുടെ മണം,

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്ജലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതം ഏതെങ്കിലും ആവട്ടെ, മനസ്സ് നന്നാവട്ടെ. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. ആരോടും ദേഷ്യപ്പെടാതെ, അസ്വസ്ഥമാകാതെ, അനാവശ്യ ചിന്തകൾ കൊണ്ട് ഭാരപ്പെടാതെ സ്വതന്ത്രവും സ്വച്ഛന്തവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ജീവിതത്തിൽ നമ്മുടേതെന്ന് പറയാൻ ഒരാൾ എവിടെയെങ്കിലും ഉണ്ടാവണം. നമ്മളെ അത്രമേൽ ഓർക്കുകയും പ്രിയമുള്ളതായി കാണുകയും ചെയ്യുന്ന ഒരാൾ. ബന്ധങ്ങളുടെ ബന്ധനമില്ലാത്ത രണ്ടുപേർ. ഈ ചെറിയ ജീവിതചക്രത്തിലെ ഏറ്റവും വലിയ അടയാളപ്പെടലാണ് മറ്റൊരാളുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുക എന്നത്. പൊതുജന ശ്രവണാർത്ഥം കരുണ സൈ റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സിനിമ ശബ്ദരേഖ.
2: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.

സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം ചിത്രം. തിരക്കഥാ സംവിധാനം പ്രിയദർശൻ. കഥ ശ്രീനിവാസൻ. നിർമ്മാണം പി കെ ആർ പിള്ള. ഛായാഗ്രഹണം എസ് കുമാർ. സംഗീതം കണ്ണൂർ രാജൻ. അഭിനേതാക്കൾ മോഹൻലാൽ, രഞ്ജിനി, നെടുമുടി വേണു, പൂർണം വിശ്വനാഥൻ, ലിസി, ശ്രീനിവാസൻ, ജഗദീഷ്, മണിയൻപിള്ള രാജു, എം ജി സോമൻ, സുകുമാരി, ഉണ്ണിമേരി, ഷാനവാസ് തുടങ്ങി.

0: Тырна. А.
1: You are out, uncle.
0: இதெல்லாம் அவனை பெருக்கி அவருஷம் தோட்டி களையும். எந்த மோளே வயசு காலத்துக்கு மனுஷனை சமாதானம் உறங்கா விட்டுடே.
1: ஆரே பண்ணது வயசாயின் யு ஆர் ஸ்டில் யங். அங்கிளின் ചെറുപ്പവും ചുറുചുറുക്കും നഷ്ടപ്പെടാതിരിക്കാനല്ലേ ഞാൻ ഈ രാത്രി മുഴുവൻ കുത്തിപ്പിടിച്ചിരുന്ന ഇതെല്ലാം അലാറം കൊടുത്തു വെച്ച് കൊച്ചെളുപ്പാങ്കാലത്തെ കുത്തിപ്പൊക്കി എണീപ്പിച്ച് മുഖം കഴിയിച്ച് പല്ല് തേപ്പിച്ച് ട്രാക്ക് സൂട്ടും ക്യാൻവാസും ഒക്കെ ഇടിപ്പിച്ച് കാലത്തെ ഓടാനും എക്സസൈസ് ചെയ്യാനൊക്കെ കൊണ്ടുപോകുന്നത് നാളല്ലല്ലോ ട്രാക്ക് സൂട്ട് ഇട്ടോണ്ട് ഉറങ്ങാൻ എണീറ്റ് നിന്നെ മണി ആറായി ഈ ഡാഡി എന്താ വിളിക്കാത്ത
0: അങ്ങേര് ഭാഗ്യവാൻ അമേരിക്കയിൽ ഇപ്പൊ സമയം എന്താണെന്നറിയോ അർദ്ധരാത്രി രണ്ട് സ്മാളും വിട്ട് കാല് നീട്ടി കിടന്നുറങ്ങുന്നുണ്ടാവും
1: എന്തായാലും കറക്റ്റ് 6 മണിയാവുമ്പോ ദിവസം വിളിക്കുന്നത് കണ്ടിട്ടില്ലേ പൊന്നുമോക്ക് സുഖാണോ പൊന്നുമോക്ക് എന്താ വേണ്ടേ ചോദിക്കണ കേട്ടിട്ടില്ലേ
0: ചോദിച്ചാ കഴിഞ്ഞല്ലോ ഇവിടെ പൊന്നുമോളുടെ ഭരണം കൊണ്ട് അനുഭവിക്കുന്നത് ഈ ഗതി കെട്ടവനാണല്ലോ പൊന്നുമോള്
1: മടിയൻ ഉറക്കം തൂങ്ങി
0: അല്ല കിടന്നുറങ്ങാം അല്ലാണ്ട് നോക്കൂത്തിയ പോലീസ് കോപ്പറാണ്ട് വേഷം ഒക്കെ ഇട്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റിയല്ല
1: ഹലോ യെസ് അതെ ഡാഡിയുടെ കല്യാണിക്കുട്ടി എന്തെല്ലാം ഉണ്ടെന്നോ ഡാഡിയുടെ ആത്മസുഹൃത്തേ ഡാഡി എന്നെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നില്ലേ എന്റെ ഉറക്കം തൂങ്ങി അങ്കിൾ അദ്ദേഹത്തിന്റെ തടി ഒന്ന് കുറപ്പിക്കാനുള്ള ശ്രമത്തിലാ ഞാൻ എന്തേ നിർത്തിയത് അല്ല 10 ആയുള്ളൂ
0: ബാക്കി 5 നാളെ ചെയ്യാം
1: വേണ്ട ഇപ്പൊ തന്നെ ചെയ്യണം പിത്ത മുഴുവൻ ഇളകട്ടെ
0: ശരി ഏതായാലും 1 മാസം കൂടെ തന്നെ
1: അത് കഴിഞ്ഞാലോ
0: പോവല്ലേ നീ
1: ഞാൻ ഇങ്ങോട്ടും പോവില്ല ആരാ പറഞ്ഞത് പോവുന്നു
0: നിന്റെ തന്ത
1: എന്ത് പറഞ്ഞു
0: അങ്ങേര് അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നിന്നെ കൂട്ടി മംഗല്യപ്പുഴക്ക് പോണുന്ന്
1: മംഗല്യപ്പുഴ
0: നിന്റെ അച്ഛന്റെ നാട് ആ ഓണം കേറാ മൂല
1: അപ്പന്റെ ജോലി
0: കോടീശ്വരൻ രാമേന്ദ്ര മേനോന്റെ പുന്നാരമോള് കല്യാണക്കുട്ടിക്ക് എന്തിനാ ജോലി
1: മക്കളും മരുമക്കളും തള്ളയും വെള്ളയും ഒന്നും ഇല്ലാത്ത ലക്ഷപ്രഭു അഡ്വക്കേറ്റ് പുരുഷോത്തമ കൈമൾ എന്തിനാ അല്ലറ ചില്ലറ കേസുമായിട്ട് ഇപ്പോഴും കോടതി കയറി ഇറങ്ങുന്നത്
0: എനിക്ക് സമയം പോണ്ട്
1: അതുപോലെ തന്നെയാ എനിക്കും സ്വന്തമായിട്ട് 10 കാശുണ്ടാക്കുന്ന സുഖം ഡാഡിയുടെ കാശ് ചെലവാക്കിയാ കിട്ടില്ല
0: നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ നിന്റെ താടി മംഗല്യപ്പുഴയിൽ കൊണ്ടുപോകും അവിടുത്തെ ആദിവാസികൾ തമ്പുരാനല്ലയോ അങ്ങേര് എന്നിട്ട് ദേ ഏതെങ്കിലും ഒരു ആദിവാസി കോന്തനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ച് അവിടെ തമ്പടിപ്പിക്കും എന്നെ ദ്രോഹിക്കുന്ന ശിക്ഷയാ
1: ഞാൻ പോവില്ല
0: എന്താ പോയാല്
1: എന്ത് ചെയ്യാനാ അവിടെ പോയിട്ട് എന്താ അവിടെ ഉള്ളത്
0: അവിടെയോ അവിടെ മംഗലം കാവുണ്ട് മഞ്ചാടി കാടുണ്ട് മംഗല്യ ദേവിയുണ്ട് മംഗല്യ പുഴയുണ്ട് പിന്നെ
1: പിന്നെ എന്റെ അമ്മാവൻ മാമ്പറത്തെ ഭാസ്കരൻ നമ്പ്യാരും ഉണ്ട്
2: ഓ തമ്പ്രാനക്ക് വണക്കം ചൊല്ലുന്നു
3: വണക്കം തമ്പ്ര
2: എന്നയാ തമ്പ്രാനക്ക് വണക്കം ചൊല്ലപ്പാ എത്ര വാടി
4: വണക്കം തമ്പ്ര
5: ഒന്ന് എന്നെ പിടിച്ച് എഴുന്നേപ്പിക്കടാ
6: അമ്മടി
3: ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അമ്മാമ്മയുടെ ഈ വടിയും കുന്തവും കൊണ്ട് നടക്കരുതെന്ന് അല്ലെങ്കിലും നീ വേണ്ടാത്തൊക്കെ ചെയ്യുള്ളൂ അമ്മാമ്മയുടെ ഈ മുണ്ടും ചുബേട്ടുണ്ട് നടക്കുന്നതേ അങ്ങേരെങ്ങാനും അറിഞ്ഞാൽ
5: അമേരിക്കയിലിരിക്കുന്ന അമ്മാമ എങ്ങനെ അറിയാനാ
3: എന്തിന് കല്യാണി അറിഞ്ഞാലും പോരെ പുകിലിന്
5: ആരും അറിയില്ല അമ്മയായിട്ട് ആരെ അറിയിക്കാതിരുന്നാ മതി ഈ വേഷത്തിന്റെ ഒക്കെ പുറത്താണ് ഈ വിവരം കേട്ട ജാതികള് എനിക്ക് അല്പം വില തരുന്നത് അമ്മയായിട്ട് അതില്ലാതാക്കല്ലേ
3: അമ്മേ ദേ അവര് കാത്തിരിക്കാൻ പറഞ്ഞിട്ട് കൊറേ നേരായി
5: ആരാ
3: ആ ദല്ലാളി കൃഷ്ണൻകുട്ടി നായര് മാങ്ങാട്ട് കാരണവരും ഉണ്ട് പാലിയത്ത് ആലോചിക്കാൻ വന്നവരെ തടുത്തു പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക നീ ഇതങ്ങ് ഉറപ്പിക്കണം ചേട്ടനിയമാരെ രണ്ടുപേരുണ്ട്, നമുക്കിത് ഒരുമിച്ച് അങ്ങ് നടത്താം. ഈ കാണുന്നതൊക്കെ നമ്മുടെതാണ്, നീ അങ്ങ് പറഞ്ഞേക്കണം കേട്ടോ. വാ.
0: നമസ്കാരം. ഭാസ്കരൻ നമ്പ്യാരെന്ന് കേട്ടപ്പോ ഇത്ര ചെറുപ്പാവൂന്ന് ഊഹിച്ചില്ല.
5: ഇരിക്കൂ.
4: കുട്ടികളെയൊക്കെ കണ്ടു, ബോധ്യായി.
2: നമ്മ പണ്ണം പാത്ത എല്ലാവർക്കും പിടിക്കുക.
4: അല്ല, ഇനിയിപ്പോ നിശ്ചയം നടത്തിക്കളയാം.
0: എങ്കിലും കാര്യങ്ങളൊക്കെ നമ്പ്യാരുട്ടിയായിട്ടൊന്ന് നേരിട്ട് പറയണമല്ലോ. എന്തു കൊടുക്കാം, എന്തുണ്ട്
5: കൊടുക്കാൻ? എന്താ, ഈ ഉള്ളതെല്ലാം ഞങ്ങളുടെയാണ്. മാമ്പുറത്തുകാരാണ് ഈ നാട്ടിലെ തമ്പുരാക്കന്മാർ എന്നറിയാലോ. ഇവിടുത്തെ കുറുമ്പന്മാരും കാടും വരെ ഞങ്ങളുടെ അധികാരത്തിലാണ്.
0: കേട്ടിട്ടുണ്ട്.
5: കവടി വാരി വെച്ച് പണിക്കന്മാര് മുഴുവനും പറയും, മാമ്പുറത്തെ മച്ചിൽ ഭഗവതി ഇരിക്കുന്നിടത്തോളം കാലം ഐശ്വര്യത്തിന് മറ്റൊന്നും വേണ്ടെന്ന്. പിന്നെ ഞങ്ങള് പണ്ടേ സ്ഥാനികളാ. സാമൂതിരി കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാല് ഇവിടുത്തെ തമ്പുരാൻ, അതായത് ഇപ്പൊ ഞാൻ, ചെന്നാലേ ദഹിപ്പിക്കൂ.
0: ഇപ്പോഴത്തെ തമ്പുരാൻ അമേരിക്കയിലാണെന്ന്?
5: എന്റെ അമ്മാമ രാമചന്ദ്ര മേനോൻ, അദ്ദേഹം ഇങ്ങോട്ട് വരില്ല.
0: അതെന്താ?
3: അതെ, ഏട്ടനോ ഏട്ടത്തിയും മോളും ഒരു മെയ്യായിട്ട് കഴിഞ്ഞതാണ്. അമേരിക്കയിലെ തടിക്കച്ചവടമൊക്കെ മതിയാക്കി ഇങ്ങോട്ട് വരാൻ പുറപ്പെട്ടതാ. അവിടെ വെച്ച് ഏട്ടത്തി മരിച്ചു. അവിടെ തന്നെ അടക്കവും നടത്തേണ്ടി വന്നു. ഏട്ടൻ മരിക്കുമ്പോ ഏട്ടത്തിയുടെ അടുത്ത് തന്നെ അടക്കണമെന്ന് മോഹം കൊണ്ടാ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് തീരുമാനിച്ചത്.
0: ഓഹോ, അപ്പൊ പിന്നെ കൂടുതലൊന്നും പറയാനില്ല, ഞങ്ങൾ ഇറങ്ങുന്നു. അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയാതിരുന്ന എങ്ങനെയാ?
6: പറയണോന്ന് ഞാൻ പലപ്പോഴും തീരുമാനിച്ചതാ, ധൈര്യം കിട്ടുന്നില്ല.
0: എന്ന് പറഞ്ഞാ പറ്റൂ? എനിക്കിനി നീട്ടിക്കൊണ്ടു പോവാൻ വയ്യ. എന്നെ വീട്ടിൽ അമ്മ ഇരുത്തി പൊറുപ്പിക്കുന്നില്ല. പറ്റിയാ നാളെ തന്നെ നടത്തണമെന്ന് അമ്മ പറയുന്നത്.
6: ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ കല്യാണം നിർത്തി പഴയ കഥകളിലെ പോലെ സ്വയംവരമാക്കിയിരുന്നെങ്കിലെന്ന്. ഒരു പൂമാലയുമായി വന്ന് രവിയുടെ കഴുത്തിലങ്ങിട്ടാല് കാര്യം കഴിഞ്ഞനെ.
0: കളി പറയേണ്ട നേരമല്ലത്, എനിക്കിനി ഒഴിവൊഴിവ് പറയാൻ പറ്റൂല.
2: അങ്ങനെ വഴിക്ക് വാ. ഞാൻ എല്ലാം വിശദമായിട്ട് അവളോട് സംസാരിച്ചോളാം. അവൾ ഇങ്ങോട്ട് വന്നോട്ടെ. അന്ന കുറച്ച് കാര്യം ഇങ്ങോട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ.
7: അയ്യോ, ഡാഡി ആയിരുന്നു.
2: സാരല്ല, കുറച്ച് കഴിഞ്ഞ് വിളിക്കും. എനിവേ, ഐ ഹാവ് ഗോട്ട് എ ഹാപ്പി ന്യൂസ് ഫോർ യു. നിന്റെ ഡാഡി നിന്നെ ആദിവാസി കൊണ്ട് കെട്ടിക്കുന്നില്ല, പകരം ഒരു അമേരിക്കക്കാരൻ കോന്തനെ കണ്ടുവച്ചിട്ടുണ്ട്. ബുഷ് എന്ന മറ്റുമാണ് പേര്. ജോലി അമേരിക്കയിലെ പുതിയ പ്രസിഡന്റ് ആണ് പോലും.
6: ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ.
2: ഞാൻ കൂടുതൽ കിന്നരിക്കാനൊന്നും പോയില്ല. മോളുടെ കല്യാണം നിശ്ചയിച്ചെന്നും പറഞ്ഞുള്ള വെയിറ്റ് കണ്ടപ്പോ അങ്ങേര് അമേരിക്ക വിലക്ക് മേടിച്ചു തോന്നു. നിന്നെ ഉടനെ അങ്ങോട്ട് അയക്കണം പറഞ്ഞിരിക്കുക. ആ പാസ്പോർട്ടും എടുത്തു, കാര്യത്തിന് തുടങ്ങിയേക്കാം ഫോർമാലിറ്റീസ് ഒക്കെ.
6: ഞാൻ എങ്ങും പോണില്ല.
2: കളിക്കല്ലേ കൊച്ചേ, അവിടെ സദ്യയും പന്തലും വരെ ഒരുക്കി കഴിഞ്ഞു.
6: എന്നോട് ചോദിച്ചിട്ടല്ലോ, ഞാൻ എങ്ങും പോണില്ല.
2: മോളെ, നിനക്ക് ഇവിടെ വിട്ടു പോകാനുള്ള വിഷമം എനിക്കറിയാം. സത്യം പറഞ്ഞാൽ നിന്നെ അയക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് അങ്കിളിന് വേറെ ആരും ഇല്ലല്ലോ എന്നോർത്തത്. എന്റെ കൂട്ടും കുടുംബവും ഒക്കെ നീയല്ലേ. പക്ഷെ എന്തായാലും പോയല്ലേ പറ്റൂ. എന്നേക്കാളേറെ നിന്റെ മേൽ അധികാരവും അവകാശമൊക്കെ അച്ഛനല്ലേ കൂടുതലുള്ളത്. നിന്റെ അമ്മയുണ്ടായിരുന്നപ്പോ പുള്ളിക്കാരൻ ലോലിലെ സർജറിയില്ല. ഇപ്പൊ ഒറ്റയ്ക്കായപ്പോ മോള് കൂടെ ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നത് തെറ്റാണോ?
6: എനിക്കും ഉണ്ടാവില്ലേ ചില മോഹങ്ങളൊക്കെ.
2: കുട്ടി എന്തായി പറയുന്നേ, എന്ത് മോഹങ്ങളൊക്കെ?
6: പറയാൻ വൈകിയതിൽ ക്ഷമിക്കണം. എനിക്കൊരാളെ ഇഷ്ടമാണ്. I mean, I love someone. I want to marry him.
2: പക്ഷെ അണ്ണാ, അണ്ണാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഹലോ, കട്ടി. ഡാഡിയാണ് നിന്നെ അറിയിക്കാൻ പറഞ്ഞത്. അറിയിക്കേണ്ട കടമയുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്റെ മോള് ജനിച്ച ദിവസം മുതൽ അവൾ ആവശ്യപ്പെട്ട ഒന്നും ഞാൻ കൊടുക്കാതിരുന്നിട്ടില്ല. ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ എന്റെ മോളോട് ആവശ്യപ്പെടുകയാണ്. അത് സാധിച്ചു തരാൻ അവൾക്ക് മനസ്സില്ലെങ്കിൽ
0: എന്റെ ഭാര്യയോടൊപ്പം എന്റെ മോളും മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചോളാം എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു.
5: അപ്പൊ അമ്മാമ ഇനി അമേരിക്കയിൽ നിങ്ങോട്ട് വരുന്നില്ല എന്നാണോ പറയുന്നത്?
0: വരുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങയുടെ സ്വത്തിലും പണത്തിലും ഒന്നും മകൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുക. പിടിവാശി അങ്ങയുടെ കൂടപ്പറപ്പാണല്ലോ.
5: അപ്പോ എല്ലാ സ്വത്തും എനിക്ക്, അല്ല എല്ലാ സ്വത്തും ഞാൻ നോക്കണം എന്നാണോ?
0: എന്താണോ ഇത്ര ചിരിക്കാൻ?
5: ചിരിച്ചോ
0: എന്നെ?
5: ആ ചിരിച്ചു. അങ്ങനെ ഓരോന്ന് ഓർത്ത് എങ്ങനെയാ ചിരിക്കാതിരിക്കുക? ഏതായാലും ഞാൻ കല്യാണിയെ വിളിച്ച് ഒന്ന് ഉപദേശിച്ചു കളയാം. അച്ഛനും മകളും നമ്മൾ തെറ്റാൻ പാടില്ലല്ലോ. ഓക്കെ, കാണാം. ഒന്ന് തമ്മിൽ കാണാം എന്ന് കരുതി മാത്രം വന്നതാണ്. ഞാൻ വകയില് ഇവളുടെ ഒരു അമ്മാവനാണ്. കണ്ടു, ഇഷ്ടായി, സന്തോഷായി.
8: എന്നാ ഞാനകത്തേക്ക്.
5: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. നല്ല അസല് പയ്യൻ, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ച. പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വിവാഹ കാര്യങ്ങളിൽ തന്തയും തള്ളെ ഇടപെടുന്നതിനോട് എനിക്ക് യാതൊരു അഭിപ്രായവും. നീ ആരുടെ കൂടെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അതിൽ അമ്മാമയ്ക്ക് ഒരു ഇഞ്ച് പോലും കൈകടത്താൻ അവകാശമില്ല. അമ്മാമയുടെ പണത്തിന് നിന്റെ സ്നേഹം വിലക്ക് വാങ്ങാൻ പറ്റില്ല എന്ന് നീ തെളിയിക്കണം. ഇക്കാര്യത്തിൽ എന്റെ പരിപൂർണ പിന്തുണ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. വരട്ടെ.
9: വെറുതെ മരം വെട്ടിക്കോന്ന് പറഞ്ഞിട്ട് വെട്ടാൻ ചെല്ലുമ്പോ ഈ ജാതി കാട്ടുപന്നികൾ എന്നെ വെട്ടാൻ വരരുത്.
5: ഡാ മുരുക,
9: പോമ്പറ
5: പറഞ്ഞു കൊടുക്കടാ.
9: തമ്പ്രാൻ ഡാ ഇനിമേ നമ്മ തമ്പ്ര, നിങ്ങ കാട്ടുക്കുള്ള എന്നെ പണ്ണാലും എങ്ക മൂപ്പം കേക്ക മാട്ടാ.
10: അപ്പ ഞാൻ അടുത്ത ആഴ്ച വെട്ടുകാരെ ഇറക്കാം.
5: ധൈര്യമായിട്ട് ഇറക്കണം.
10: ഞാൻ വെട്ടും.
5: വെട്ടണം
10: പിടിച്ചോ. കോമ്പ്ര എനക്ക് പറഞ്ഞു പോയി മുടി മുറിക്കതൊക്കെ കാസ്.
0: ചെവിയൊന്നും പറഞ്ഞില്ലല്ലോ.
8: ഞാനെന്താ പറയേണ്ടത്?
0: അല്ല, നിങ്ങൾ തന്നെ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അത് നടത്തിത്തരേണ്ട ചുമതല മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ആരെയും ബോധിപ്പിക്കാനില്ലാത്തതുകൊണ്ട് ഒരു രജിസ്റ്റർ മാരേജിന്റെ ആവശ്യമേ ഉള്ളെന്ന് തോന്നുന്നു. നാളെ ഒരു നല്ല മുഹൂർത്തമുണ്ട്, 10:00 ഇടയ്ക്ക് രജിസ്റ്റർ ഓഫീസിൽ ഞങ്ങൾ എത്തിക്കോളാം. രവി അവിടെ വന്നാ മതി. എന്താ?
8: ഞാൻ എത്തിക്കോളാം.
9: മുഹൂർത്തം മുടിഞ്ഞു പോയി, ഇന്ന് ആളെ കാണുമേ.
0: മുഹൂർത്തം മുടിഞ്ഞാലും പറവായില്ല, ഇന്ന് ചടങ്ങ് നടന്നാ പോകും.
5: യാരങ്ങ് പുരുഷോത്തമം കൈമൽ രവീന്ദ്രൻ സാറ് ഉങ്ക കയ്യില കൊടുക്ക ചൊന്നാങ്ക.
8: സ്വത്തും പണവും ഇല്ലാത്ത ഒരു അനാഥ പെണ്ണെ എനിക്ക് ആവശ്യമില്ല, സോറി.
0: നിന്റെ ഡാഡി വരുന്നു. അവസാനം തീരുമാനിച്ചു, ഞാൻ വരുന്നു. എന്റെ വികാരങ്ങളെ മാറ്റിയിരുത്തി ആലോചിച്ചപ്പോൾ എന്റെ മകൾ ചെയ്തത് ശരിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. എനിക്കാണ് തെറ്റുപറ്റിയത്. അവളെ വേദനിപ്പിച്ചതിന് എനിക്ക് മാപ്പ് ചോദിക്കണം. 2 ഒരു ഒഴിവുകാലം, മൈ ലാസ്റ്റ് ഹോളിഡേ ഇൻ മൈ ലൈഫ്. എന്റെ മകളും അവൾ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച മരുമകനുമൊപ്പം എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ 14 വേണ്ടി ഞാൻ വരുന്നു അടുത്ത ഞായറാഴ്ച. ടേസ്റ്റഡ് കത്ത് കണ്ടപ്പോ ഞാനങ്ങ് വിയർത്തുപോയി. ഒരു സിവിയർ അറ്റാക്ക് കഴിഞ്ഞതല്ലേ പുള്ളിക്കാരന്. ഏതായാലും ആള് എത്തുന്നുണ്ടല്ലോ, ഭാഗ്യം.
6: എന്താ അങ്കിൾ ഈ പറയുന്നത്? എന്നോട് മാപ്പ് ചോദിക്കാൻ ഡാഡി വരുമ്പോ ഞാൻ എന്ത് പറയും?
0: തിരിച്ച് അങ്ങോട്ട് ഒരു മാപ്പങ്ങ് പറഞ്ഞേക്കണം.
6: അത്ര ഈസി ആയിട്ട് ഡാഡി അത് എടുക്കുന്നാണോ കരുതുന്നത്?
0: ചെലപ്പോ ഒരു ഡിപ്രഷനും ഷോക്കും ഒക്കെ ഉണ്ടായെന്ന് വരും. ചെലപ്പോ അതോടെ ആള് തട്ടിപ്പോയിന്നും വരും.
6: അങ്കിൾ, യു ആർ ക്രൂവൽ. ഐ കാൻ്റ് ഫേസ് ഹിം. ഐ വുഡ് റാദർ കമ്മിറ്റ് സൂയിസൈഡ്.
8: കല്യാണി,
6: ഞാനത് ചെയ്യും. എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് ഡാഡിയെ ഫേസ് ചെയ്യാൻ വയ്യ.
0: നിന്റെ പ്രോബ്ലംസ് എനിക്ക് മനസ്സിലാവും. മകൾ അച്ഛനു വേണ്ടി കണ്ടുപിടിച്ച മരുമകനെ കാണാൻ ആർത്തിയോടെ ഓടി വരുന്ന ഡാഡിയോട് നീ എന്തു പറയും? അവസാനത്തെ ഒഴിവുകാലം നിങ്ങളോടത്ത് കഴിയാൻ വരുന്ന അണ്ണന് ഈ ഷോക്ക് സഹിക്കാനുള്ള ശക്തി ഉണ്ടാവോ? മോളെ, ഈ 14 സന്തോഷം മാത്രമാണ് ജീവിതത്തിൽ നിനക്ക് നിന്റെ അച്ഛന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം.
6: എന്റെ ഡാഡി മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷേ
0: ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ, അഭിനയിക്കുക. ഭർത്താവായിട്ട് കൂടെ അഭിനയിക്കാൻ ഒരാളെ കണ്ടുപിടിക്കുക.
6: എന്ത് സ്റ്റുപ്പിഡിറ്റിയാണ് നീ പറയുന്നത്?
0: അപ്പൊ നീ കാണിച്ചൊന്ന് സ്റ്റുപ്പിഡിറ്റി അല്ലേ? അണ്ണൻ ഇവിടുന്ന് സന്തോഷമായിട്ട് തിരിച്ചു പോകേണ്ടത് നിന്നേക്കാൾ കൂടുതൽ എന്റെ ആവശ്യമാണ്. ഒരമ്മ പെറ്റ മക്കളെ പോലെ കഴിഞ്ഞവരാ ഞങ്ങള്. ഒരുപാട് കടപ്പാടുകൾ എനിക്ക് ആ മനുഷ്യനോടുണ്ട്. നിനക്ക് ഈ ഗതികേട് വന്നതിന്റെ ഉത്തരവാദി ഞാനല്ലേന്ന് നിന്റെ ഡാഡി എന്നോട് ചോദിച്ചാൽ പോലും എനിക്ക് ഉത്തരവില്ല. കാരണം നിന്നെ എന്റെ കയ്യിൽ ലഭിച്ചിട്ട് അങ്ങനെ പോയത് നിനക്കറിയാലോ. നിന്റെ അച്ഛൻ വളരെ സെൻസിറ്റീവും സെന്റിമെന്റലുമാണ്. അമേരിക്കയിൽ കിടന്ന് തന്നെ മരിക്കണം, ഭാര്യയുടെ ശവകുടീരത്തിനടുത്ത് തന്നെ അടക്കം ചെയ്യപ്പെടണം എന്നൊക്കെ സ്വപ്നം കണ്ടോണ്ടല്ലേ അണ്ണൻ അവിടെ തന്നെ

0: ഈശ്വര സായിപ്പന്മാരിലുണ്ടോ ദരിദ്രവാസികൾ? നാളെ സായിപ്പ് അല്ല, എനിക്ക് അറിഞ്ഞോടാത്തോണ്ട് ചോദിക്കാ, സാറിന് എന്താ ഇത്ര ദണ്ണം? സായിപ്പ് സാറിന് അളിയനെ പറ്റാണോ?
1: നീ കാണിച്ച് പോകരുത്.
0: എന്തിനാ തല്ലാൻ ഭാഗത്തിൽ ചെവിടും കൊണ്ട് സായിപ്പിന് മുമ്പ് ചെന്ന് നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ടാൽ ഇനി അടി കിട്ടും. അത്ര ദണ്ണം ഉണ്ടെങ്കിൽ ദാണ്ടെ സായിപ്പിന് കൊണ്ട് ചെന്ന് കൊടുത്താട്ടെ.
2: അണ്ണാ, അണ്ണോ, ഈ അണ്ണൻ എവിടെ പോയി?
3: അല്ല, അങ്ങനെ പോയാലോ?
0: പോയി നോക്കട്ടെ ശരിയാവോന്ന്.
1: അവിടെ നിൽക്കണ കള്ള.
0: എന്താ വിളിച്ചേ?
3: കള്ളാന്ന്.
0: അതെ, കള്ളം തന്നെ, മോഷ്ടിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുന്നത്. സാറിന്റെ പൈസ വല്ലതും ഉണ്ടോ?
1: ഉണ്ടെങ്കിൽ
0: ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പിടിച്ചു വാങ്ങിക്കും. ഒരു പിന്നെ ഇല്ല. അതെ, എനിക്കൊരു 10,000 രൂപ ആവശ്യമുണ്ട്. സാറിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് താ, ഇല്ലെങ്കിൽ ഉള്ള സ്ഥലം പറഞ്ഞാ ഞാൻ പോയി മോഷ്ടിച്ചോളാം. ഇനി അഥവാ ആരെങ്കിലും കൊന്നിട്ട് കിട്ടുമെങ്കിൽ അത് പറഞ്ഞാ. ഇതൊന്നും പറയാൻ പറ്റൂല്ലെങ്കില് മിണ്ടായിരിക്കണം കേട്ടാ.
1: ഇന്നലെ
0: താ എന്ത് ചെയ്യും?
1: 10,000 രൂപ മോഷ്ടിക്കാൻ നടക്കുന്ന കള്ളനാണെന്ന് ഞാൻ പോലീസ് റിപ്പോർട്ട് ചെയ്യും.
0: ഇയാളിത് എവിടുന്ന് വരുന്നു? ഏതെങ്കിലും കള്ളം പറഞ്ഞോണ്ട് നടക്കൂ ഞാൻ 10,000 രൂപ മോഷ്ടിക്കാൻ നടക്കാണെന്ന്? പോലീസുകാർ തനിക്ക് വട്ടാണെന്ന് പറയും.
1: അപ്പത്താൻ കള്ളനല്ലെന്നാണോ പറയുന്നത്?
0: ഞാൻ കള്ളനാവോ അല്ലാതിരിക്കോ ചെയ്യും. എനിക്ക് 10,000 രൂപയുടെ ആവശ്യമുണ്ട്. ഇയാൾക്ക് ഇപ്പൊ എന്തോ വേണ്ടേ?
1: അപ്പോ 10,000 രൂപയ്ക്ക് വേണ്ടി താൻ എന്തും ചെയ്യുവോ?
0: എന്തും ചെയ്യുമെന്ന് ചോദിച്ചാ മാന്യമായ എന്തും.
1: മോഷണം മാന്യമായ പണിയാണോ? അവിടെ നിൽക്കണോ? ഒരു കാര്യം പറഞ്ഞോ.
0: ഇത് വലിയ കഷ്ടമല്ല. ഒരു കാര്യം പറയാം, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ.
1: രൂപ ഞാൻ തരാം.
0: തരുമോ? 10,000 രൂപ ഇയാൾ എന്തിനാ എനിക്ക് ചുമ്മാ ഇരുന്ന്?
1: ചുമ്മാ ഇരുന്ന് തലയ്ക്ക് അല്പം വട്ടമുള്ളതുകൊണ്ട്.
0: ആ അത് ശരി, അപ്പൊ അറിയാല്ലേ. ഞാൻ വിചാരിച്ചു
1: എടോ പണിയുണ്ടെന്ന്.
0: എന്ത് പണി?
1: തനിക്ക് അഭിനയിക്കാൻ അറിയാവോ? നാളെ മുതല് ഒരു 15 ദിവസം ഒരു പെൺകുട്ടിയുടെ ഭർത്താവായിട്ട് താൻ അഭിനയിക്കണം.
0: നടത്തില്?
1: അല്ല, ജീവിതത്തില്.
0: സത്യമായിട്ടും ഇയാൾക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ?
1: എടോ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, ദിവസം 1,000 രൂപ വെച്ച് തരും, 15 ദിവസം. എടോ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും കൂടുതൽ പണം കിട്ടുന്ന ഒരു തൊഴില് തനിക്ക് വേറെ എവിടെ കിട്ടും?
0: ഭർത്താവായിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാല് ഒരുമാതിരി ബോറൻ പണിയാ. പിന്നെ ഇയാളുടെ പറച്ചില് കേട്ടിട്ട് നേരെ ചൊവ്വയുള്ള പണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവസാനം തായന്നെ വല്ല കുഴിയിലും കൊണ്ട് ചാടിക്കോ.
1: തന്നോട് ഞാൻ കാര്യങ്ങൾ വിസ്തരിച്ച് പറയാം, എന്നിട്ട് തനിക്ക് സമ്മതമാണെങ്കിൽ മാത്രം സമ്മതിച്ചാ മതി. എന്താ
0: ഇങ്ങോട്ട് പറയുന്ന? ഇങ്ങോട്ട് പറയുക. നേരെ നിൽക്കേ.
4: അയ്യേ, ഇവനാണോ എന്നെ കൊണ്ട് വയ്യ?
0: ഒരു കാര്യം പറഞ്ഞേക്കാം, അവൻ ഇവനെന്നൊക്കെ വിളിക്കാൻ എന്നെ ഈ വീട്ടിൽ വേലയ്ക്ക് കൊണ്ടുവന്നു.

0: വന്നാണോ?
1: നിന്നെയൊക്കെ കാണുന്നതിന് പെണ്ണ് കാണലല്ല പറയേണ്ടത്, ആണ് കാണലെന്നാ. പെണ്ണിന്റെ ഒരു ലക്ഷണമില്ലല്ലോ. പറയൊന്നും വേണ്ട, ഞാൻ പൊയ്ക്കോളാം. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ സാധനത്തിന്റെ മര്യാദയ്ക്ക് വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെയിരിക്കും. ചുമ്മാ അവൻ കളഞ്ഞിട്ട് പോയത്.
2: യു ഷട്ട്.
1: ഞാൻ പോവാ.
2: അവിടെ നിൽക്കേ. ഇങ്ങനൊക്കെ ഉണ്ടാവും തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ?
1: ഇങ്ങനെയൊക്കെ ഉണ്ടാവും പറഞ്ഞ
2: ഏത് പറഞ്ഞ ഇതിനൊക്കെ ചേർത്ത് ആ ദിവസം 1000 രൂപ കൈ തരുന്നത്. തന്നോട് എനിക്ക് പറയട്ടെ.
1: ഞാൻ എഴുതോളാം.
2: ഇരിക്കേ ഇരിക്കും മോനെ. ഇരിക്കേ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. കഷ്ടപ്പെടാവുന്നതിന്റെ അങ്ങേയറ്റം കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ ഒരു സാധനമാണ്. നീ ആയിട്ടത് ഇല്ലാതാക്കരുത്. കുറച്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങ് വരും. നീ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു രണ്ടാഴ്ച.
0: അയാളെ കണ്ടാ ഡാഡി വിശ്വസിക്കോ?
2: അത് ഞാൻ ഈ കോലൊക്കെ മാറ്റി അവനെ കുട്ടപ്പനാക്കി എടുക്കൂലേ. പ്ലീസ് ഓക്കെ. വിഷ്ണു,
3: നൈസ് ടു മീറ്റ് യു.
2: നമുക്ക് നീങ്ങാ.
3: ലഗേജ് വരക്കടോ. പിന്നെ ഐ ഹാവ് ടു ടെൽ യു വൺ തിങ്. നമ്മൾ ഇന്ന് തന്നെ മംഗല്യപ്പുഴയിലേക്ക് പോകും. അവിടെ ആവട്ടെ എന്റെ വെക്കേഷൻ. കം ഓൺ.
4: അതിനാലാണ് சொல்றது ഇതുവരെക്കും.
5: തമ്പ്രാ തമ്പ്രാ തമ്പ്രാ വന്നാച്ച്.
4: ആര്
5: തമ്പ്രാ വന്നാച്ച്?
4: അമ്മാമയ.
5: ആമാ തമ്പ്രാനും തമ്പ്രാ പൊണ്ണും മാപ്പിളയും ശാന്ത് വന്നിരിക്കേ.
4: മാപ്പിളയോ? അപ്പടിയാണോ ഇന്റെ കാര്യം? തമ്പ്രാൻ കിട്ട കേട്ടി சொல்றேன்.
5: വേണ്ട വേണ്ട വേണ്ട, അമ്മാമയോട് ഒന്നും പറയണ്ട. വാടാ പോരുക.
4: അയാൾ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ?

0: നിക്ക് നിക്ക് നിക്ക് നിക്ക് നിക്ക് നിക്ക് എവിടെ ഭർത്താവ് എവിടെ ഭർത്താവ് എവിടെ
1: ഭർത്താവ്
0: ഇവളുടെ ഭർത്താവ് എവിടെ
1: ഭർത്താവ് ഉദയനിക്കുന്നു
0: ഇത് ഇത് ഇവളുടെ ഭർത്താവോ
1: എന്താണോ വീട്ടിൽ ചിരിച്ചിരിക്കുന്നത് നിർത്ത നിനക്കെന്താ ഇവിടെ കാര്യം
0: അമ്മാമേ ഇതിലെന്തോ കുനഷ്ടണ്ടെന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു ഇവള് കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചത് ആരെയാണെന്ന് എനിക്കറിയാം അവനല്ല ഇവൻ ഇവനല്ല അവൻ ഇവര് കല്യാണം കഴിച്ചിട്ടില്ല
1: താൻ എന്താടോ ഈ പറയുന്നത്
0: അമ്മാമ്മക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ
1: അണ്ണാ കല്യാണം കഴിപ്പിച്ച എന്നെക്കാളും കല്യാണം കഴിച്ച ഇവളെക്കാളും നിശ്ചയം എവനാ
0: അയ്യോ മനുഷ്യന്മാർ ഇങ്ങനെ നോണം പറയോ അന്ന് നീ അല്ലേ എനിക്ക് മറ്റവനെ പരിചയപ്പെടുത്തി സംസാരിച്ചിട്ടില്ല അവൾ പറയട്ടെ
1: അവൾ പറയട്ടെ നീ ആരെങ്കിലും ഇവനെ പരിചയപ്പെടുത്തിയോ കണ്ടോ അന്ന മനുഷ്യൻ തലയ്ക്ക് സ്ഥിരമില്ലാണ്ട് അയാൾ ഇപ്പൊ എന്താ ചെയ്യാ എനിക്കിപ്പോ എന്താ വേണ്ട
0: ഇത് ഞാൻ തെളിയിക്കും പൂ പോലെ പുഷ്പം പോലെ ഞാൻ തെളിയിക്കും
1: ഷട്ടപ്പ് യു ഫൂൾ എന്ന് പറഞ്ഞാ മിണ്ടാതിരടാ വിഡ്ഢി നടത്തം മനസ്സിലായോ
2: നിങ്ങൾ പോയി വിശ്രമി കൈമളെ ഞാനും ഒന്ന് കുളിച്ച്
1: റെഡിയാവാ
0: കൈമളെ സത്യം പറയണം ഇതിലെന്തോ ചുറ്റിക്കളിയില്ലേ അവൻ കള്ള ഭർത്താവല്ലേ അമ്മാമയെ പറ്റിക്കാനും എന്റെ തമ്പുരാൻ പദവി തെറിപ്പിക്കാനുള്ള തന്റെ വേലയല്ലേ ഇതെല്ലാം സത്യം പറയണം
1: സത്യം പറയണോ
0: ആ പറയണം
1: വേണോ കംപ്ലീറ്റ് കള്ളത്തരവാ തെളിക്കോ തെളിയിച്ചോ
0: ഇത് ഞാൻ തെളിയിക്കും തമ്പുരാനാവേണ്ടത് എന്റെ ആവശ്യമായി പോയില്ലേ വിളക്ക് നല്ല രുചിയുണ്ടല്ലേ
3: കുറച്ച് വേണ
2: സത്യം പറയാമല്ലോ കൈമളെ എനിക്ക് സന്തോഷായി എന്റെ മോളോട് ഞാൻ ചെയ്ത തെറ്റിന് എന്ത് പ്രായശ്ചിത്താണ് ഞാൻ ചെയ്യേണ്ടത്
1: അന്നനൊന്നും ചെയ്യണ്ട അണ്ണന്റെ ഈ ലാസ്റ്റ് ഹോളിഡേസ് ഒന്ന് കൊഴുപ്പിച്ച് ആഘോഷമാക്കി അണ്ണൻ തിരിച്ചയക്കുക അതാ ഞങ്ങൾ അല്ല കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ
2: ഞാൻ പോയി കിടന്നോളൂ
1: എന്നാ പിന്നെ ഞാനും ഒന്ന് ചെരിയട്ടെ നമ്മുടെ പരദൂഷണവും പുളും ഒക്കെ നാളെ കാലത്താവാം ഗുഡ് നൈറ്റ്
2: ഗുഡ് നൈറ്റ്
4: മോളെ എനിക്കിഷ്ടായി മോളെ വളരെ ഇഷ്ടായി അന്തസ്സും ആഭിജാത്യവും സൗന്ദര്യവുമുള്ള ഒരു മരുമോനെ തന്നെയാ മോളെനിക്ക് തന്നത് മോളെ ഡാഡി ഒരുപാട് വേദനിപ്പിച്ചു ഡാഡിയോട് ക്ഷമിക്കണം അയ്യേ കല്യാണം കഴിഞ്ഞെങ്കിലും നീ ഇപ്പോഴും എന്റെ കൊച്ചു കല്യാണിക്കുട്ടി തന്നെ അല്ലേ
1: ആയിരം ഉണ്ട്
3: ഉണ്ടെന്ന് പറഞ്ഞാ പോരാ ഞാൻ എണ്ണി നോക്കണം ഒമ്പത് ഒമ്പതല്ലേ ഉള്ളൂ
1: ആദ്യം എണ്ണാൻ പഠിക്കേ
3: എന്നാ ഇത് വേണ്ട
1: എന്താ
3: ഇതിലെ ഒരു ഓട്ട
1: ഇത് ഞാനിവിടെ അടിക്കുന്നൊന്നും അല്ല ചിലപ്പോ ഓട്ടയെ കാണും ചെല്ല്
3: അല്ലേ ഞാനൊന്ന് ചോദിക്കട്ടെ
1: ചോദിച്ചാ മതി
3: ഈ നക്കാപ്പിച്ച ഇടപാടിന് പോകാതെ ഒരു 5000 ഒരു 10000 ഒരുമിച്ച് ഇങ്ങോട്ട് തന്നാൽ ഞാൻ എപ്പോഴും കാശേ കാശേ എന്ന് പറഞ്ഞുകൊണ്ട് കൈമൽ സാറിനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല
1: ബുദ്ധിമുട്ടൊക്കെ ഞാൻ സഹിച്ചോളാം തൽക്കാലം ചെല്ലേ
3: ഞാൻ പോയിക്കോളാം ഞാൻ പറയുന്നത് ഒരു 5000 10000 ഒരുമിച്ച്
1: മുങ്ങാൻ സൗകര്യമാണ്
3: അയ്യേ അല്ല ഞാൻ പറയാൻ മനസ്സിലായില്ലേ ഒരു 5000 10000 ഒരുമിച്ച് തന്നാലേ ഞാൻ എപ്പോഴും
1: അങ്ങോട്ട്
3: അല്ല ഞാൻ

0: വേണ്ട കുട്ടി, പാലും വേണ്ട പഞ്ചാരയും വേണ്ട, അപ്പച്ചി പോയി കിടന്നോളൂ. അത്രയ്ക്ക് സുഖമൊന്നും വേണ്ട.
1: അങ്ങനെ ഇപ്പം നീ ശ്രമിക്കട്ടോ. പന്നി
0: കാലമാടാ,
1: പൊടി കൊലങ്ങി.
0: പന്നി
1: പന്നി നിന്റെ അമ്മൂമ്മ
0: കൊഴുത് കൊലങ്ങി.
1: ശമമേ
0: തിണ്ടി
1: പൊടി ചൂലെ.
2: ഇതൊരാനയല്ല.
0: അല്ല
2: ഇത് തേങ്ങയല്ല.
0: അല്ല
2: ഇത് ഒലക്കയുമല്ല.
0: അല്ല നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ?
2: എനിക്ക് ഭ്രാന്തില്ലെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും സ്വയം തെളിയിക്കാനുമാണ് ഇത്രയും പറഞ്ഞത്. ഏതേതൊക്കെയാണെന്നും ആരാരൊക്കെയാണെന്നും ഉള്ള വ്യക്തവും വടിവൊത്തതുമായ ബോധം എനിക്കുണ്ട്. അമ്മാമയെ പറ്റിക്കാനുള്ള ഒരു ഏർപ്പാടാണ് ഇവിടെ നടക്കുന്നത്. ഏതോ ഒരു തെണ്ടിയെ പിടിച്ച് ഭർത്താവാക്കിയിരിക്കാണ് അവള്.
0: അതിന് നിനക്കെന്താണ് നഷ്ടം?
2: പിന്നെ ആർക്കാ നഷ്ടം? എന്നെ തമ്പ്രാൻ എന്ന് വിളിച്ചിരുന്ന വിവരം കെട്ട കുടുംബന്മാര് ഇനി എന്നെ മൈൻഡ് ചെയ്യോ? ഈ കിളവൻ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടല്ലേ കോവിലകത്തെ ആൾക്കാരുമായി നമ്മൾ കല്യാണത്തിനേറ്റത്. അവരോട് ഇനി എന്ത് പറയും?
0: അതിന് നമ്മൾ എന്താ ചെയ്യാ? അദ്ദേഹം നമ്മളെ വീട് മാത്രം നോക്കാനല്ലേ ഏൽപ്പിച്ചു?
2: വീട് നോക്കാൻ ഞാൻ എന്താ അയാളുടെ പട്ടിയോ?
3: അമ്മേ അവര് ഭാര്യ ഭർത്താവൊന്നുമല്ല.
0: ഏ
3: അവിടെ ഭയങ്കര വഴക്കാ, അയാളെ കട്ടിലും കല്യാണം നിലത്തോ കിടക്കുന്നത്.
2: ഞാൻ പറഞ്ഞില്ലേ അമ്മേ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്? ഇത് ഞാൻ തെളിയിക്കും. ഈ കള്ളരങ്ങാനും അടുത്ത ഇവിടുത്തെ തമ്പുരാനായാൽ എന്റെ അമ്മേ
0: എന്താടാ?
2: എന്റെ അമ്മേ എനിക്കത് ആലോചിക്കാൻ വയ്യെന്ന്.
0: നീ ആലോചിക്കണ്ട,
2: ഞാനൊന്ന് നോക്കിയിട്ട് വരാം.

0: അടിച്ചിട്ടില്ല.
1: അടിച്ചിന്റെ
2: അയ്യോ ഇത് ഇത് ഞാനാ ഞാനാ കുടിക്കാൻ എന്തെങ്കിലും വേണോ?
3: മണ്ണോ കൊട്ട
2: വേണ്ട.
1: ആരാ അവിടെ?
2: ഇത് ഞാനല്ല.
4: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
6: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ചിത്രം
2: എനിക്ക് പ്രാന്ത് പിടിക്കുന്നടാ. ആ എരപ്പയല്ല അവളുടെ ഭർത്താവ് എന്ന് തെളിയിക്കാൻ എന്താണ്ടാ ഒരു വഴി?
0: വഴി ചൊല്ലിപ്പെടുത്താല് തമ്പ്ര എനിക്ക് പറഞ്ഞു പോയി മുടി മുറിക്കാനൊക്കെ കാശ് തരുമാ.
2: വഴി കൊള്ളാമെങ്കില് മുടിയല്ല നിന്റെ തല വെട്ടാനുള്ള കാശ് ഞാൻ തരാം.
0: നാഗരാജാവാണ് സത്യം. തമ്പ്രാൻ കിട്ടെ പോട്ടം പിടിക്കുന്ന എഞ്ചിൻ ഇറക്ക.
2: ഏമറിയാ
0: അപ്പിന്നാല് രാത്രി അവങ്ക് വെവ്വേറെ പടുക്കറില്ല, അതോടൊരു പോട്ടം പിടിച്ച്
2: പോട്ടം പിടിച്ച്
0: പെരിയ തമ്പുരാനെ കാട്ട്. എപ്പടി
2: വിധി ഐഡിയ ഒരളവുക്ക് പറവായില്ല.
7: തമ്പ്രാ മൂപ്പ വന്നിരിക്കേ.
8: ആ കേറി വാ മൂപ്പ.
7: വിഷ്ണു ദാ ഈ താഴത്ത് കണ്ടോ, ഇവരുടെ തമ്പുരാനാക്കി എനിക്ക് ഇവരെ കെട്ടി തന്നിരിക്കുന്ന തായത്താണിത്.
8: അതായത് അന്നന്റെ അച്ഛനപ്പന്മാരുടെ കാലം മുതല് പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു പദവിയാണത്. അതുകൊണ്ട് ഈ തറവാട്ടിൽ വിവാഹം നടന്നാൽ ഇവരുടെ ആചാരപ്രകാരം ചില കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാനുണ്ട്.
7: ആ ചെയ്തോളൂ മൂപ്പ.
9: തമ്പ്ര നാഗരാജ இந்த பொண்ணு மேல இருக்கிற பேயெல்லாம் இத ஒரே அடியாள தீத்திரு நாகராஜா. நீங்க உங்க வெளியே இந்த வடியாலே ஒரு அடி மொல்லமா அடிச்ச போறோம்.
7: எப்படி
9: மொல்லமா?
7: ஐயோ இத மொல்லமா அடிச்சா இது போகாது. கை நட்டு கை
10: நட்டு
7: போதும். இனி இதுபோல ரசமுள்ள ஆச்சாரம் எல்லாம் உண்டோ? அடிக்கையோ தொழுக்கையோ
9: அழிக்கக்கூடாது. வைநேரம் நம்ம கோயிலுக்கு வந்து தான் அழிக்கணும். வைநேரம் கோயில பாப்போம். வரே தம்பரா.
7: அல்ல அதே நம்ம எத்தனை மணிக்கு அவட போகண்டது?
8: 6 மணிக்கு.
7: இப்ப மணி எத்தனை?
8: 3.
7: அப்ப கொஞ்ச சமயம் ரெஸ்ட் எடுக்க டைம்
8: உண்டு.
7: അല്ല നമ്മളൊരു ചടത്ത് പറഞ്ഞ കറക്റ്റ് പോയില്ലയോ?
10: അഴിക്കാൻ
7: പാടില്ല. നേരെ പറഞ്ഞു കേട്ടില്ലേ?
8: അഴിക്കണ്ട, കൊണ്ടുപോ.
7: എവിടെ കിടന്ന് ഓടുന്ന?
8: അല്ല
7: പിന്നെ അവിടുത്തെ ഈ പിന്നെ ദേവി ഏതാ അവിടെ ക്ഷേത്രത്തിലെ ദേവി? ദേവി പിന്നെ ഒരു കാര്യം എന്താണെന്ന് അല്ല പിന്നെ പിന്നെ ഒരു ഒരു കാര്യം. അതെ ഈ ദേവി വളരെ ശക്തി ഉള്ളതാണോ?
8: ആണെങ്കിൽ തനിക്കിപ്പോ എന്താ വേണ്ടേ?
7: അയ്യോ ഒന്നും വേണ്ടേ, ഭക്തി ഉള്ളത് കൊണ്ട് ചോദിച്ചു പോയതാണ്.
8: പോയിട്ട് കാശ് കുടിക്കാൻ വന്നാൽ കൈ നീട്ടുണ്ട്.
7: അല്ല അതെ ഇത്ര മനോഹരമായ ആചാരങ്ങൾ, ഇങ്ങനെ മനോഹരമായ ആചാരങ്ങൾ വൈകിട്ട് ഉണ്ടാവുമോ എന്തോ?
9: இந்த கற்பூரம் கையில வச்சு கத்திக்கணும். அப்புறம் இந்த அம்மா உங்க காலு வேண்டு இழிச்சாலே எங்களுக்கு நீங்க கல்யாணம் கழிச்ச மாதிரி.
7: கையில வச்சா இது புள்ளு இல்ல.
8: ஆட வீடு எழுதிட்டு அவடனே களையாமல்ல.
7: எனக்கு வையா
8: நிர்பந்தம்
9: பிடிக்க கூடாது. இந்த அம்மா எழுந்ததுக்கு அப்புறம் தான் கிளப்பணும்.
11: എത്ര മനോഹരമായ ആചാരം.
7: മനോഹരം നിന്റെ.

0: ചീർന്ന താഴെ. നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല.
1: അണ്ണാ, അണ്ണന്റെ സ്വന്തം മകളും ഭർത്താവും അല്ലേ ഈ മുറിക്കിടന്ന് ഉറങ്ങുന്നത്?
0: താനിക്കാര്യത്തിൽ ഇടപെടണ്ട. അമ്മ യഥാർത്ഥത്തിൽ സമയത്തുണ്ട്. ഒരു അക്ഷരം മിണ്ടരുത്. ഇറങ്ങണ വെളിയിൽ ഇറങ്ങാൻ.
1: ഇറങ്ങോ
0: മേലില്. ഈ വീട്ടിൽ നിന്നെ കണ്ടുപോരുത്. ഇവിടെ എല്ലാം കാപ്പിത്തോട്ടങ്ങളായി.
2: എന്താ അവിടെ?
3: ഇവൾ ഇനിമേ തപ്പ് പറഞ്ഞ മാട്ടാ, മന്നിച്ചിരുന്ന നാഗരാജ.
0: ആദിവാസികളുടെ ഒരു ചടങ്ങാണ്. തെറ്റാര് ചെയ്താലും പ്രായശ്ചിത്തമായി ഇവിടെ വന്ന് തല കൊണ്ട് 10 പ്രാവശ്യം മണിയടിക്കും. അത് കേട്ട് നാഗരാജാവ് വന്ന് മാപ്പ് കൊടുക്കും എന്നാണ് വിശ്വാസം. വിഷ്ണു,
4: എന്താ വിഷ്ണുവിന്റെ മുഖത്തൊരു വിഷാദം?
5: എനിക്ക് നാട്ടിലൊന്ന് പോണമായിരുന്നു. എന്റെ ഒരേ ഒരു അമ്മാവന്റെ ഒരേ ഒരു മകളുടെ വിവാഹമാണ്. നാട്ടിൽ നിന്ന് കത്ത് വന്നു, ഒരു 15,000 രൂപ വേണം. നാട്ടിൽ ചെന്ന ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കാം.
0: ഇതാണോ വലിയ കാര്യം? 15,000 രൂപയ്ക്ക് വേണ്ടി നാട്ടിൽ പോകണമെന്നില്ല. ഞാൻ തരാം.
2: അയ്യോ ഡാഡി, അത്
0: ഡോണ്ട് ബി സില്ലി. കം ഓൺ, ഒരു 20,000 ഇരുന്നോട്ടെ. അവർക്ക് വേറെ വല്ല അത്യാവശ്യമുണ്ടെങ്കിലോ? ഒരു കല്യാണ വീടല്ലേ, പല ചെലവുമുണ്ടാവും.
5: 15,000 മതിയെന്നാ പറഞ്ഞത്. പക്ഷെ നമുക്കൊരു 20,000 അയക്കാം. അങ്കിളിന് വേണമെങ്കിൽ ഞാൻ എന്റെ ചെക്ക്.
0: ഞാൻ തരുന്നത് നിന്റെ പണമാണ് മോനെ.
5: അല്ല, ഞാൻ
0: നമുക്കിടയിൽ എന്തിനാ ഫോർമാലിറ്റീസ്?
5: അല്ല, അത് ശരിയാ.
2: അപ്പച്ചി, കൈമളങ്ങൾ വന്നു.
6: അയാൾ പോസ്റ്റ് ഓഫീസിൽ അങ്ങോട്ട് പോയതല്ലേ? ആ എന്താ കാര്യം?
2: ഒന്നുമില്ല.
6: ഒന്നുമില്ലാന്നൊന്നുമല്ല.
0: 20,000 രൂപയുണ്ട്.
5: അപ്പൊ ഞാൻ ബാങ്ക് വരെ പോയി തീറ്റ അയച്ചിട്ട് ഉടനെ വന്നേ.
2: അല്ല, കൈമളങ്ങൾ വന്നിട്ട് പോരെ.
5: കൈമളങ്ങൾ വരുന്നവരെ കാത്തിരുന്നാല് ബാങ്ക് അടച്ചു പോയാൽ കല്യാണം.
0: വേഗം ചെന്ന് പണം അയക്ക്.
5: ഞാൻ പോട്ടെ.
1: എങ്ങോട്ടാ പണമൊക്കെ ആയിട്ട്?
0: വിഷ്ണുവിന്റെ അമ്മാവന് കുറച്ച് കാശ് അയക്കണമെന്ന് പറഞ്ഞ് എഴുത്തു വന്നു. അത്രേ, ഞാനത് കൊടുത്തു.
5: ഞാൻ ബാങ്കിൽ പോയി തീറ്റി അയച്ചിട്ടുള്ള വന്നേക്കാം. എന്താ
0: എന്താ എന്താടോ?
1: ഇതാ ഞാൻ പറഞ്ഞത്, വിഷ്ണുവിന് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന്. എടുത്ത് ഞാനും വായിച്ചതാണല്ലോ. തനിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ആ പണം ഞാനും അയച്ചു.
5: അഡ്രസ്
1: അഡ്രസ് എഴുതുന്നുണ്ടായിരുന്നല്ലേ?
5: അതെ, അക്കൗണ്ട് നമ്പർ
1: എഴുതുന്നുണ്ടായിരുന്നല്ലോ.
5: അപ്പൊ പണം അങ്ങ് എത്തുമല്ലേ?
0: ഈ കൈമളൊരു വല്ലാത്ത ആള് തന്നെ അല്ലേ?
5: അല്ല പറയേണ്ടത്.
1: എന്തായാലും വിഷ്ണു സമാധാനമായല്ലോ അല്ലേ?
7: ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ. അടിക്കും അടിച്ചു കടന്നു കുറിച്ച് പൊളിച്ചോളൂ. ഞാൻ ആ ഊച്ചാളിയാ, എനിക്ക് അങ്ങനെ മോഹമുണ്ട്. മനസ്സിലായോ?
2: കൊള്ളപ്പൊടി. ചേട്ടൻ തെറ്റിദ്ധരിക്കരുത്, എന്റെ മോനൊരു പാവം ചെറുക്കനാ.
0: കയ്യിലിരിപ്പ് മുഴുവൻ പോക്കരുത്തരമാ.
6: തിന്ന ചോർന്ന് നന്ദി ഉള്ളതുകൊണ്ട് പറയ,
2: കല്യാണിയും ഭർത്താവും തമ്മില് എന്നും മുട്ടം വഴക്ക.
6: അതെന്താ കാര്യം എന്ന് അറിഞ്ഞിട്ട് ചേട്ടനോടൊന്നും അത് പറയാൻ വേണ്ടിയാ അവൻ ആ വാതിക്ക് ചെന്ന് നിന്നത്.
0: നീ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ട. ആ എന്റെ മോളെയും വിഷ്ണുവിനെയും നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് വെച്ച് ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്.
6: അയ്യോ, കല്യാണി എന്റെ മോളെ പോലെയാ, ഇവളെ പോലെയാ.
2: അമ്മാമ്മയ്ക്ക് ഇവിടെ നടക്കുന്ന ഒന്നും അറിയില്ല. ഞങ്ങൾ ദിവസം കേൾക്കുന്നതാ.
6: ഇന്ന് രാത്രിയില് അവര് മുറിക്കുള്ളിൽ കയറിയ ശേഷം ചേട്ടൻ ആ വാതിക്ക് ചെന്ന് നിൽക്കുക. അപ്പൊ കേട്ടാ അവിടെ നടക്കുന്ന പൂരം. എന്നിട്ട് ഞങ്ങളെ വിശ്വസിച്ചാ മതി.
2: ഒന്ന് വേഗം വരുന്നുണ്ടോ? തനിക്ക് എന്താടോ വട്ടുണ്ടോ? ഈശ്വരാ, ഇങ്ങനൊരു പ്രാന്തം വായി നോക്കിയാണല്ലോ എനിക്ക് കിട്ടിയത്.
0: പ്രാന്തം വായി നോക്കി നിന്റെ അച്ഛേ?
2: ദേ, അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ, ഇഡിയറ്റ്, ബ്ലഡി ഫൂൾ, ഗുഡ് ഫോർ നത്തിങ് മങ്കി.
1: എന്താ?
5: ദേ വന്നു വന്നു.
1: എന്താ എന്താ പ്രശ്നം?
5: അല്ല, ഇവള് സാറിന്റെ പേര് ഓരോന്നായിട്ട് വിളിച്ചു കൂവുന്നു. ഇഡിയറ്റ്, ഫൂൾ, മങ്കി, പിന്നെന്താ?
1: അതേടാ, ഞാൻ അതൊക്കെയാ. അല്ല പിന്നെ ചെറ്റ ഏർപ്പാടേം ചെയ്യൂലായിരുന്നല്ലോ.
7: നീ എനിക്കൊരു ഉപകാരം ചെയ്യാമോ?
5: ഇനി എന്ത് ചെയ്യണേലും എക്സ്ട്രാ കാശ് വേറെ തരണം.
1: തരാം. 1,00,000 രൂപ റെഡി കാശ് ചെയ്ത് തരാം.
5: തമാശ പറയണ്ട.
1: തമാശ അല്ല,
5: സത്യം
1: സത്യം.
5: വെറുതെ മോഹിപ്പിക്കരുത്.
1: ഇല്ല,
5: എന്നാ പറ.
1: ഇപ്പോഴാ നിനക്കെന്നോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം അത് തന്നെയാ. നിന്റെ സുഖത്തിന് വേണ്ടിയല്ല ഞാൻ ഈ കഷ്ടപ്പെടുന്നത്, ആ മനുഷ്യനുള്ള സ്നേഹം കൊണ്ടാ. അദ്ദേഹത്തിന് കണ്ണിൽ കാണാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാ.
8: ഇത്ര കണ ചാടാൻ ഇപ്പൊ ഇവിടെ എന്തോ
1: ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ഉടക്കൊക്കെ അങ്ങനെ അറിഞ്ഞു. ആ വീപ്പക്കുറ്റി തള്ളയും കൂടെ എല്ലാം ചെന്ന് പറഞ്ഞു കൊടുത്തു. എന്റെ ഭാഗ്യം കൊണ്ട് ഞാനത് കേട്ടു. രാത്രി ചെക്കിംഗ് ഉണ്ട്, രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ.
2: എന്താ?
5: എന്റെ കരളെ, ഓമനെ, തങ്കക്കുടനെ, ഞാൻ എത്ര ഭാഗ്യവാനാണ്. നിന്നെ പോലൊരു ഭാര്യ എന്റെ സ്വപ്നമായി.
2: എന്റെ ഡാഡിക്ക് പോലും ഏട്ടനെ എന്തിഷ്ടമാണെന്നോ.
5: കഴിവറുത്ത മോളെ, ഇത്രയും നല്ലവനായ ഒരു ഡാഡിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല.
2: എല്ലാം കൊണ്ടും ഞാൻ ഭാഗ്യവതിയാണ്.
5: നിനക്ക് ഞാനൊരു ഉമ്മ തരട്ടെ?
2: അയ്യേ, ഇപ്പൊ വേണ്ട.
5: നിന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കാൻ ഞാൻ എന്ത് പൂർവജന്മ സുഹൃതമാണ് ചെയ്തത്?
2: എല്ലാം എന്റെ ഭാഗ്യമാണ് ഏട്ടാ.
5: വളരെ രാത്രിയായി, നമുക്ക് ഉറങ്ങാം.
1: അണ്ണൻ എന്തായി പറയുന്നത്, അവര് തമ്മിൽ ഒരു രസക്കുറവില്ല. പിന്നെ ചട്ടിയും കലവാകുമ്പോ ചട്ടിയും മുട്ടയൊക്കെ ഇരിക്കും. ആ അത്ര കാര്യമാക്കാനുണ്ടോ?
3: അതല്ല,

0: ചില അഡ്ജസ്റ്റ്മെന്റ് അവരെന്റെ മുന്നിൽ ചെയ്യുന്നില്ലേ എന്നെനിക്കൊരു സംശയം.
1: അണ്ണാ, അവൻ നല്ല പയ്യനാണെന്നുള്ള കാര്യത്തിൽ അണ്ണന് സംശയമൊന്നുമില്ലല്ലോ.
0: അതല്ല കൈമളെ,
2: അണ്ണ സ്നേഹമുള്ളിടത്തെ ഇണക്കവും പിണക്കവും പരിഭവമൊക്കെ ഉണ്ടാവും.
1: പിന്നെ അണ്ണൻ അടുത്തുള്ളപ്പോ അവര് ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യം.
0: അതെന്താ?
1: അണ്ണൻ ഉപയോഗിച്ച് കെട്ടിപ്പിടിക്കാനും ഡാൻസ് ചെയ്യാനൊക്കെ പറ്റുമോ? അണ്ണന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം. അവര് പുറത്തു പോകുമ്പോ അവരറിയാതെ പുറകെ പോയാൽ മതി. അണ്ണ സിനിമയെ കാണുന്ന മാതിരിയാ, ആട്ടവും പാട്ടും കൂത്തും കൊഞ്ചലും കൊഴയലും നമുക്ക് തന്നെ നാണാവും. അന്ന് കാണണം, എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചുതരാം.

0: എന്റെ തലക്കുള്ളിൽ ചില പദ്ധതികളൊക്കെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. താമസിയാതെ ആ പദ്ധതികൾ പ്രാബല്യത്തിൽ വരികയും ഞാൻ അവനെ ആ കള്ളനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും.
1: ചെലക്കാണ്ട് അവിടെ നിന്ന് വല്ലതും കഴിച്ചോ, അമ്മാമ കാണണ്ട. അവനെ പുറത്താക്കി, നീ ഇപ്പൊ പുറത്തായില്ലേ?
0: ഈ താൽക്കാലികമായ പുറത്താകൽ വരാനിരിക്കുന്ന സ്ഥിരമായ അകത്താകലിന്റെ മുന്നോടിയാണ് അമ്മേ.
2: അമ്മേ, കല്യാണിന്റെ കാര്യത്തിൽ താലിയില്ല. വേഗം അമ്മാമയെ അറിയിക്കണം.
0: എവിടെ അമ്മാവ? ഇത്തവണ ഞാൻ തന്നെ ജയിക്കും അമ്മേ. എടാ കള്ള, അമ്മാമേ, അമ്മാമേ, അമ്മാമേ, എവിടെ അമ്മാമ?
2: അമ്മാമ നടക്കാൻ പോയി.
0: മുരുക,
3: ഓമ്പ്ര,
0: പിടിച്ചടാ മുരുക. കള്ളന്മാരുടെ കള്ളത്തരം കണ്ടുപിടിച്ചു. അവളുടെ കഴുത്ത് താലിയില്ല. ഈ വിവരം ഉടനെ അമ്മാമയെ അറിയിക്കണം. അങ്ങേരുടെ അമ്മയെ കെട്ടിക്കാൻ പുറത്തെങ്ങാണ്ട് പോയിന്ന് ഒരു കാര്യം ചെയ്. നീ ഈ വഴിക്ക് പോ, ഞാൻ ഈ വഴിക്ക് പോവാ. നീയാണ് ആദ്യം കാണുന്നതെങ്കിൽ ആ പണ്ടാരക്കാലിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞേ. പിന്നെ ഞാൻ തന്നെടാ തമ്പുരാൻ.
3: അതുക്കപ്പുറം എനക്ക് പള്ളി പോയി മുടി മുറിക്കണ.
0: പഴനിയും കഴിഞ്ഞു ഒക്കെ. പിന്നെ ആദ്യം നീ ആ കളവനെ കണ്ടുപിടിക്കാൻ നോക്ക്. അമ്മാമയുടെ മരുമോനായി ഇവിടെ വിലസുന്ന ആ കായംകുളം കൊച്ചുണ്ണിയെ പിടിച്ചു ചെമ്പ് പുറത്ത്. അവർ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതിന് ശക്തമായ ഒരു തെളിവ് അമ്മാമയുടെ മോളുടെ കഴുത്തിൽ താലിയില്ല. ആ താലിയില്ല, വിശ്വാസമില്ലെന്ന് പോയി നോക്ക്.
3: നീ പെട്ടിയും പെടുക്കാൻ വില എടുത്തുക്കോ. പൊണ്ണു കഴിച്ച് താലിയില്ലെന്ന് എല്ലാവർക്കും തെരഞ്ഞു പോച്ച്. ഞാൻ തമ്പുരാക്കിട്ട് ചൊല്ല പോറേ.

0: ഞാൻ പെട്ടെന്ന് അങ്ങനെ വീട് ഉരുണ്ട് കളഞ്ഞോണ്ട് ആ സിംഹം മോളി കൂടെ ചാടിപ്പോയി. അപ്പൊ പിന്നെ ഞങ്ങൾ അവിടുന്ന് എല്ലാം കൂടെ ജീപ്പ് എടുത്തോണ്ട് നേരെ ഹോട്ടലിൽ ചെന്ന് ഞാൻ പഴയൊരു തമാശ പറയായിരുന്നു.
1: ഈ താലി എന്താ ഇങ്ങനെ ഒരു മാല കോർത്തിട്ടൂടെ?
0: അല്ല, അത് പണിയിക്കാൻ കൊടുത്തിട്ടുണ്ട്.
1: വെറുതെ നിങ്ങൾ ഇവിടെ ഉണ്ടോന്ന് നോക്കിയില്ലേ ഉള്ളൂ.
2: എന്തായ അമ്മാമേ, ആ കളരെ ഇറക്കി വിട്ടില്ലേ? അമ്മാമയോട് ആത്മാർത്ഥതയും നന്ദിയുള്ള ഒരുത്തനെങ്കിലും ഈ ലോകത്തുണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ.
1: ഇവനെ വേഗം വല്ല ഭ്രാന്താശുപത്രിയിൽ വായിക്കണം.
2: എന്തായിരിക്കും അവിടെ സംഭവിച്ചത്?
3: അതും പൊഴിഞ്ഞു. അത് എന്നെ സംഭവിച്ചത്
2: ഇല്ല, തളരൂല്ല. നമ്പിയാര് തമ്പുരാനാവുന്നത് വരെ തളരൂല.
0: ചെയ്ത തെറ്റിന് ശിക്ഷ പോരെ, ഇനിയാവാം. വാങ്ങുന്ന കാശിനോട് ഒരല്പം കൂറ് കാണിച്ചു എന്നേ ഉള്ളൂ. ക്ഷമിക്കണം.

0: അയ്യോ വേണ്ട, മതി മതി മതി മതി മതി മതി മതി,
1: കുറച്ചുകൂടി കഴിച്ചൂടെ?
0: അയ്യോ ഇപ്പൊ തന്നെ വയറ് ഡമ്മായി.
2: എന്നാ പാവയ്ക്കാന്നേര് കൊടുക്ക്.
1: അയ്യോ വേണ്ട.
2: അതെന്താ?
1: കുറച്ച് ദിവസം കഴിച്ചാ മതിന്നാ ഡോക്ടർ പറഞ്ഞത്.
0: പറഞ്ഞു പറഞ്ഞു. അപ്പൊ ഈ കൈമളെങ്കിലും വെളിയിൽ നിക്കായിരുന്നു അല്ലേ?
3: രാവിലെ എഴുന്നേറ്റ ശേഷം ഞാൻ അവളെ കണ്ടില്ല.
2: വിഷ്ണു കല്യാണം ഇവിടെ നേരെ ഇത്രയായിട്ട് വേണിട്ടില്ലേ?
4: മോളി കണ്ടില്ല.
2: പിന്നെ അവൾ എവിടെ പോയി?
3: വെളിയിൽ പോവുകയാണെങ്കിൽ അവൾ വീട്ടിൽ ആരും പറയാതെ പോവാറില്ല.
2: കൈമളെ
5: എന്താണ്
2: കല്യാണിയെ കണ്ടോ?
5: ഇല്ല, രാവിലെ ഉള്ള ചായ പതി കൊള്ളാം, ഇന്ന് അതും കിട്ടിയില്ല.
3: കല്യാണി മോളെ, കല്യാണി
2: വായി നോക്കി നിൽക്കാതെ എല്ലാവരും ഒന്ന് അന്വേഷിക്കും.
3: നീ അങ്ങോട്ട് ഒന്ന് അന്വേഷിക്കാം. മോളെ, കല്യാണി മോളെ,
2: കല്യാണി
6: ലേ

0: എന്തിനാ മോളെ നീ ഇത് ചെയ്തത്?
1: അന്നന്റെ അനുവാദമില്ലാതെ വിവാഹം കഴിച്ച തെറ്റിന് പരിഹാരമായിട്ട് ചെയ്തത് അത്രേ.
0: നീ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മോളെ.
1: അഥവാ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാവുന്നല്ലേ ഉള്ളൂ.
0: സീലി കേൾ, എന്താ കുട്ടിയെ കാണിച്ചത്?
2: വിഷ്ണുവിനെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. എന്നെ തന്നെത്താൻ ശിക്ഷിച്ചിട്ടെങ്കിലും വേറൊരു വഴി എനിക്ക് തോന്നിയില്ല.

0: ഊണ് കാലായി, പിന്നെ വിളിച്ചോളൂ കേട്ടോ.
1: അങ്കിൾ ഊണ് കാലായി, വരൂ. ഡേ, ആ കഴുത കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണ് കാലായി, വരൂ. ഡേ, അയാളെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണ് കാലായി, വരൂ. ഡേ, മറ്റയാളെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണ് കാലായി, വരൂ. ഡേ, വിഷ്ണുവിനെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണ് കാലായി, വരൂ. ദേ, പുള്ളിക്കാരനെ കൂടെ വിളിച്ചോളൂ.
2: എടാ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവരിഞ്ഞോട്ട് വരാൻ പാടില്ലെന്ന് പറഞ്ഞ് ഒരു ടെലിഗ്രാം കൊടുക്കാൻ.
3: അമ്മേ, അതിനുള്ള ഏർപ്പാട് ചെയ്ത് കാശും കൊടുത്താ മുരുകനെ ഞാൻ വിട്ടതാ. അവനത് വിഴുങ്ങി കാണും. ഇപ്പൊ അവര് ടെലിഗ്രാം ചെയ്തിരിക്കുന്നു നാളെ വരുന്നു.
2: ഷോ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഷോ, ഇനി ഇതും കൂടെ അമ്മാമ്മ അറിഞ്ഞാ ഇനി നമ്മൾ ഒരൊറ്റ എണ്ണത്തിന് ഇവിടെ താമസിപ്പിക്കില്ല, എല്ലാത്തിനും പുറത്താക്കും.
3: ഒന്ന് ചെയ്യാം.
2: എന്തോന്ന്?
3: അവരെ വഴി തടഞ്ഞു നിർത്തി വല്ല മുട്ടാപ്പോക്കും പറഞ്ഞയക്കാം.
2: നീ എന്തോടാ പറയാൻ പോകുന്നത്?
3: അമ്മാമ ചത്തുപോയി. അമ്മാമ ചത്തുപോയി, ഇനി പെല കഴിയാതെ ശുഭകാര്യങ്ങൾ നടത്താൻ പാടില്ല എന്ന് പറയാം.
2: നീ എന്തെങ്കിലും പറ, അവരിങ്ങോട്ട് വരരുത്.
4: തമ്പ്രാ, തമ്പ്രാ, നാളേക്ക് ഒരു വണ്ടി പളനിക്ക് പോകുന്നെങ്ക നീങ്ക തുട്ടു കൊടുത്താ എനക്ക് മുടി മുറിച്ച്
5: കല്യാണം.
6: നിങ്ങളാരാ?
7: ഞങ്ങൾ നിലമ്പൂർ രാജകുടുംബത്തിൽ നിന്ന് വരികയാണ്.
6: ഓഹോ,
7: നിങ്ങളല്ലേ തമ്പുരാൻ?
6: അതെ.
7: നിങ്ങളുടെ സഹോദരിയെ പെണ്ണ് കാണാൻ വന്നാണ്.
6: ഓ, ആരാ ചെക്കൻ?
7: ദാ എന്റെ മകൻ.
6: എടോ, എന്റെ സഹോദരിക്ക് ഇവന്റെ അത്രയുള്ള മൂന്ന് മക്കളുണ്ട് അറിയോ?
7: എടോ കൃഷ്ണൻകുട്ടിയാരെ, ആളെ വിളിച്ചു വരിക അവമാനിക്കരുത്. താനല്ലേ പറഞ്ഞത് തമ്പുരാന്റെ പെങ്ങളാണ് പെണ്ണെന്ന്?
8: അതെ. അല്ല, ഇതൊരു തമ്പുരാൻ തന്നെ, എന്നാലും മറ്റേ തമ്പുരാൻ ഇവിടെ.
6: സുഭദ്രേ, സത്യം പറയണം, നിനക്കിനി കല്യാണം വേണമെന്നുണ്ടോ?
7: ചേച്ചിയെ പെണ്ണ് കാണാൻ വന്നവരാ ഈ നിൽക്കുന്നവരൊക്കെ. ഇതാ പെണ്ണ.
8: മറ്റേ തമ്പുരാൻ.
7: തമ്പുരാനോ യവനോ?
6: എന്ത് അസംബന്ധം ഇതൊക്കെ?
8: അയ്യോ, അയ്യോ, ഇത് അസംബന്ധമൊന്നുമല്ല. ഞാനാണ് എന്നോട് പറഞ്ഞത് ഇയാൾ ഇവിടുത്തെ തമ്പുരാനാണെന്നും ഇയാളുടെ സഹോദരിക്ക് അങ്ങ് നിലമ്പൂർ രാജകുടുംബത്തിൽ നിന്നും കല്യാണാലോചന കൊണ്ടുവരണമെന്നും, അതനുസരിച്ചാണ് ഞാൻ ഇവരെ കൊണ്ടുവന്നത്.
7: നീ തമ്പുരാൻ?
6: അമ്മാമ സ്ഥലത്തില്ലാത്തപ്പോ പിന്നെ ഞാൻ തന്നെയാണല്ലോ തമ്പുരാൻ.
2: മേലിൽ
6: ഇതിനകത്ത് കേറി പോരുത്.
7: എന്ന് പറഞ്ഞാൽ എല്ലാരും പുറത്തേക്ക് ഇറങ്ങണമെന്ന്. തമ്പുരാൻ,
2: ചേട്ടാ, ഞങ്ങളോട് ക്ഷമിക്കണം.
6: നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇറങ്ങണം.
2: ചേട്ടാ,
6: എനിക്കൊന്നും കേക്കട്ട.
7: അങ്കിൾ, അരുത്. ഇവരെവിടെ പോകും
6: എനിക്കറിയണ്ട.
7: ഒരബദ്ധം പറഞ്ഞു. അത് ആ കുട്ടികളുടെ വിവാഹം നടത്താനല്ലേ? അത് നടത്തി കൊടുക്കേണ്ടത് അങ്കിളിന്റെയും കൂടെ കടമയല്ലേ? ഞങ്ങൾക്ക് ഇത്രയും സ്വത്തും പണമൊന്നും ആവശ്യമില്ല. അതിൽ കുറച്ച് ഇവർക്ക് കൊടുത്ത് ആ വിവാഹം നടത്താനുള്ള അനുവാദം അങ്കിൾ എനിക്ക് തരണം.
9: വിഷ്ണു പറഞ്ഞതിലും കാര്യമുണ്ട് അണ.
7: അങ്കിൾ പ്ലീസ്.
10: വിഷ്ണു പറഞ്ഞുകൊണ്ട് ഞാൻ അനുവദിക്കാം.
7: വേണ്ട, സ്വമനസാലെ സന്തോഷത്തോടെ സമ്മതിക്കണം. പ്രോമിസ്.
0: കൊട്ടും കുരവയും പന്തലും ഒന്നും ഇല്ലാതെ ഇത്രയൊക്കെ ആയില്ലേ അങ്കിൾ?
9: അതുകൊണ്ട്
0: എനിക്കിഷ്ടമായി. വിഷ്ണു ആരായാലും എന്തായാലും എനിക്കിഷ്ടമായി.
9: നിനക്ക് മാത്രം ഇഷ്ടമായ ഉണ്ടായോ? അവനോ?
0: എനിക്കറിയില്ല.
9: എനിക്കറിയണം, ഇപ്പൊ അറിയണം. എന്നിട്ട് മതി സ്വപ്നം കാണലൊക്കെ, പിന്നീട് ദുഃഖിക്കണ്ടല്ലോ.
0: ഡാഡി എവിടെ പോയി?
9: മൂപ്പനെ കാണണമെന്ന് പറഞ്ഞിറങ്ങുന്ന കണ്ടു. ചിറ്റമ്മയും പരിവാരങ്ങളും കൂടെ പോയിട്ടുണ്ട്.
11: ഇന്നലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി, കാശ് ചോദിക്കാൻ വിട്ടുപോയി. ഇന്നത്തെയും ഇന്നലത്തെയും പറ്റും ഒന്നിച്ചിങ്ങാന്നേ. ചെവി കേട്ടൂടെ, കാശ് തരാൻ.
9: തൽക്കാലം കാശിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
11: അതൊന്നും എനിക്കറിയണ്ട. എന്റെ കാശ
9: തന്നേപ്പിച്ചത് പോലല്ലോ ചോദിക്കുന്നത്. ഇവിടെ പണം കായ്ക്കുന്ന വരവൊന്നുമില്ല.
11: എങ്കിൽ എവിടുന്നെങ്കിലും ഒന്ന് കൊണ്ട് നട, വെള്ളം ഒഴിക്കാൻ ആളുണ്ടല്ലോ.
9: ആ തിന്നുന്ന ചാപ്പാടിന്റെ കണക്കനുസരിച്ച് നോക്കുമ്പോ അതും ചെയ്യിക്കേണ്ടതാ.
11: ചിരിക്കല്ലേ, വലിയ തമാശ കേട്ട മാതിരി. മര്യാദക്ക് എന്റെ കാശ് തരാൻ പറ, അല്ലെങ്കിൽ ഞാൻ പോവാ. ഞാൻ പോവാന്ന്. ആക്കരുത്. ഈ എമ്പക്കത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി.
9: മനസ്സിലായല്ലോ.
7: മനസ്സിലായി.
9: അത് തന്നെയാ പറഞ്ഞത്, എന്തേലും ഇപ്പോ 2000 രൂപ എടുക്കാനില്ല.
7: പിന്നെ എന്താ ഉണ്ട്?
9: നുള്ളി പെറുക്കി അവർ 500 രൂപ കാണും.
7: എന്റെ പട്ടിക്ക് വേണം. മര്യാദക്ക് 2000 രൂപ എന്റെ കയ്യിൽ എണ്ണി തന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതകം.
9: പ്രത്യാഘാതം മേഘം എന്നുള്ളതിന്റെ.
7: ഇയാൾ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. പ്രത്യാഘാതം അത് ഭയങ്കരമായിരിക്കും.
9: എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയായി നാടകത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്.
7: ഒരുമാതിരി പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത്.
9: തൽക്കാലം പല തന്തയുണ്ടെന്ന്
7: വിചാരിച്ചേക്കാം. എല്ലാ ദിവസവും സൂര്യാസ്തമനത്തിന് മുമ്പ് 100 ഇന്ത്യൻ കറൻസി നോട്ട് എന്റെ കയ്യിൽ തന്ന് ബോധിപ്പിച്ചുകൊള്ളാം എന്ന് വാക്കാൽ ഉറപ്പ് വന്നിട്ടാ ഞാൻ ഈ നാണം കെട്ട പരിപാടിക്ക് ഇറങ്ങി തിരിച്ച്.
9: വാക്കാലല്ലേ, മുദ്രപത്രത്തിലൊന്നും എഴുതി തന്നിട്ടില്ലല്ലോ.
7: നിങ്ങളൊരു കൊള്ളാവുന്ന കുടുംബത്തിലെ ആളാണെന്ന് വിചാരിച്ചത് എന്റെ തെറ്റ്.
9: എന്ത് പറഞ്ഞാലും എന്റെ കയ്യിൽ ഇപ്പൊ കാശില്ല.
7: എന്നാൽ ആ 500 ഇങ്ങിതാ, ബാക്കി നാളെ തന്നാ മതി.
12: ഏതഞ്ഞൂറ്?
7: കുറച്ച് നേരത്തെ പറഞ്ഞ ആ 500.
12: ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു.
7: എനിക്ക് എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ.
12: ഇയാളല്ലേ പറഞ്ഞത്. കുറെ ഉള്ളി പറക്കെ കുറെ കാണുന്നു. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല.
7: ശരി, എല്ലാം പോട്ടെ. ഇപ്പൊ എത്ര ആരാ?
9: ഇത്രയും ആയ സ്ഥിതിക്കുള്ള സത്യം തുറന്നു പറയാലോ, എന്റെ കയ്യിൽ 750 രൂപ കാണും.
7: എന്നാത്താ?
12: പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ചെലവുകളും ഉണ്ട്.
7: ഞാൻ പോവാ, ഞാൻ പോവാന്ന്.
9: അതെ, കുറച്ച് പതുക്കെ പറഞ്ഞാലും കേക്കാം.
7: പിന്നെന്താ ഞെട്ടാത്തത്?
9: സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല.
7: ഓഹോ, അറിയാത്ത കുഞ്ഞ് ചൊറിയുമ്പോ അറിയുന്ന എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്താ കളി. ഞാനിത് കുറെ കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത്. എന്റെ ജീവിതത്തില് ഇത്രയും വാക്ക് പാലിക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇയാള് മനുഷ്യനല്ല, വേറെ വേണ്ട, കൈവള്. കൈവള്. പിന്നെ ഞാനെങ്ങനെ വെറുതെ പോകുന്നൊന്നും വിചാരിക്കണ്ട. ഈ വിവരം മുഴുവൻ ആ മൂപ്പിലാനെ കണ്ട് ധരിപ്പിച്ചിട്ടാ ഞാൻ പോവും. രണ്ടുപേരോട് കൂടെ ഈ പറയുന്നത്. കഞ്ഞികള്. ഒരു ചാൻസ് കൂടെ തരാം. 250 എങ്കിൽ 250 ഉറപ്പിക്കുന്നോ? രണ്ടുപേരോട് കൂടെ ചോദിക്കുന്നത്. ഇടോ, തനിക്ക് നാണമില്ലേണോ?
9: ഇല്ല.
7: ആ അത് തന്നെ. ആഹാ, ഞാൻ കാണിച്ചു തരാം. എന്റെ ഷർട്ട് എവിടെ? എന്റെ ഷർട്ട് എവിടെ? കുട എവിടെന്നാ ചോദിച്ചത്?
9: കുടയും മടിയൊന്നും കൊടുന്നിട്ടില്ലായിരുന്നു. തനുസ്വഭാവം കാണിക്കരുത്. അവനവന്റെ സാധനം മാത്രമേ എടുക്കാവൂ. അവിടെ മെലോടിപ്പുള്ള പലതും കാണും.
7: ഓ ആ

പിന്നെ എനിക്ക് ഇയാളോട് ഒന്നും പറയാനില്ല. പോകുന്നത് തിന്ന ചോറിന് നന്ദി ഇല്ലാഞ്ഞിട്ടുമല്ല, പക്ഷെ മനുഷ്യനെ ഒരുമാതിരി വടിയാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അതങ്ങ് കൈ വെച്ചേക്കാൻ പറഞ്ഞാൽ മതി. നിയമം പുസ്തകത്തിൽ മാത്രം പോരാ, അത് വാക്കിലും പ്രവൃത്തിയിലും വേണം. ചുമ്മാതല്ല കേസില്ല വക്കീലായിട്ട് ചൊറിയും കുത്തി വിടിരിക്കുന്നത്. ഇയാക്കെന്താ നാളെ പരീക്ഷയാണോ? ഒറ്റ വീക്ക് വെച്ച് കൊടുത്താണ്ടല്ലോ. എടോ അവസാനമായിട്ട് തന്നെ തിരുമോന്ന് ഞാനൊന്ന് കാണട്ടെ. പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് പറയുന്ന ഇപ്പൊ മനസ്സിലായി, കള്ളൻ വഞ്ചകൻ. ഓക്കേ.

0: എടാ കൊച്ചുകേതരടാമോനെ, കുറച്ചു ദിവസമായിട്ട് നീ എന്നെയിട്ട് വെള്ളം കുടിപ്പിക്കുക. നിന്റെ ഈ ജാടയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഇവിടെ എന്താ ഇങ്ങ് പോന്നേ?
1: ഇവിടെ നിർത്തു. ആ ഇവിടെ
2: ഇതാരാണെന്നറിയോ? നിന്റെ ഭാര്യയുടെ ഭർത്താവ്, നിന്റെ എല്ലാ കള്ളക്കളികളും പൊളിക്കാനുള്ള എന്റെ തുറുപ്പ് ഗുലാൻ. അമ്മാമയുടെ മുമ്പില് നീ വിഷ്ണുവാണോ പരമശിവനാണോ എന്ന് തെളിയിക്കുന്നത് ഇന്നായിരിക്കും. ഈ തായത്ത് എന്റെ കഴുത്ത് കിടന്നാലും നല്ല ഭംഗിയുണ്ടാവും.
3: പോവരുത്,
2: മാറണ വഴിന്ന്
3: ആ പാവ മനുഷ്യനെ വെറുതെ വിഷമിപ്പിക്കരുത്.
2: എടാ, നീ നേരെ നടന്ന് ഈ വഴിക്ക് അങ്ങോട്ട് പോയിക്കോ, അതാ നിനക്ക് നല്ലത്. വാ.
3: പോയെന്ന് പറഞ്ഞു.

0: അതേ അമ്മാമേ, ഇദ്ദേഹത്തിന്റെ സ്ഥാനത്താണ് അവൻ.
1: നിന്നോട് ചോദിച്ചില്ല, ഇവനെയാണോ നീ സ്നേഹിച്ചിരുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? അപ്പോ നിങ്ങളെല്ലാവരും ചേർന്ന് എന്റെ മുമ്പിൽ ഒരു കപട നാടകം കളിക്കായിരുന്നു അല്ലേ? കൈമളെ, താനുകളും കൂടി എന്നോട് കാണിച്ച ഈ കള്ളക്കളി ശരിയാണ് എന്ന് താൻ വിശ്വസിക്കുന്നുണ്ടോ?
2: വേദനിപ്പിക്കാതിരിക്കാനാണ്
1: ഞാൻ ചോദിച്ചത്. ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രമാണ്.
2: തെറ്റാണ്?
1: അല്ല, ശരിയാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഇത്രയും നല്ല ഒരു മരുമോനെ കിട്ടില്ലായിരുന്നു. എന്റെ മോൾക്ക് ഒരു നല്ല ഭർത്താവിനെ കിട്ടില്ലായിരുന്നു. കൊള്ളാടോ കൈമളെ, നിങ്ങൾ എന്നോട് ചെയ്ത ഏറ്റവും വലിയ ഫേവറാണ് എനിക്കും എന്റെ മോക്കും വിഷ്ണുവിനെ തന്നത്.
3: സത്യം എന്നെ അറിയിച്ചതിന് നന്ദി. Now get out.
4: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
6: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ചിത്രം.
7: ദൈവം ഇല്ല എന്നൊന്നും പറയരുത്. ജീവിതത്തിൽ എല്ലാ സുഖവും നഷ്ടപ്പെട്ടു എന്ന് കരുതി എനിക്ക് വിഷ്ണുവിന് തന്നത് ഈ അമ്മയാണ്. പ്രാർത്ഥിച്ചോളൂ, നമുക്ക് നല്ലതേ വരൂ. ഒരു പ്രദക്ഷിണം വെച്ചിട്ട് പോവാം.

0: ബ്ലഡി റാസ്കൽ പറ്റിച്ചത് കടന്നുകളയാമെന്ന് വിചാരിച്ചു. അല്ലടാ,
1: വെരി നൈസ് ടു മീറ്റ് യു.
2: വിഷ്ണു അമ്മാവനെ കുറിച്ച് എപ്പോഴും പറയും. മകൻ ഇവിടെ വന്നിരുന്നു.
0: മകൻ
3: രാമകൃഷ്ണൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു.
2: ഇംഗ്ലീഷ് ട്യൂഷൻ പറയുന്ന,
0: അതെ അതെ അതെ,
1: ഹി വാസ് എ നൈസ് ബോയ്.
2: അച്ഛന്റെ അതേ ഛായ അല്ലേ കൈമളെ? എന്താ തോക്കൊക്കെ ആയിട്ട്
3: ഈ ഹണ്ടിങ് വേട്ട? അങ്കിളിന്റെ ഒരു ശീലമായി പോയി.
2: ഓ,
3: തോക്കും ജീപ്പും എപ്പോഴും ഒരു ഹാബിറ്റ്.
2: ഓക്കെ, ടേക്ക് റെസ്റ്റ്.
1: പുതിയൊരു കള്ളനെ കൂടി ഇറക്കുമതി ചെയ്തിരിക്കുകയാണല്ലേ.
0: ഏതായി പുതിയ മാരണം?
4: ഒന്നൊഴിക്കുമ്പം മറ്റൊന്ന്.
0: വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടൊരു കൊലയാളിയാണ് നീ. ഇനി 5 ദിവസം കൂടിയേ നിനക്ക് ജീവിതത്തിൽ ബാക്കിയുള്ളൂ. 15-ാം തീയതി കാലത്ത് കൃത്യം 5:40 നിന്റെ വധശിക്ഷ നടപ്പാക്കും.
5: ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല സാർ, ഈ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള മടി കൊണ്ടുമല്ല. 4 ദിവസം, 4 ദിവസം, 4-ാമത്തെ ദിവസം 14-ാം തീയതി അദ്ദേഹം തിരിച്ചു പോകും. അതുവരെ, അതുവരെ മാത്രം.
0: ഐ ആം സസ്പെൻഡഡ് ബിക്കോസ് ഓഫ് യു. അറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെയാ ഒരു കുറ്റവാളിക്ക് കൂട്ടു നിൽക്കുന്നത്? ഞാൻ സൂപ്രണ്ടായിരുന്ന ഒരു ജയിലിൽ നിന്നും ഒരു കുറ്റവാളിയും രക്ഷപ്പെട്ടിട്ടില്ല, നീയും രക്ഷപ്പെടില്ലായിരുന്നു. തൂക്കിക്കൊല്ലാൻ വിധിച്ച് ഒരുവന് കൊടുക്കാവുന്നതിൽ കൂടുതൽ സ്വാതന്ത്ര്യം നിനക്കാൻ തന്നു. അതാ എനിക്ക് പറ്റിയതെറ്റ്.
5: ഞാൻ എല്ലാം പറഞ്ഞില്ലേ സാർ, ഒരാളെ കൊന്നിട്ടെങ്കിലും എനിക്ക് വേണ്ട കാശുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ആരുമില്ലാത്ത എനിക്ക് മനസ്സ് നിറയെ സ്നേഹം തന്ന ആളാണ് അദ്ദേഹം. ഈ അവസാന ദിവസങ്ങളിൽ ഇങ്ങനൊരു സത്യം അറിഞ്ഞാൽ അദ്ദേഹം ആകെ തകർന്നു പോകും. മരിക്കുന്നതിന് മുൻപ് ഇങ്ങനെയെങ്കിലും ഒരു നന്മ ചെയ്യാൻ സാറിനെ അനുവദിക്കണം. സാറിനെ വിശ്വസിക്കണം. സത്യം, ഞാൻ വരാം.
0: നിന്റെ എല്ലാ കഥകളും അറിയാവുന്ന ഞാൻ നിന്നെ അവിശ്വസിക്കുന്നില്ല. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരുവന്റെ അവസാനത്തെ ആഗ്രഹം നടത്തി കൊടുക്കേണ്ടത് ഒരു ജയിൽ സൂപ്രണ്ടിന്റെ ഡ്യൂട്ടിയാണ്. ഒരു നല്ല ഉദ്ദേശത്തിനായതുകൊണ്ട് ഞാനത് അനുവദിക്കും. പക്ഷേ ഈ 4 ദിവസം എന്റെ സമ്മതമില്ലാതെ ഈ വീട് വിട്ടിറങ്ങാൻ നിനക്ക് അനുവാദമില്ല. എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടായിരിക്കണം.
5: സമ്മതിച്ചു സാർ, എല്ലാം ഞാൻ സമ്മതിച്ചു.

0: विष्णु विष्णु विष्णु ഞാൻ കേട്ടതൊക്കെ ശരിയാണോ വിഷ്ണു ഞാൻ കേട്ടതൊക്കെ ശരിയാണോ എന്ന് വിഷ്ണു പ്ലീസ് ടെൽ മീ
1: അതെ
2: ഞാനൊരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായിരുന്നു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ്റെ ഡാൻസ് സ്കൂളിൽ ഒരു മാഗസീൻ്റെ മുഖചിത്രത്തിന് വേണ്ടി കുറേ ചിത്രങ്ങൾ എടുക്കാനാണ് ഞാൻ പോയത് അവിടെ വെച്ചാണ് ഞാൻ രേവതിയെ ആദ്യമായി കണ്ടത് അവളുടെ ചിത്രങ്ങൾ എൻ്റെ ക്യാമറയിലല്ല പതിഞ്ഞത് എൻ്റെ കണ്ണുകളിൽ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ മനസ്സിലെ ഒരു കൊച്ചു ചില്ലുകൂട്ടിൽ അവളെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നങ്ങളുടെ ചിത്രങ്ങളെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചു എന്നെ കൊണ്ട് ഇങ്ങനൊന്നും ചെയ്യാൻ വയ്യ
3: എന്നാ എളുപ്പ പണിയുണ്ട് ഈ ടൈപ്പ് മതിയോ
2: നന്നായിരിക്കുന്നു
3: പിന്നെ നീ ഇന്നലെ പറഞ്ഞില്ലേ നിനക്ക് ഡാൻസ് ക്ലാസ് ചെയ്യണമെന്ന്
2: ഒറ്റ ചവിട്ടിയോടി തന്നോണ്ടല്ലോ ഡാ അഴുക്ക പട്ടരേ ഇന്നലെ കണ്ട വിസ്കിയും ബ്രാൻഡിയും ഒക്കെ എന്റെ ചെലവി വാങ്ങി നീ മോന്തിയപ്പോ എന്താ പറഞ്ഞത് നീ നിന്റെ തന്തപ്പടിയോട് പറഞ്ഞ് എന്നെ പെണ്ണുങ്ങളുടെ കൂടെ മനസ്സിലായല്ലോ പെണ്ണുങ്ങളുടെ കൂടെ ഡാൻസ് പഠിപ്പിക്കാന്ന് എന്നിട്ട് ഇപ്പൊ ഊരാൻ നോക്കിയാണല്ലോ ആഴ്ചയുടെ സിൽവർ ഇളകികളെ
3: ഞാൻ അച്ഛനോട് പറഞ്ഞു നോക്കി നിന്നെ വേണമെങ്കിൽ പ്രത്യേകം പഠിപ്പിക്കാന്ന് പറഞ്ഞു
2: അതിന് എന്റെ പട്ടി വരും
3: ആ എങ്കിൽ പട്ടി വിളിച്ചോണ്ടാ
2: സാമ്പാറേ നിന്നെ വിശ്വസിച്ച് എന്നെ വേണം തല്ലാൻ ഇന്നലെ കുറച്ച് കളിന്റെ കാശി
3: നിനക്കെന്താ ഇപ്പൊ പുതിയൊരു കമ്പം
2: ഞാനൊരു സത്യം പറയട്ടെ എനിക്ക് ഡാൻസ് ഒന്നും പഠിക്കണ്ട നീ എനിക്കൊരു ഉപകാരം ചെയ്താ
3: അങ്ങനെ വഴിക്കുവാ വഴിക്കുവാ
2: നീ ഹംസത്തെ പറ്റി
3: കേട്ടിട്ടു ഹംസ
2: ഹംസയല്ല ഹംസം നല്ല ശരീരത്തിലെ ഹംസം ഈ ദൂതുമായിട്ട് ഇങ്ങനെ പറഞ്ഞില്ലുന്നത് അതുപോലെ ഒരു ഹംസമായിട്ട് നീ മാറണം എന്നിട്ട് എന്റെ ഈ ദൂതുമായി നീ ഇങ്ങനെ ഡാൻസ് ക്ലാസ്സിൽ പറന്ന് ചെല്ലണം എന്നിട്ട് ഈ ദൂത് അവളുടെ കയ്യിൽ കൊടുക്കണം എന്റെ ഹംസത്തിന് തൊള്ള നിറച്ച് ഞാൻ കല്ല് വാങ്ങിച്ചു തരും
3: ചുരുക്കത്തിൽ പറഞ്ഞ
2: എങ്ങനെയുണ്ട് അസലായിട്ടുണ്ടല്ലേ ഞാൻ സ്വപ്നം കണ്ടിരുന്ന എന്റെ ഡ്രീം ഗേളിന്റെ മുഖത്തിന് ഇതേ ഛായയായിരുന്നു ഹലോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോണം ഏ എന്താ ഇത്ര വലിയ സീരിയസ് ഇങ്ങനെ ചങ്കി കുത്തുന്ന തരത്തിൽ അങ്ങ് പോയാലോ ഏ വളച്ചു കെട്ടുന്നൊന്നുമില്ല എന്നെ ഇഷ്ടമാണെങ്കിൽ അങ്ങ് പറ തന്നെ ഞാൻ കെട്ടിക്കോളാം ശരി തനിക്ക് വിരോധമില്ലെന്ന് പറഞ്ഞാൽ മതി എന്താ കൊച്ചു ചെയ്ത് എന്ത് ചോദിച്ചാലും താളം പിടിച്ച് കാണിക്ക അല്ല എനിക്ക് അറിഞ്ഞൂടാത്തുണ്ടോ എത്താനെ കളിയാക്കുകയാണ് പിന്നെയും താളം ശരി തന്നെ എനിക്ക് ഇഷ്ടമല്ലെന്ന് താൻ പറ ഞാൻ പോയിക്കോളാം ഇതെന്താ ഇത് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ നിൽക്കവിടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയാൽ മതി കുറെ നാളായി ഞാൻ എന്റെ കാലിലെ തൊലിയും കളഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്

0: പെമ്പിള്ളേരെ വഴി നടക്കാൻ സമ്മതിക്കില്ല. അല്ലേടാ, നടക്കണ സ്റ്റേഷനിലേക്ക്.
1: ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ.
0: പിന്നെ പെണ്ണിന്റെ പിന്നാലെ വായി നോക്കി നടന്നോ? നടക്കണ സ്റ്റേഷനിലേക്ക്.
1: അങ്ങനെ നടക്കാൻ പറഞ്ഞു, അങ്ങനെ നടക്കാൻ നോക്കൂ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ പിന്നാലെ വായി നോക്കി നടന്നാ തനിക്ക് എന്താണോ നഷ്ടം?
0: കല്യാണ കാര്യം നീ മാത്രം തീരുമാനിച്ചാ മതിയോ?
1: പിന്നെ എന്റെ കല്യാണ കാര്യം ഞാനല്ല, താനാണോ തീരുമാനിക്കുന്നത്? പോലീസിന് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം?
0: എനിക്ക് ഉണ്ടടാ കാര്യം. ഞാൻ ആ പെണ്ണിന്റെ തന്തയാടാ.
2: വർമ്മ സാർ പറഞ്ഞതെല്ലാം ശരിയാണോടാ? ചെവി കേട്ടോടാ നിനക്ക്?
3: ശരി ശരിയാണ്.
2: ഒരു ഹെഡ് കോൺസ്റ്റബിളിനെ വർമ്മ സാർ എന്ന് വിളിക്കണമെങ്കിൽ ആ മനുഷ്യനെ എത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്നു നീ മനസ്സിലാക്കണം. ഞങ്ങൾ എല്ലാ പോലീസുകാരും ബഹുമാനിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് ഇദ്ദേഹം. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ നില വളരെ കഷ്ടമാണ്. ഒരു മകനുള്ളതിന്റെ കാര്യം പറയാതിരിക്കാ ഭേദം. മകളാണെങ്കിൽ പാവ ഒരു മിണ്ടാപ്രാണി. റിട്ടയർ ചെയ്യാൻ ഇദ്ദേഹത്തിന് ഒരു മാസമേ ഉള്ളൂ. ആകെയുള്ള സ്വത്ത് ആ പെണ്ണും അല്പ അഭിമാനവും മാത്രമാണ്. അതും കൂടെ തൊലയ്ക്കാനാണോടെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ഏ
3: അല്ല സാർ.
2: പിന്നെ നിനക്ക് അവളെ ഇഷ്ടമാണോ? പറടാ.
3: എനിക്ക് അറിഞ്ഞൂടാ.
2: അറിഞ്ഞൂടെ? ഇഷ്ടമാണെന്നാണല്ലോ അവള് പറഞ്ഞത്.

0: ഒരു ദിവസം രാത്രി ഞാൻ വീട്ടിൽ വന്നപ്പോൾ വീട്ടിനുള്ളിൽ ഒരാളുടെ നിഴൽ അവളുമായി നിൽക്കുന്നത് ജനലിലൂടെ ഞാൻ കണ്ടു. ആരായിരുന്നു എന്ന് ഞാൻ എത്ര ചോദിച്ചിട്ടും അവൾ ഉത്തരം പറഞ്ഞില്ല. പലരും എൻ്റെ വീട്ടിൽ ഞാനില്ലാത്തപ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടതായി പറഞ്ഞു. മറ്റൊരു ദിവസം ഞാൻ വന്നപ്പോൾ അവളോടൊപ്പം അവനെ ഞാൻ കണ്ടു. അവൻ എന്നെ കണ്ടപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഞാൻ എൻ്റെ രേവതിയെ കൊന്നു. പോലീസ് തേടിക്കൊണ്ടിരുന്ന ഒരു നക്സലൈറ്റ് ആയിരുന്നു അവളുടെ അനിയനെന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. പലപ്പോഴും അവൻ അവളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാനായിരുന്നു വന്നത്. ഞാനെങ്ങനെ പ്രതികരിക്കുമെന്ന് ഭയന്നിട്ടാവാം അവനെക്കുറിച്ചൊന്നും അവൾ എന്നോട് പറയാതിരുന്നത്. ഞാനാകെ തകർന്നുപോയി കല്യാണി. കുറ്റബോധത്തോടെ കോടതി നിന്നപ്പോൾ ഞാനൊന്നും എതിർത്തില്ല. അവർ തരുന്ന എന്ത് ശിക്ഷയും അധികമല്ല എന്ന് എനിക്കറിയാമായിരുന്നു. അത്രയ്ക്ക് പാവിയാണ് ഞാൻ. പിന്നീടൊരിക്കൽ
1: എന്റെ കഷ്ടപ്പാടുകൾ നിനക്കറിയാമല്ലോ. നിന്റെ കുഞ്ഞിനെ അനാഥാലയത്തിൽ കൊണ്ടുവിടുകയല്ലാതെ മറ്റൊരു വഴിയും ഞാൻ കണ്ടില്ല. ഇപ്പൊ ഞാൻ വന്നത് ഒരു കാര്യം പറയാനാണ്. ഞാൻ ഓർഫനേജിലെ ഡോക്ടറെ കണ്ടിരുന്നു. ഊമയായി നിന്റെ മകന് ഒരു ഓപ്പറേഷൻ നടത്തിയാൽ സംസാരിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഒരു 10,000 രൂപയോളം ആവും. നിന്റെ കയ്യിൽ
0: എന്റെ കയ്യിലുള്ളതെല്ലാം കൊണ്ട് കടവും കടപ്പാടും ഒക്കെ തീർത്തില്ലേ?
1: എന്റെ ഗതി നിനക്കറിയാമല്ലോ. ഇങ്ങനെയുള്ള ചെറിയ സഹായങ്ങളൊക്കെ എനിക്ക് ചെയ്യാനൊക്കും.
0: ഓപ്പറേഷനുള്ള പണം ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. നീ പൊയ്ക്കോ. അനാഥനാണെങ്കിലും എന്റെ മകന് രൂപമയാകാതിരിക്കാനാണ് ഞാൻ ജയിൽ ചാടിയത്. ആ പണത്തിന് വേണ്ടിയാണ് ഈ നാടകം വരെ കളിക്കാൻ ഞാൻ തയ്യാറായത്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. കല്യാണി എന്നോട് ക്ഷമിക്കണം.
2: എവിടെയാ കൊലപാതകി? തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോയോ? എല്ലാം എനിക്കറിയാം. പക്ഷേ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാനായിട്ടൊന്നും തുലയ്ക്കുന്നില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ടൊരു ഉപകാരം ചെയ്യുമ്പോൾ ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുമല്ലോ. അതുകൊണ്ട് ഇതിലൊന്ന് ഒപ്പിടണം.
3: എന്താ ഇത്?
2: ഇതെന്താക്കണം എന്ന് ഞാൻ പിന്നെ സൗകര്യപൂർവ്വം തീരുമാനിച്ചോളാം. ഒപ്പിടാൻ വിഷമമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ അമ്മാമയായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് ആ തെണ്ടി ചത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം. അമ്മാമേ
3: വേണ്ട, ഞാൻ ഒപ്പിടാം.
2: ആ നല്ല അനുസരണയുള്ള പെൺകുട്ടി. നമ്പി അമ്മാരെ വെല്ലുവിളിക്കാൻ.

0: വേണ്ട മോനെ, അവനെ ദ്രോഹിച്ചിട്ടുള്ളത് ഒന്നും നമുക്ക് വേണ്ട.
1: വേണം, തായത്ത് കെട്ടാതെ തമ്പുരാനാവാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടമ്മേ.
2: ആ പേപ്പറിങ്ങിതാ.
1: അമ്മാമയെ കിടിലം കൊള്ളിക്കുന്ന ഒരു സത്യം പോക്കറ്റിലിട്ട് അമ്മാനമാടിക്കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് നിനക്കറിയാമോ? വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകിട്ട് കുടമിട്ടുടക്കണോ? എന്റെ ഓരോ
2: നീ എന്ത് ചെയ്യും?
1: നീ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു ജയിൽ പുള്ളിയാണെന്നുള്ള സത്യം ഞാൻ അമ്മാമയോട് പറയും.
2: ഇല്ല, നീ പറയില്ല. ഒരു കൊലപാതകം ചെയ്താൽ ഈ രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് മരണശിക്ഷ. ഒന്നുകൂടെ ചെയ്താലും അതിൽ കൂടുതലൊന്നും സംഭവിക്കില്ല.
1: എന്ന് വെച്ചാൽ?
2: അദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഇതറിഞ്ഞാൽ എങ്ങനെ ആര് പറഞ്ഞാലും ആ നിമിഷം തന്നെ ഞാൻ കൊല്ലും. എന്നിട്ടേ ഞാൻ പോവും. നഷ്ടപ്പെടാൻ എനിക്ക് ഒന്നുമില്ലെന്ന് അറിയാമല്ലോ. കേട്ടാത്
3: വിഷ്ണു, വിഷ്ണുവിനെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ല. കല്യാണിയുടെ ഭർത്താവിന്റെ വേഷം കെട്ടാൻ ഒരു നടൻ, അതിനപ്പുറം വിഷ്ണുവിനെ കുറിച്ച് ഞാനും ആലോചിച്ചില്ല. വിഷ്ണു ചെയ്ത കുറ്റം തികച്ചും പേഴ്സണലാണത്. ഇപ്പോ അതിനെപ്പറ്റി ഞാൻ എന്തെങ്കിലും പറയുന്നത് ശരിയല്ല. പക്ഷേ എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് എന്തിനാണ് അവളെ മോഹിപ്പിച്ചത്? എന്തിനാണ് അവളുടെ ജീവിതം കൂടി തൊലച്ചത്?
2: ഒന്നിനും എനിക്ക് മറുപടിയില്ല. ഒരു ജീവിതത്തെ കുറിച്ച് സ്വപ്നം കാണാനുള്ള അവകാശം പോലും ഇല്ലാത്തവനാണ് ഞാൻ. എനിക്കറിയാം. എന്നിട്ടും എനിക്ക് പോലും അറിയാത്ത എന്റെ മനസ്സ് ഞാൻ പോലും അറിയാതെ വിട്ടുപോയി. പാടില്ലായിരുന്നു, അരുതാത്തതായിരുന്നു. അറിയാം, ഒന്നും അറിഞ്ഞുകൊണ്ടല്ല. എല്ലാം അവസാനിക്കും മുമ്പ് ഒരു നല്ല ഒഴിവ് കാലം നിങ്ങൾ എനിക്ക് തന്നു. നന്ദിയുണ്ട്. അവസാനമായി എനിക്കൊന്നേ പറയാനുള്ളൂ, എന്നോട് ക്ഷമിക്കണം. മാപ്പ്.
3: മാപ്പ് പറയേണ്ടത്, ക്ഷമ ചോദിക്കേണ്ടത് എന്നോടല്ല.
0: വേണ്ട, വിഷ്ണു ഒന്നും പറയരുത്. ഞാൻ ഉറപ്പിച്ചു, വിഷ്ണു ഇവിടുന്ന് പോയാൽ എനിക്കൊരു വിധവയുടെ ജീവിതമേ ഉള്ളൂ. ചിതയുണ്ടെങ്കിൽ കൂടെ ചാടാനും ഞാൻ തയ്യാറാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എന്റെ വിധിയെപ്പോലും
2: ഒന്നു മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അച്ഛൻ ഇതൊന്നും അറിയരുത്. അവസാനത്തെ ഒഴിവുകാലത്തിന്റെ കുറെ നല്ല ഓർമ്മകളുമായി അദ്ദേഹം തിരിച്ചു വയ്ക്കട്ടെ. ഞാനൊരു മുത്തശ്ശി കഥ കേട്ടിട്ടുണ്ട്. മരിച്ച മനുഷ്യരുടെ ആത്മാക്കൾ ആകാശത്ത് നക്ഷത്രങ്ങളായി ഉദിക്കുമെന്ന്. അവരെ കാണാൻ മോഹിക്കുന്നവര് ആകാശത്തേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മി കാണിക്കും. എന്റെ മോന് മിണ്ടാനായാൽ, ഇവൻ ഇവന്റെ അച്ഛനെ കുറിച്ച് ചോദിച്ചാൽ, ഈ കള്ളക്കഥ പറഞ്ഞെങ്കിലും കല്യാണി എന്റെ മോന് അവന്റെ അച്ഛനെ കാണിച്ചു കൊടുക്കണം.
0: എന്റെ മോനെന്ന് പറയണ്ട, നമ്മുടെ മോനെ.

0: പറഞ്ഞതുപോലെ എല്ലാ സ്വത്തുക്കളും മിസ്റ്റർ ആൻഡ് മിസ്സിസ് വിഷ്ണുവിന്റെ പേരിലാക്കി എഴുതിയിട്ടുണ്ട്. സഹോദരിക്കും കുട്ടികൾക്കും ഉള്ളത് വേറെയും.
1: വിഷ്ണു, നിങ്ങൾ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടും പോണ്ട. ജോലിയെല്ലാം രാജിവെച്ചിട്ട് സുഖമായിട്ട് ഇവിടെ കഴിയാം. കൈമളെ, തനിക്ക് ഞാൻ എന്താടോ തരേണ്ടത്?
2: ഒന്നും വേണ്ട. അണ്ണൻ നിറഞ്ഞ മനസ്സോടെ സന്തോഷമായിട്ട് പോകുന്നത് കണ്ടാൽ മതി.
1: എന്നാ നിങ്ങൾ എനിക്ക് അവസാനമായി ഒരു സഹായം കൂടി ചെയ്യണം.
2: എന്താ?
1: നമുക്കൊന്ന് കൂടണം. ഇന്ന് രാത്രി ഒരിക്കലും മറക്കാത്ത വിധം നമുക്കൊന്ന് കൂടണം.

0: ജീവിക്കാൻ. ഇപ്പം ഒരു മോഹം തോന്നുന്നു, അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? സാരമല്ല,
1: താനെന്താടോ എന്നെ യാത്ര അയക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്?
2: നല്ല സുഖമില്ല, വല്ലാത്ത തലവേദന, പിന്നെ മോളും മരുവനൊക്കെ ഉണ്ടല്ലോ കൂടെ, അണ്ണൻ സന്തോഷമായിട്ട് പോയി വരണം.
1: ഇനി എന്നാടോ തന്നെ ഒന്ന് കാണുക?
2: അണ്ണൻ എന്നെ കാണണം തോന്നുമ്പോ വിളിച്ചാ മതി, അപ്പ ഞാൻ പറഞ്ഞതില്ലേ.
1: ശരി, തന്നോട് ഞാൻ യാത്ര പറയുന്നില്ല. ഓക്കെ, വരട്ടെ സുഭദ്രെ.
0: ഞാൻ പോവുകയാണ്.
2: തടയാൻ എനിക്ക് കഴിയില്ലല്ലോ വിഷ്ണു. നല്ലത് വരട്ടെ എന്ന് പറയാൻ പോലും അധികം ഇവിടെ നിന്ന് എന്നെ തളർത്തരുത്, എന്നെ കരയിക്കരുത്.

പോയിട്ട് വരട്ടെന്നോ, ഇനിയും കാണാമെന്നോ പറയാൻ എനിക്ക് കഴിയില്ല. ഞാൻ പോകുന്നു.

0: വരട്ടെ താമ്ര.
1: മോനെ, ഞാൻ പോവാണ് നിറഞ്ഞു തുളുമ്പുന്ന ഒരു മനസ്സോടെ. വിഷ്ണു, നിന്നെ കിട്ടിയ എന്റെ മോളും ഞാനും ഭാഗ്യം ചെയ്തവരാ. ഇന്നുവരെ ഞാൻ നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എനിക്കൊരു മോഹുണ്ട്. പറഞ്ഞോട്ടെ.
0: പറയൂ.
1: നിങ്ങൾക്കൊരു മോനുണ്ടായ എന്റെ പേരിടണം രാമേന്ദ്രാന്ന്. മോളായ ഭവാനി എന്ന് വിളിക്കണം. ഇവിടെ അമ്മയുടെ പേരാ എന്റെ അവശേഷിച്ച ഒരേ ഒരു മോഹം.

0: കല്യാണി, എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ മോനെ, അല്ല നിന്റെ മോനെ, നീ രാമേന്ദ്ര എന്ന് വിളിക്കണം. നമ്മുടെ രാമേന്ദ്രനെ നീ പൊന്നുപോലെ വളർത്തണം. കരയണ്ട, ഞാൻ നിന്നെ വിട്ട് എങ്ങും പോകുന്നില്ല. നാളെ മുതൽ ആകാശത്തെ ഒരു പുതിയ നക്ഷത്രം ഞാനായിരിക്കും. ഞാൻ അവിടെ നിന്ന് എന്നും നിന്നെ കാണും.
1: വിഷ്ണു,
0: സമയായി, ഞാൻ പോട്ടെ. നാളെ വെളുക്കും വരെ ഓർമ്മിക്കാൻ കുറെ മനോഹരമായ ദിവസങ്ങൾ എനിക്ക് സമ്മാനിച്ച എന്റെ കല്യാണിക്കുട്ടി, നന്ദി.
1: ഫോർമാലിറ്റിയാണോ?
0: അല്ല, നിന്നോട് യാത്ര പറയേണ്ടത് മാത്രം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കല്യാണിക്കുട്ടി.
1: എനിക്കും.
2: വിഷ്ണു,

സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം. തിരക്കഥാ സംവിധാനം പ്രിയദർശൻ. കഥ ശ്രീനിവാസൻ. നിർമ്മാണം PKR പിള്ള. ഛായാഗ്രഹണം എസ് കുമാർ. സംഗീതം കണ്ണൂർ രാജൻ. അഭിനേതാക്കൾ മോഹൻലാൽ, രഞ്ജിനി, നെടുമുടി വേണു, പൂർണം വിശ്വനാഥൻ, ലിസി, ശ്രീനിവാസൻ, ജഗദീഷ്, മണിയൻപിള്ള രാജു, MG സോമൻ, സുകുമാരി, ഉണ്ണിമേരി, ഷാനവാസ് തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പനാജിയിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. നഗരത്തിൽ നാളെ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ നാളെ കലാശപ്പോരാട്ടം. കിരീടത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ജനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ നേർന്നു. ഗോവയുടെ സാംസ്കാരിക പൈതൃകത്തെയും ആതിഥ്യമര്യാദയെയും രാഷ്ട്രപതി പ്രശംസിച്ചു. ഗോവയുടെ ഊർജ്ജസ്വലമായ സംസ്കാരം, സമ്പന്നമായ പൈതൃകം, പ്രകൃതിഭംഗി, ജനങ്ങളുടെ സ്നേഹമനോഭാവം എന്നിവയെ പ്രധാനമന്ത്രി തന്റെ സമൂഹമാധ്യമക്കുറിപ്പിൽ അഭിനന്ദിച്ചു. പനാജിയിൽ നടന്ന ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുത്തു. ചടങ്ങിൽ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിരാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്ത് എത്തും. ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷിക ആഘോഷ പരിപാടികൾ മാമൻ മാപ്പിള ഹാളിൽ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134th പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ

0: സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ശുചീകരണ തൊഴിലാളികളും ഈ പദ്ധതിയുടെ ജീവനാഡിയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൂർണ്ണമായും അണുവിമുക്തമാക്കി പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതാണ് പദ്ധതി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുത വിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം സർക്കാർ കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആഭ്യന്തര വകുപ്പുമായി ആലോചിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രഥമ ഉത്തരവാദിത്തം വനം വകുപ്പിനാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെൻസിംഗ് മറികടന്നാണ് ആതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അതിൽ ജീവഹാനി സംഭവിച്ച പുല്ലേർക്കാട്ട് മോഹനന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വന്യമൃഗ ആക്രമണത്തിന് പരിഹാരം കാണാൻ തിങ്കളാഴ്ച ചാലക്കുടിയിൽ ഉന്നതതല യോഗം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. കോഴിക്കോട് ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി KV ശരത്ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. റേഡിയോ നാടകങ്ങളിലൂടെ ശ്രദ്ധേയനായ ശരത്ചന്ദ്രൻ ഇന്ത്യൻ സിനിമയുടെ സംഗീത ചരിത്രം അടയാളപ്പെടുത്തിയ ഗാനലോക വീഥികളിൽ എന്ന പരിപാടിയുടെ രചയിതാവുമാണ്. ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ മാധ്യമ പുരസ്കാരം, VT കുമാരൻ അവാർഡ്, ഇടശ്ശേരി അവാർഡ് എന്നിവയും ശരത്ചന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. മേര യുവഭാരത് സംസ്ഥാന ഡയറക്ടർ M. അനിൽകുമാർ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കും. കോട്ടയത്ത് നെഹ്റു യുവകേന്ദ്രയുടെ ജില്ലാ യൂത്ത് കോർഡിനേറ്റർ ആയി 1992 നിയമിതനായ അദ്ദേഹം വിവിധ ജില്ലകളിലും മാഹി, പുതുച്ചേരി എന്നിവിടങ്ങളിലും മേര യുവഭാരത് ജില്ലാ മേധാവിയായി സേവനം അനുഷ്ഠിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുന്നിൽ മരം കടപുഴുകി വീണ് കാന്റീനും വാഹനങ്ങൾക്കും നാശനഷ്ടം. ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TU കുരുവിള അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിൽ എത്തി. TU കുരുവിളയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അനുശോചനം രേഖപ്പെടുത്തി. മുൻ MPയും മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC രാഷ്ട്രീയ കാര്യ സമിതി അംഗവുമായ KP ധനപാലൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. 2009 ചാലക്കുടിയിൽ നിന്ന് ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സംസ്കാരം വൈകുന്നേരം പറവൂരിൽ നടക്കും. KP ധനപാലന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചനം രേഖപ്പെടുത്തി. 2026 IPL ക്രിക്കറ്റ് ഫൈനൽ നാളെ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കുന്ന കളിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്നലെ നടന്ന 2 ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് കലാശപ്പൂരിന് യോഗ്യത നേടിയത്. കൌമാരതാരം വൈഭവ് സൂര്യവംശിയുടെ റെക്കോർഡ് ബാറ്റിംഗ് മികവിൽ രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 215 റൺസിന്റെ വിജയലക്ഷ്യം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 18.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഗുജറാത്ത് അനായാസം മറികടന്നു. 53 പന്തുകൾ നേരിട്ട ഗിൽ 3 സിക്സും 15 ഫോറുമടക്കം 104 റൺസ് സ്വന്തമാക്കി. 1 ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയാണ് ബംഗളൂരു ഫൈനലിൽ എത്തിയത്. 5ാം സീസൺ കളിക്കുന്ന ഗുജറാത്തിന്റെ 3ാം ഫൈനലാണിത്. 2022 ഗുജറാത്ത് കിരീടം ചൂടിയിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ തുടർച്ചയായ 2ാം ഫൈനലാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തെ ചലച്ചിത്ര മേഖലയിലെ മുഴുവൻ സംഘടനകളുടെയും യോഗം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നടക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിലാണ് യോഗം. AMMA സംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്വകാര്യ സംഘടനയ്ക്കുള്ളിലെ വിഷയങ്ങളാണെന്നും നിലവിൽ സർക്കാരിന് ഇടപെടുന്നതിന് പരിമിതിയുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദാണ് ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം രചിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്നു. 115,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. അടുത്ത മാസം 9 കാലാവധി തീരുന്ന സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 43 പേർക്ക് നിയമനം ലഭ്യമാക്കാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. മന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗാർത്ഥികൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച സിദ്ധരാമയ്യ പുതിയ നിയമസഭാകക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ഇന്ന് വൈകുന്നേരം 4 കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗം വിളിച്ചു. പുതിയ മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ വരുമെന്നാണ് സൂചനകൾ. പാർട്ടിയുടെ 136 MLAമാരോടും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ LPG സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള LPG കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കുവാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഓൺലൈൻ ട്രേഡിംഗിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് കൊല്ലം പുത്തൂർ സ്വദേശിയുടെ 1,83,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയെ ഹിമാചൽ പ്രദേശിൽ നിന്ന് പിടികൂടി. ബാബാനഗർ സ്വദേശി സൂര്യകാന്തിനെയാണ് കൊല്ലം റൂറൽ സൈബർ ക്രൈം ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പനാജിയിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. നഗരത്തിൽ നാളെ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ നാളെ കലാശ പോരാട്ടം. കിരീടത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് മെയ് 30-ന്റെ തട്ടകത്തിലാണ്. 1922 May 30 അമേരിക്കൻ ഐക്യനാടുകളിലെ ദേശീയ സ്മാരകങ്ങളിൽ പ്രമുഖമായ വാഷിംഗ്ടൺ DC അതിമനോഹരമായ ലിങ്കൺ മെമ്മോറിയൽ ദേ രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു.

മനുഷ്യന്റെ ജീവിതം വലിയ സാധ്യതയുള്ളതാണ്. അത് സവർണ അവർണ കണ്ണുകളിലൂടെ നോക്കരുത്. നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതാണ് പ്രധാനം. താഴ്ന്ന മനോഭാവം മാറ്റിയാൽ മാത്രം മതി അതിന്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് ബിഹാറിലെത്തി. ഹജ്ജ് ഏകോപന മികവിനുള്ള സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 അവാർഡുകൾ നേടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഗോവ സന്ദർശനം തുടരുന്നു. പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിറാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു. തുടർന്ന് ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി ശാസ്ത്രജ്ഞരുമായി സംവദിക്കും. ഗോവ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. വൈകുന്നേരത്തോടെ എത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തുടർന്ന് രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഉപരാഷ്ട്രപതി കണ്ണൂരും സന്ദർശിക്കും. 5 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലൈങ് ബിഹാറിലെ ഗയയിലെത്തി. ചരിത്ര പ്രസിദ്ധമായ സുജാത ക്ഷേത്രത്തിലും മഹാബോധി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി. ഗയയിലെ ബുദ്ധമന്ദിരങ്ങളും അദ്ദേഹം സന്ദർശിക്കും. വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തുന്ന മ്യാൻമാർ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. മ്യാൻമാർ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ നാളെ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മ്യാൻമാർ പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ച. മാതൃ ശിശു ആരോഗ്യം, പോഷകാഹാരം, സാമ്പത്തിക സുരക്ഷ എന്നിവയിൽ രാജ്യം കൈവരിച്ച പുരോഗതി പ്രതിഫലിപ്പിക്കുന്ന ദേശീയ കുടുംബാരോഗ്യ സർവേ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കി. 2023-24 കാലയളവിൽ 715 ജില്ലകളിലായി 6.79 ലക്ഷം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയ സർവേ റിപ്പോർട്ടാണ് പുറത്തിറക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രസവങ്ങൾ 2019-2021 കാലയളവിൽ 88.6% നിന്ന് 2023-24 90.6% ഉയർന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഗർഭിണികളിൽ 95.9% പേർക്കും പ്രസവപൂർവ പരിചരണം ലഭിച്ചു. 12 മുതൽ 23 മാസം വരെ പ്രായമുള്ള കുട്ടികളിലെ വാക്സിനേഷൻ നിരക്ക് 96%ത്തിലധികമായി ഉയർന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മിഷൻ പരിവാർ വികാസ് ഉൾപ്പെടെയുള്ള ദേശീയ കുടുംബാസൂത്രണ പദ്ധതികളുടെ കാര്യക്ഷമമായ നടത്തിപ്പാണ് നേട്ടങ്ങൾക്ക് കാരണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഡിജിറ്റൽ മേഖലയിലെ

0: സ്ത്രീകളുടെ പങ്കാളിത്തത്തിലും സാമ്പത്തിക ശാക്തീകരണത്തിലും തുടർച്ചയായ പുരോഗതി കൈവരിച്ചതായും സർവേ രേഖപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 ലബായത്ത് അവാർഡുകൾ ഇന്ത്യൻ ഹജ്ജ് മിഷന് ലഭിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആദ്യമായാണ് രാജ്യത്തിന് ഈ അംഗീകാരം ലഭിക്കുന്നത്. ഹജ്ജ് ഏകോപനത്തിലും ആശയവിനിമയത്തിനുമുള്ള മികവിനാണ് അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ LPG സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള LPG കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഒഡീഷയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇന്നു മുതൽ ആരംഭിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ ഒരു മാസം നീളുന്ന നടപടിക്രമങ്ങൾ ജൂൺ 28 വരെ തുടരും. സംസ്ഥാനത്തുടനീളമുള്ള 3,33,00,000 വോട്ടർമാരെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ കർണാടകയിൽ കാവൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോൺഗ്രസ് MLA പ്രത്യേക യോഗം വിളിച്ചു. KPCC അധ്യക്ഷൻ DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നാണ് സൂചനകൾ. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് യോഗം. 136 കോൺഗ്രസ് MLA യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗവർണർ തവർചന്ദ് ഗെലോട്ട് ശ്രീ സിദ്ധരാമയ്യയുടെ രാജി സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പരിസരങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുക, കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ജമ്മുകശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിയുടെ 15 കിലോമീറ്റർ പരിധിയിലുള്ള അനധികൃത നിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളും തടയാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് പ്രദേശവാസികൾ. അർണിയ, ആറസ്പുര, സുചേത്ഗഡ് എന്നിവയുൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ ആളുകൾ നടപടിക്ക് പിന്തുണ അറിയിച്ചു. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ സൈനിക സേവനത്തിൽ നിന്ന് ഔദ്യോഗികമായി ഇന്ന് വിരമിച്ചു. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിലെത്തിയ അദ്ദേഹം ഔപചാരികമായ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷമാണ് വിരമിച്ചത്. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം 3 സേനകളുടെയും ഗാർഡ് ഓഫ് ഓണറോടെ വിരമിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്ന് ശ്രീ ചൌഹാൻ പറഞ്ഞു.
3: A matter of great honor for me to suffer and wait with the tri-services guard of honor. I thank the 3 services and headquarter IDS for it. With the conclusion of the guard of honor, I bid farewell to my colleagues in uniform, comrades in arms forever. I laid the wreath at the war memorial for the last time in uniform as a humble tribute to those who laid down their lives in the line of duty.
1: കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് ബ്രിസ്റ്റോളിൽ നടക്കും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഇന്നലെ നടന്ന 2-ാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ കടന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം സർക്കാർ കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആഭ്യന്തര വകുപ്പുമായി ആലോചിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 1,15,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് CBSE. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്നും CBSE അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് CBSE ടെലി കൌൺസിലിംഗ് സേവനങ്ങൾ 1800 11 8004 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് CBSE 2026@cbseshiksha.in എന്ന ഇമെയിൽ വിലാസത്തിലും ലഭിക്കും. സിംഗപ്പൂരിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് ഷാങ്രി ലാ ഡയലോഗിനിടെ നെതർലാൻഡ്സ് പ്രതിരോധ മന്ത്രിയുമായി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുക, സൈനിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, പ്രതിരോധ വ്യാവസായിക സഹകരണത്തിനുള്ള സാധ്യതകൾ തേടുക തുടങ്ങിയവ ചർച്ച ചെയ്തു. അമേരിക്കയിലുള്ള ഏകദേശം 11,000 ലബനീസ് പൌരന്മാരുടെ നാടുകടത്തൽ നടപടി നീട്ടിവച്ച ട്രംപ് ഭരണകൂടം. ലബനനിൽ നിന്നുള്ളവർക്ക് 6 മാസത്തേക്ക് കൂടി അമേരിക്കയിൽ താമസിക്കാനും ജോലി ചെയ്യാനും അനുമതി നൽകി. തെക്കൻ ലബനനിൽ ഇസ്രായേൽ സേനയും സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിൽ ഏറ്റുമുട്ടലുകൾ തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത്. ഇറാനുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും ഏഷ്യ പസഫിക് മേഖലയുമായുള്ള ബന്ധം ശക്തമായി നിലനിൽക്കുന്നുണ്ടെന്നും സിംഗപ്പൂരിൽ നടക്കുന്ന ഷാങ്രി ലാ ഡയലോഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് ബിഹാറിലെത്തി. ഹജ്ജ് ഏകോപന മികവിനുള്ള സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 അവാർഡുകൾ നേടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം മുത്തശ്ശി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി, ആലാപനം പി ജയചന്ദ്രൻ.

ചിത്രം സുകൃതം, രചന ഒ എൻ വി, സംഗീതം ബോംബെ രവി, ആലാപനം കെ എസ് ചിത്രയും കെ ജെ യേശുദാസും.

വെങ്കലം എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ചിത്ര ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ.

ചിത്രം സ്നേഹദീപമേ മിഴി തുറക്കൂ. രചന പി ഭാസ്കരൻ. സംഗീതം പുകഴേന്തി. ആലാപനം കെ ജെ യേശുദാസ്.

വിത്തുകൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് പി ഭാസ്കരൻ. സംഗീതം പുകഴേന്തി. ആലാപനം കെ ജെ യേശുദാസ്.

മൂന്ന് മക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചന നിർവഹിച്ച് പുകഴേന്തി സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസും എസ് ജാനകിയും.

അടുത്ത ഗാനം അമ്പലപ്രാവ് എന്ന ചിത്രത്തിൽ നിന്ന്, ഗാനരചന നിർവഹിച്ചത് പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്, ആലാപനം KJ യേശുദാസ്.

ചിത്രം ഓളവും തീരവും, രചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്, ആലാപനം എസ് ജാനകി.

ഇനി മൂടൽ മഞ്ഞ് എന്ന ചിത്രത്തിനു വേണ്ടി ഉഷ ഖന്ന സംഗീതം നൽകി, പി ഭാസ്കരൻ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിൽ നിന്ന്. ആലാപനം പി ജയചന്ദ്രൻ, രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

മൂലധനം എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനമാണടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം കാട്ടുകുരുങ്ങ്, രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കഥാപ്രസംഗം. പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 1857 എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
2: 1857 1857 1857 ഇന്നേക്ക് 133 വർഷം മുമ്പ് നടന്ന, നമ്മുടെ ഭാരത തലസ്ഥാനത്ത് നടന്ന ഒരു നവീന മഹാഭാരത കഥ. ഇതിൽ ദുര്യോധനുണ്ട്, കർണനുണ്ട്, ശകുനിയുണ്ട്, ധൃതരാഷ്ട്രരുണ്ട്, ധർമ്മപുത്രരുണ്ട്, ഭീമസേനനും അർജുനുമുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്. ശ്രീകൃഷ്ണൻ ഒരു വ്യക്തിയല്ല, ഇന്ത്യൻ ജനത. ഇന്ത്യൻ ജനത എന്ന ശ്രീകൃഷ്ണൻ. ഒരു പ്രധാന കഥാപാത്രം ഇല്ല, ദ്രൗപദി. കുന്തിയമ്മയുണ്ട്, പക്ഷേ പാണ്ഡവരുടെ അമ്മയല്ല ആ കുന്തിയമ്മ, നമ്മുടെ എല്ലാവരുടെ അമ്മ ഭാരതാംബ. ഭാരത തലസ്ഥാനത്ത് നടന്ന ഈ പുതിയ മഹാഭാരത കഥയ്ക്ക് ഞാനൊരു പുതിയ പേരിടുകയാണ്, 1857. ഇരുളിന്റെ ജയിലഴിക്ക് പുറത്തു വരാൻ പ്രകാശം വേർപ്പുമുട്ടുന്ന നേരം.

0: ഒടും തണുപ്പ്. ഡൽഹിയിലെ പൗരജനങ്ങൾ ഉറക്കമുണർന്നിട്ടില്ല. കൂരിരുട്ടിന്റെ കരിമ്പടം മുതച്ച് ഡൽഹി ചെങ്കോട്ട തലയുയർത്തു നിൽക്കുന്നു. വിളവ് നോക്കാൻ പാടക്കരയിലെത്തുന്ന വൃദ്ധ കൃഷിക്കാരനെ പോലെ. റെഡ് ഫോർട്ടിലെ കൊട്ടാരത്തിന്റെ ഗേറ്റിൽ നിൽക്കുന്ന പാറാവുകാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ക്ഷീണിച്ച് പാവം ഇതാ നിന്നുറങ്ങുന്നു. തോക്കും തൂക്കി മുഖം കുമ്പിട്ട് നിന്നുറങ്ങുന്നു. ഒരു കരിയില ഞെട്ടറ്റു വീണു. ഇളം കാറ്റിലൂടെ ആ കരിയില ഇഴഞ്ഞു നടന്നപ്പോൾ അതിൽ നിന്നുണ്ടായ നേരിയ ശബ്ദം കേട്ട് ആ പാറാവുകാരൻ ഞെട്ടി ഉണർന്നു. അയാൾ തോക്കെടുത്തു. അയാൾ തോക്ക് ചൂണ്ടി. കരിയില. പാവം പാറാവുകാരൻ കണ്ടില്ല. ഒരാൾ ആ ഗേറ്റിൽ കടന്ന് വലിഞ്ഞു കയറി അകത്ത് ചാടി വീണു. അതിശക്തനായൊരു മധ്യവയസ്കൻ. തിളക്കമുള്ള കണ്ണുകൾ, കൊമ്പൻ മീശ. അയാൾ ചുറ്റും കണ്ണോടിക്കുന്നു. മെല്ലെ മെല്ലെ മുമ്പോട്ട് നീങ്ങി. ബഹദൂർ ഷാ തിരുമേനി പള്ളിക്കുറിപ്പ് കൊള്ളുന്ന ശയാഗ്രഹത്തിണ്ണയിൽ അയാൾ കുതിച്ചു ചാടി വീണു. വാതിലിൽ മെല്ലെ ഒന്ന് തട്ടി വിളിച്ചു. ആ വാതിൽ തുറക്കപ്പെട്ടു. ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. അവർ ചോദിച്ചു, ആരാ ആരാത്? അടിയൻ ഒരു ഇന്ത്യൻ ശിപായി, ഒരു പട്ടാളക്കാരൻ. എന്താ, എന്ത് വേണം? തമ്പുരാന് മുഖം കാണിക്കാൻ വന്നതാണ്. കള കള കള കള ബഹളം കൂട്ടരുത്, ബഹളം കൂട്ടരുത്. ഞാൻ കള്ളനല്ല, ബഹദൂർഷാ തമ്പുരാന്റെ ഒരു അഭ്യുദയകാംക്ഷി, ഒരു സന്തോഷ വർത്തമാനം തിരുമനസ് ഉണർത്തിക്കാൻ വന്നതാണ്.
1: ഇതിനിടെ ദീർഘകായനായ ഒരു താടിക്കാരൻ വൃദ്ധം പുറത്തേക്ക് വന്നു.
0: തുട്ടോലുമക്ഷികൾ വളർന്നു നരച്ചു മാറി തൊട്ടോരു താടി ചുളി വീണു പരന്ന നെറ്റി മുട്ടോളമെത്തിയ ഭുജാമുസലങ്ങൾ എന്നീ മട്ടോടവൻ വിലസി മേദുര ദീർഘകായൻ.
1: മറ്റാരുമല്ല, ബഹദൂർ ഷാ തിരുമേനി തന്നെ.
0: ആ പട്ടാളക്കാരൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ ചെന്ന് വീണു. സാഷ്ടാംഗ പ്രണാമം.
1: എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. ആരാണ് നീ? എന്തിനോടെ വന്നു? കാവൽക്കാരന്റെ കണ്ണുപിടിച്ച് നീ എങ്ങനെ അകത്ത് കടന്നു? എഴുന്നേൽക്കൂ.
0: അടിയനോട് തിരുവുള്ളക്കേട് ഉണ്ടാവരുത്. അടിയൻ ഒരു ഇന്ത്യൻ സൈനികനാണ്, ശിപായി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക ബാരക്കിൽ നിന്ന് ഒളിച്ചോടി വന്നതാണ്. ഒരു സന്തോഷ വർത്തമാനം തിരുമനസ് ഉണർത്തിക്കാൻ വന്നതാണ്.
1: എന്ത്, എന്ത് സന്തോഷ വർത്തമാനം?
0: തിരുമേനി അവിടുന്ന് വീണ്ടും ഭാരത ചക്രവർത്തി ആവാൻ പോകുന്നു. അവിടുന്ന് വീണ്ടും ഡൽഹി ചക്രവർത്തി ആകാൻ പോകുന്നു. അങ്ങനെ വീണ്ടും ഡൽഹി സിംഹാസനത്തിൽ ഇരുത്താൻ പോകുന്നു.
1: ആര്? ബ്രിട്ടീഷ് കമ്പനിയോ?
0: അല്ലേ, ഇന്ത്യൻ പട്ടാളം. ഇന്ത്യൻ പട്ടാളം, കമ്പനി സൈന്യത്തിലെ ഇന്ത്യൻ ശിപായികൾ. തിരുമേനി, പാളയത്തിൽ പടൽ തുടങ്ങി. തിരുമേനി, ഇന്ത്യൻ ശിപായികൾ ഒന്നടങ്കം ബാരക്ക് വിട്ടിറങ്ങി. അവരിങ്ങോട്ട് വരുന്നുണ്ട്, അങ്ങനെ കാണാൻ വരുന്നുണ്ട്. അവർ യമുനാ നദി കടന്ന് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്.
1: നീ ഭ്രാന്ത് പറയുന്നോടാ?
0: ഭ്രാന്തല്ല തിരുമേനി, ഭ്രാന്തല്ല. അടിയൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ മുമ്പേ വന്നതാണ്. അവർ പാടുന്നത്, അവർ വിളിച്ചു പാടുന്നത് ഞാൻ കേട്ടു.

0: ഇതുവരെ അവരിങ്ങോട്ട് വരികയാണ്, ഇങ്ങോട്ട് വരികയാണ്. അവരെന്തിനും ഇങ്ങോട്ട് വരുന്നു? അങ്ങേ വീണ്ടും ഡൽഹി ചക്രവർത്തിയായി വാഴിക്കാൻ.
1: എടാ ശിവായി, എനിക്ക് ഭയമാകുന്നു, എനിക്ക് ഭയമാകുന്നു. നീ ആ വാതിലടച്ചേനെ, ആ വാതിലടച്ചേനെ.
0: ശിവായി ചെന്ന് വാതിലടച്ചു. 1857 കാലം ഇന്ത്യയിൽ മുഗൾ വംശ ഭരണം നിലംപതിച്ച കാലം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭാരത തലസ്ഥാനം ഉൾപ്പെടെ എല്ലാ ഭരണ കേന്ദ്രങ്ങളിലും കാൽച്ചവിട്ട് അമർത്തിയ കാലം. 1555 ബാബറിൽ നിന്ന് ആരംഭിച്ച് മുഗൾ വംശാധിപത്യം 3 നൂറ്റാണ്ട് കാലം ഇന്ത്യ ഭരിച്ചു. അതാണല്ലോ ചരിത്രം. ബാബർ, ബാബറിന്റെ മകൻ ഹുമയൂൺ, ഹുമയൂണിന്റെ മകൻ അക്ബർ, മഹാനായ അക്ബർ, അക്ബറിന്റെ മകൻ ജഹാംഗീർ, ജഹാംഗീറിന്റെ മകൻ ഷാജഹാൻ, ഷാജഹാന്റെ മകൻ ഔറംഗസീബ്. ഔറംഗസീബിന്റെ അബദ്ധജടിലമായ ഭരണത്തോടെ മുഗൾ വംശാധിപത്യം മണ്ണുകപ്പി. ആ കാലയളവിൽ നിന്ന് ആരംഭിക്കുകയാണ് ഈ കഥ. ഔറംഗസീബിന് ശേഷം വന്ന ഡൽഹി രാജാക്കന്മാരെല്ലാം ബ്രിട്ടീഷ് കമ്പനി ഭരണത്തിന്റെ പാവകളായ പാവത്തന്മാരായിരുന്നു. അതിൽ അവസാനത്തെ പാവയാണ് നാം ഇപ്പോൾ കണ്ടത്, ബഹദൂർ ഷാ. പക്ഷെ പടർന്നു പന്തലിച്ച ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി ആഞ്ഞടിച്ച ഭാരതീയ ബഹുജന രോഷക്കൊടുങ്കാറ്റ് ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തേജസ് പുലിംഗങ്ങൾ വാരി വാരി വിതറിക്കൊണ്ട് മുന്നോട്ട് പാഞ്ഞു. ആ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഒരു ഇന്ത്യൻ ചക്രവർത്തിയെ അധികാരത്തിലേറ്റണം, അതിനവർ വരികയാണ്. അവർ അതിന് കണ്ടെത്തിയത് ബ്രിട്ടീഷ് ഭരണാധികാരത്തിന്റെ നിഴലായി വെറും പാവയായി കഴിഞ്ഞ ബഹദൂർ ഷാ എന്ന പാവത്താനെയാണ്. ദൂരം കേൾക്കുന്നു, പട്ടാളം വിളിച്ചു പാടുന്ന ദൂരം കേൾക്കുന്നു.

ഷിബായി വാതിൽ തുറന്നു, പുറത്തേക്ക് പോയി. പെട്ടെന്ന് അയാൾ തിരിച്ചു വന്നു. തിരുമനസെ അവരിങ്ങ് എത്തിക്കഴിഞ്ഞു. ആ സൈന്യവ്യൂഹം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പട്ടാളം മാത്രമല്ല, നാട്ടുകാരൊന്നടങ്ക പട്ടാളക്കാരോടൊപ്പമുണ്ട്. അങ്ങനെ ചക്രവർത്തിയായി വാഴിക്കാൻ അവരിങ്ങോട്ട് വരികയാണ്. എടാ ശിവായി, നമുക്ക് ഇനി വയസ്സ് കാലത്ത് ചക്രവർത്തി ആകണ്ട. കമ്പനിക്കാരിൽ നിന്ന് പെൻഷൻ പറ്റി ശേഷിച്ച കാലം കട്ടിച്ചും കഴിഞ്ഞു കൂടിയാ മതി. എടാ ശിവായി, ഈ നാട്ടുകാരും പട്ടാളക്കാരും വിചാരിക്കുന്ന പോലെ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ പറ്റുമോ? നിനക്കറിയാമോ ചരിത്രം? ഇന്നേക്ക് 100 വർഷം മുമ്പ് 1757 ആ പ്ലാസിയിൽ നടന്ന യുദ്ധം, ബംഗാളിലെ പ്ലാസിയിൽ നടന്ന യുദ്ധം, ബംഗാൾ നവാബിന് 60,000 കാലാൾപ്പട ഉണ്ടായിരുന്നു, ഫ്രഞ്ചുകാരുടെ സഹായവും ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷ് കമാൻഡർ റോബർട്ട് ക്ലൈവ് വെറും 3,000 കാലാൾപ്പടയുമായി ചെന്ന് വില്ലങ്കോട്ട തിരിച്ചു പിടിച്ചില്ലേ? അതാണ് ചരിത്രം. തിരുമനസേ, അത് കളി വേറെ. കള്ള മിർജാഫറില്ലേ, നയവഞ്ചകനായ കള്ള മിർജാഫർ, അവൻ ബ്രിട്ടീഷുകാരോട് കൈക്കൂലി വാങ്ങിച്ചിട്ടല്ലേ ആ യുദ്ധം പരാജയപ്പെട്ടത്.

തിരുമേനി, ബംഗാൾ നവാബ് സിറാജ് ദൗള ബ്രിട്ടീഷുകാരുടെ വില്യം കോട്ട കൈവശപ്പെടുത്തി അങ്ങക്ക് ഓർമ്മയില്ലേ? ഈ പ്ലാസി യുദ്ധത്തിന് ഒരു വർഷം മുമ്പ് നവാബിന്റെ സൈന്യം കോട്ട വളയുന്നു എന്ന് കണ്ടപ്പോഴേക്ക് ഈ ധീരശൂര പരാക്രമശാലികൾ ബ്രിട്ടീഷ് സൈന്യം ഗവർണർ ഉൾപ്പെടെ സകല സായിപ്പന്മാരും മദാമ്മമാരും കുഞ്ഞുകുട്ടി പരാധീനങ്ങളും എല്ലാം ഓടി ഓടിച്ചത് ബോട്ടിൽ കയറി രക്ഷപ്പെട്ടു. പക്ഷേ കോട്ടയ്ക്കകത്തൊരു 146 എണ്ണത്തിന് നവാബിന് കിട്ടി. 146 സായിപ്പന്മാര് നവാബ് 146 എണ്ണത്തിലും പിടികൂടി ഒരറയ്ക്കകത്തും കൊണ്ട് അടച്ചു. ഒരു ചെറിയ അറ, 5.5 മീറ്റർ നീളം, 4.5 മീറ്റർ വീതി. ആ കൊച്ചു മുറിക്കുള്ളിൽ 146 എണ്ണത്തിന് മത്തി വാരി അടുക്കുന്ന പോലെ അങ്ങോട്ട് അടുക്കി അത് പൂട്ടി. അറ പൂട്ടിയിട്ടു. ഒരു രാത്രി അവിടെ ഇട്ടിരുന്നു. രാവിലെ തുറന്നു നോക്കുമ്പോൾ എന്റെ തിരുമേനി എത്രയായിരുന്നു തിരിശേഷിപ്പ്? വെറും 24. തിരുമേനി, ഇന്ത്യക്കാരന്റെ കൈയുടെ കയ്യൂക്ക് ബ്രിട്ടീഷുകാർക്ക് അറിയാം. തിരുമേനി ഇന്ന് വീണ്ടും ഇന്ത്യൻ ചക്രവർത്തിയാകാൻ പോവുകയാണ്. ഓ ഇന്ത്യൻ ചക്രവർത്തി, എടാ ഇന്ത്യൻ സിപായിക്ക് ഇനി ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ല. വയസ്സ് കാലത്ത് നമ്മ ഇതിനൊന്നും നിങ്ങൾ ആരും വലിച്ചഴക്കരുത്. നാം ഇതിനില്ല. ഇതിനിടയ്ക്ക് പർദ്ദ അണിഞ്ഞൊരു സ്ത്രീ

0: വന്നു. ബഹദൂർ ഷാടെ പിന്നിൽ വന്ന് പറ്റിച്ചേർന്നു വന്നു ബീഗം ബഹദൂർ ഷാ. ബീഗം, നീ ഇത് കേൾക്കുന്നുണ്ടോ? ഈ ശിപായി പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടോ?
1: കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അയാൾ പറയുന്നത് നല്ല കാര്യമല്ലേ? അവിടുന്ന് ഭാരത ചക്രവർത്തി ആവണം.
0: ബീഗം, നിനക്കറിയില്ല, ബ്രിട്ടീഷുകാർ സർവശക്തരാണ്, സർവശക്തരാണ്. അവരെ തോൽപ്പിക്കാനാവില്ല. എത്രയെത്ര ധീരദേശാഭിമാനികൾ ശ്രമിച്ചതാണ്, എത്രയെത്ര ഇന്ത്യൻ ധീരദേശാഭിമാനികൾ ശ്രമിച്ചതാണ്, ഒന്നും ഫലിച്ചില്ല, ഒന്നും ഫലിച്ചില്ല. നിനക്കറിയാവോ പഴശ്ശിരാജാവിനെ? ആ മലബാർകാരൻ രാജാവ് പഴശ്ശിരാജ, ആദ്യകാലത്ത് അയാൾ ബ്രിട്ടീഷുകാരുടെ ചങ്ങാതിയായിരുന്നു. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് പടയോട്ടം നടത്തിയപ്പോൾ പഴശ്ശിരാജാവ് ബ്രിട്ടീഷ് അനുകൂലിയായിരുന്നു. അതുകൊണ്ട് ചില ഗുണങ്ങളും ഉണ്ടായി. പക്ഷേ ബ്രിട്ടീഷുകാർ ചതിയന്മാരല്ലേ, ചതിയന്മാർ. പഴശ്ശിരാജാവായിട്ടുള്ള സന്ധി വ്യവസ്ഥ ഒന്നും അവർ പാലിച്ചില്ല. പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു. പഴശ്ശിരാജാവ് നൂറ് തവണയാണ് ബ്രിട്ടീഷ് സൈന്യത്തെ തോൽപ്പിച്ചത്, തോൽപ്പിച്ച് ഓടിച്ചത്. ഒളിപ്പോർ വിദഗ്ധനായിരുന്നു പഴശ്ശിരാജാവ്, ഒളിപ്പോർ വിദഗ്ധൻ. അവസാനം വയനാട്ടിലെ താവളത്തിൽ വെച്ച് അവിടുത്തെ പണിയന്മാർ ഒറ്റുകൊടുത്തുകൊണ്ടല്ലേ പഴശ്ശിയെ ബ്രിട്ടീഷ് പട്ടാളം പിടികൂടിയത്. പക്ഷേ അവരുടെ തടവുകാരനാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം സ്വന്തം മോതിരത്തിലെ രത്നം കടിച്ചിളക്കി എടുത്തു വിഴുങ്ങി ആത്മഹത്യ ചെയ്തു. എടാ ശിപായി, നിനക്കറിയാമോ ചരിത്രം? തിരുമേനി, അതുകൊണ്ട് പഴശ്ശിരാജാവ് ഇന്നും അനശ്വരനായി നിലകൊള്ളുകയല്ലേ? നമ്മുടെ എല്ലാം മനസ്സിൽ അനശ്വരനായി നിലകൊള്ളുകയല്ലേ പഴശ്ശിരാജാവ്? നാം അദ്ദേഹത്തെ ആരാധ്യനായി കരുതുന്നില്ലേ? തമ്പുരാനെ, അങ്ങ് അധൈര്യപ്പെടരുത്. ഈ ചരിത്ര മുഹൂർത്തത്തിൽ അങ്ങ് അധൈര്യപ്പെടരുത്. എടാ, പഴശ്ശിക്ക് കഴിയാത്തത് ഈ പട്ടാളക്കാരെ കൊണ്ട് കഴിയുമോ? ബ്രിട്ടീഷുകാർ സർവശക്തരാണ്. തിരുമനസ്സേ, ഈ ബ്രിട്ടന്റെ ശക്തി എന്താണ്? ഈ ബ്രിട്ടന്റെ ശക്തി ഇന്ത്യൻ പട്ടാളമല്ലേ? ആ പട്ടാളം ബ്രിട്ടനെതിരെ തിരിഞ്ഞിരിക്കുന്നു. അങ്ങറിഞ്ഞില്ലേ ഇന്നലെ പട്ടാള ക്യാമ്പിൽ ഒരു സംഭവം ഉണ്ടായി? ഒരു ബ്രിട്ടീഷ് ഓഫീസറെ ഒരു ഇന്ത്യൻ ശിപായി വെടിവെച്ചു കൊന്നു. അല്ലാഹ്, ആരാണവൻ? മംഗൽ പാണ്ഡെ. മംഗൽ പാണ്ഡെ, ഒരു 26-കാരൻ. മംഗൽ പാണ്ഡെ, അവൻ എന്തിനീ സാഹസം ചെയ്തു? തിരുമേനി, ഹിന്ദുക്കൾക്കും ഇസ്ലാങ്ങൾക്കും ഒരിക്കലും യോജിക്കാനാവാത്തൊരു പട്ടാള ചിട്ട ഈ സായിപ്പുമാരെ നടപ്പാക്കാൻ നോക്കി. പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പ് പൊതിഞ്ഞ് വെടികുണ്ട വേണം തോക്കിലിടാൻ. അള്ളാഹ്, അത് മുസൽമാന്മാരെ ഹിന്ദുക്കളെ ഒരുപോലെ ആക്ഷേപിക്കാനായിരുന്നല്ലോ. എന്നിട്ട് എന്തുണ്ടായി? പട്ടാളം നടങ്ങളകി പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പിട്ട ആ വെടികുണ്ട ഇട്ട് തോക്കെടുക്കാൻ സാധ്യമല്ല എന്നവർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു. മംഗൽ പാണ്ഡെയായിരുന്നു തിരുമേനിയും മുന്നണിയിൽ നിന്നത്. ഒരു ബ്രിട്ടീഷ് കമാൻഡർ അവന്റെ കരണത്താഞ്ഞൊരടി കൊടുത്തു. അവൻ തോക്കെടുത്തു, കാഞ്ചി കളിച്ചു, വെടിപൊട്ടി, സായിപ്പ് വീണു. എന്നിട്ട് വെള്ളക്കാർ അവനെ വലിച്ചൊഴിച്ചോണ്ട് പോയി. മംഗൽ പാണ്ഡെ വലിച്ചൊഴിച്ചോണ്ട് പോയി. പട്ടാളം ഒന്നടങ്കം ഇളകി. മംഗൽ പാണ്ഡയെ വിട്ടു തന്നില്ലെങ്കിൽ ഇതാ പട്ടാളം ഒന്നടങ്കം ബാരക്ക് വിട്ടിറങ്ങി. നാട്ടുകാരോ ഒന്നടങ്കം ഇപ്പോൾ പട്ടാളക്കാരുടെ കൂടെ കൂടിയിരിക്കുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന് അറി വരുത്താൻ അവർ എങ്ങോട്ട് തന്നെ വരികയാണ്. അങ്ങേ ചക്രവർത്തിയായി വാഴിക്കാൻ.

ബേദൂഷ ബീഗത്തിന്റെ മുഖത്ത് നോക്കി. അവർ പറഞ്ഞു, ജനങ്ങളുടെ ആഗ്രഹമല്ലേ അങ്ങ് ചക്രവർത്തി ആവണം. ഞാൻ അങ്ങയുടെ ആ പഴയ ചെങ്കോലും കിരീടും കൊണ്ടുവരട്ടെ. അതെല്ലാം പൊടിയടിഞ്ഞിരിക്കുകയാണ്. ബീഗഭാഗത്തേക്ക് പോയി, പുറത്ത് മുദ്രാവാക്യം കേൾക്കാം. ബഹദൂർ ഷാ ഡൽഹി സുൽത്താൻ, ബഹദൂർ ഷാ ഡൽഹി സുൽത്താൻ, ബഹദൂർ ഷാ നമ്മുടെ സുൽത്താൻ, ബഹദൂർ ഷാ നമ്മുടെ സുൽത്താൻ. ബ്രിട്ടീഷ് ഭരണം തുലയട്ടെ, ബ്രിട്ടീഷ് ഭരണം തുലയട്ടെ. ഭാരത് മാതാ കീ ജയ്, ഭാരത് മാതാ കീ ജയ്, ഭാരത് മാതാ കീ ജയ്. ചെങ്കോട്ടയ്ക്ക് മുന്നിൽ പട്ടാളവും ജനങ്ങളും മലവെള്ളം പോലെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ബഹദൂർ ഷാ അനുചരന്മാരോടൊപ്പം കൊട്ടാരവാസികൾ പ്രത്യക്ഷപ്പെട്ടു. ജനക്കൂട്ടം ദിഗന്ധം ഭേദിക്കുമാർ ഉച്ചത്തിൽ വിളിക്കുന്നു, ബഹദൂർ ഷാ നമ്മുടെ സുൽത്താൻ, ബഹദൂർ ഷാ ഭാരത്.

0: പട്ടാള തലവന്മാർ ആ ബഹദൂർഷയുടെ മുമ്പിൽ വന്നെത്തി സല്യൂട്ട് അടിച്ചു. അവിടെ നേതാവ് വിളിച്ചു പറയുന്നു, പൊന്നമ്പുരാനെ അവിടുന്ന് ദയവായി ചെങ്കോട്ടയിലേക്ക് വരണം. അവിടുന്ന് ചെങ്കോട്ടയിലേക്ക് എഴുന്നള്ളം. ഇതാ ഈ സ്വാതന്ത്ര്യ പതാക ആ തൃക്കൈ കൊണ്ട് ചെങ്കോട്ടയിൽ ഉയർത്തണം. അവിടുന്ന് ഞങ്ങളുടെ ചക്രവർത്തിയാണ്, അവിടുന്ന് ഇന്ത്യൻ ചക്രവർത്തിയാണ്. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ചു തിരുമേനി, ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു. ബഹദൂർ ഷാ പിന്നെയും ഓടി വന്ന മുഖത്ത് ബീഗത്തിന്റെ മുഖത്ത് നോക്കി. ബീഗം മുഖപ്പെട്ട് മറന്നേക്കി മനോഹരമായി ഒന്ന് വന്നഹസിച്ചു.
1: ചെല്ല്, അറച്ചു നിൽക്കാതെ ചെങ്കോട്ടയിലേക്ക് ചെല്ല്. ജനങ്ങളുടെ ആഗ്രഹമല്ലേ അങ്ങ് ചക്രവർത്തി ആവണമെന്നുള്ളത്? ജനങ്ങളുടെ ആഗ്രഹമല്ലേ? മാത്രമല്ല ഇന്ത്യൻ സൈനികരല്ലേ പറയുന്നത്? ചെല്ല്, അങ്ങ് ചെങ്കോട്ടയിലേക്ക് ചെല്ല്.
0: ബഹദൂർ ഷാ ചെങ്കോട്ടയിലെത്തി. ആ ജനസാഗരം ആർത്തിരമ്പി. ബഹദൂർ ഷാ കൈ ഉയർത്തി. ആ അലകടൽ പെട്ടെന്ന് ശാന്തമായി, നിശബ്ദമായി. പ്രിയ ജനങ്ങളെ, ധീര സൈനികരെ, നിങ്ങളുടെ ആഗ്രഹം നാം വീണ്ടും ഭാരത ചക്രവർത്തി ആവണം എന്ന നിങ്ങളുടെ ആഗ്രഹം നാം അംഗീകരിക്കുന്നു. അള്ളാഹുവിന്റെ പേരിൽ, ജനങ്ങളുടെ പേരിൽ നാം ഡൽഹി ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിക്കുന്നു. ജനസാഗരം ഇളകി മറിയുന്നു. ബഹദൂർ ഷാ ബീഗത്ത് നോക്കി. ബീഗം ചെങ്കോലും കിരീടവും വച്ച് നീട്ടി. ബഹദൂർ ഷാ രണ്ടു കൈ നീട്ടി അത് വാങ്ങി. കിരീടം ശിരസിൽ അണിഞ്ഞു, ചെങ്കോൽ എടുത്തുയർത്തി. ഇതാ ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യ പതാക ഉയരുന്നു, സ്വാതന്ത്ര്യ പതാക ഉയരുന്നു. നീലാകാശത്തിൽ ഭാരത പതാക പാറിക്കളിക്കുന്നു.

0: ബഹദൂർ ഷാ ഡൽഹി ചക്രവർത്തിയായി. ഒരാഴ്ച കഴിഞ്ഞു. നാം ആദ്യം കണ്ട ശിവായി ഇതാ വീണ്ടും ഓടിക്കതച്ചു വരുന്നു, ഓടിക്കതച്ചു വരുന്നു. തമ്പുരാനെ, പൊന്നു തമ്പുരാനെ, നമ്മുടെ മംഗൽ പാണ്ഡേ, ബ്രിട്ടീഷ് ഓഫീസറെ വെടിവെച്ചു കൊന്ന മംഗൽ പാണ്ഡേ, മംഗൽ പാണ്ഡേ അവർ തൂക്കിക്കൊന്നു.
1: എന്റെ ബദരിങ്ങളെ വേഗം മാറത്തടിച്ചു കരയുന്നു.
0: എടാ ശിവായി, എന്നായിരുന്നു തൂക്കിക്കൊല? എന്നായിരുന്നു മംഗൽ പാണ്ഡേ അവർ കൊന്നത്?
1: ഉന്നത പുരാട്ടി, അടിയൻ ആദ്യം വന്ന ദിവസത്തിന് മുമ്പ് തന്നെ കൊല നടന്നിരുന്നു.
0: പിന്നെ നീ എന്തുകൊണ്ട് ആദ്യം അത് പറഞ്ഞില്ല? അന്നത് പറഞ്ഞില്ലല്ലോ. പുരാട്ടി,
1: തിരുമനസിനെ അധൈര്യപ്പെടുത്തണ്ട എന്ന് കരുതി.
0: ആ കൊലയെ തുടർന്നാണ്
1: പട്ടാളം വരക്ക് വിട്ടിറങ്ങിയത്, ഇങ്ങോട്ട് വന്നത്. ബീഗം ഷാ മുന്നോട്ട് വന്ന് ചോദിക്കുന്നു, എടാ ശിവായി, എനിക്ക് പേടിയാവുന്നടാ. തിരുമനസിന് എന്തെങ്കിലും ആപത്തുണ്ടാവോ? അദ്ദേഹത്തിന് ആപത്തൊന്നും വരില്ലല്ലോ, അവിടുത്തെ ചക്രവർത്തി പദം നിലനിൽക്കുമല്ലോ.
0: പൊന്നു തമ്പുരാട്ടി, തിരുമേനി ഭാരത ചക്രവർത്തിയായി നീണാൾ വാഴും, നീണാൾ വാഴും. ഒന്നുകൊണ്ടും സംശയിക്കണ്ട,
1: ഒന്നുകൊണ്ടും സംശയിക്കരുത്. തിരുമേനി അവിടെ നിറച്ചു നിന്നാൽ മതി. ഇപ്പോൾ
0: നാട്ടുകാരെവിടെയും എന്തിനും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങളും വിമോചിപ്പിക്കാൻ അവർ അടക്കണത്തിലിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തൊഴിലാളികളും കൈവേലക്കാരും കൃഷിക്കാരും എല്ലാവരും ഉണർന്നെത്തി കഴിഞ്ഞിരിക്കുന്നു. നൂറ്റാണ്ട് കാലത്തെ നെടുമോഹ നിദ്രയിൽ നിന്ന് ഭാരത ജനത ഒന്നടങ്കം പിടഞ്ഞെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു. എവിടെയും

തിരുമേനി, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോട് തോള് ചേർന്ന് ഏകോദര സഹോദരങ്ങളെ പോലെ അടക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു നാടിന്റെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാൻ, അങ്ങയെ ചക്രവർത്തിയായി വാഴിക്കാൻ, അങ്ങയുടെ ചക്രവർത്തി മതം നിലനിർത്താൻ. അവിടെ നിന്ന് ധൈര്യപ്പെടരുത്, തിരുമനസ്സളകരുത്. ഹിന്ദു സന്യാസിമാരും തെരുവിൽ ഇറങ്ങിയിരിക്കും തിരുമേനി. ഹിന്ദു സന്യാസിമാർ പോലും അവർ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ഒരു പുതിയ യുഗം പിറന്നു കഴിഞ്ഞു തിരുമേനി.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് 1857 എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി. സാംബശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സാംസ്കാരിക ഇടങ്ങൾ എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രൗഢിക്കും ശക്തിക്കും സാക്ഷ്യം വഹിച്ച ഒരു ചരിത്രഭൂമിയിലേക്കാണ്. പ്രണയത്തിന്റെ സ്മാരകമായ താജ്മഹലിന് സമീപം തലയുയർത്തി നിൽക്കുന്ന ആഗ്ര കോട്ടയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആഗ്ര കോട്ട കാലം കാത്ത ചുവന്ന കോട്ടയാണ്. ആഗ്ര കോട്ട കേവലം ഒരു കോട്ട മാത്രമല്ല, മുഗൾ സാമ്രാജ്യത്തിന്റെ രാഷ്ട്രീയ കേന്ദ്രവും സൈനിക ശക്തിയുടെ പ്രതീകവുമായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ അക്ബറാണ് ഈ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചത്. ചെങ്കൽ ഉപയോഗിച്ചാണ് കോട്ട നിർമ്മിച്ചതെന്നതുകൊണ്ട് ഇതിനെ പലപ്പോഴും ലാൽ കില അഥവാ ചുവപ്പുകോട്ട എന്നും വിളിക്കാറുണ്ട്. ഡൽഹിയിലെ ചുവപ്പുകോട്ടയുമായി ഇതിനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ രണ്ടു കോട്ടകളും മുഗൾ വാസ്തുവിദ്യയുടെ വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഡൽഹിയിലെ ചുവപ്പുകോട്ടയുമായി ഇതിനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ രണ്ടു കോട്ടകളിലും മുഗൾ വാസ്തുവിദ്യയുടെ വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. വാസ്തുവിദ്യയുടെ വിസ്മയമാണ് ആഗ്ര കോട്ട. മുഗൾ വാസ്തുവിദ്യയുടെയും ഇൻഡോ പേർഷ്യൻ ശൈലിയുടെയും ഉത്തമ ഉദാഹരണമാണ് ഈ കോട്ട. ഈ കോട്ടയുടെ നിർമ്മാണത്തിൽ ഹിന്ദു മുസ്ലിം വാസ്തുവിദ്യാ ശൈലികൾ സമന്വയിപ്പിച്ചിരിക്കുന്നത് കാണാം. അക്ബറിന് ശേഷം വന്ന ചക്രവർത്തിമാരായ ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് എന്നിവരും ഇതിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തി. ഇതിന്റെ ഫലമായി കോട്ടയ്ക്കുള്ളിൽ വിവിധ കാലഘട്ടങ്ങളിലെ വാസ്തുവിദ്യയുടെ സൗന്ദര്യം നമുക്ക് ദർശിക്കാൻ കഴിയും. ദർബാർ ഇയാം അഥവാ പൊതുസഭ, ചക്രവർത്തി പൊതുജനങ്ങളെ കാണാനും നീതി നിർവഹണം നടത്താനും ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത്. ദർബാർ ഇ ഖാസ് അഥവാ പ്രത്യേക സഭ, ഇതിൽ പ്രത്യേക അതിഥികളെയും മന്ത്രിമാരെയുമാണ് ചക്രവർത്തി സന്ദർശിച്ചിരുന്നത്. മുസമ്മൻ ബുർജ്, ഷാജഹാൻ തന്റെ അവസാന കാലഘട്ടത്തിൽ തടവിലാക്കപ്പെട്ടത് ഇവിടെയാണ്. ഈ 8 വശങ്ങളുള്ള ഗോപുരത്തിന്റെ ജനലിലൂടെ താജ്മഹൽ കാണാൻ കഴിയുമായിരുന്നു. ജഹാംഗീർ മഹൽ, മുഗൾ ശൈലിക്ക് പുറമെ ഹിന്ദു ശൈലിയിലുള്ള തൂണുകളും കൊത്തുപണികളും നമുക്കിവിടെ കാണാം. ശീഷ് മഹൽ, ചുമരുകളിൽ കണ്ണാടി ഉപയോഗിച്ച് അലങ്കരിച്ച ഈ കെട്ടിടം രാജകുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ള കുളിമുറിയായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ആഗ്ര കോട്ടയുടെ ചരിത്രപരവും വാസ്തുവിദ്യാപരവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് 1983 യുനെസ്കോ ഇതിനെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. മുഗൾ സാമ്രാജ്യത്തിന്റെ അധികാരത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമായ ഈ കോട്ട ഇന്നും ലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്നു. ഇവിടത്തെ ഓരോ കല്ലിലും ഓരോ ചുമരിലും ഒളിഞ്ഞിരിക്കുന്നത് നൂറ്റാണ്ടുകളുടെ ചരിത്രവും കഥകളുമാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ത്യയുടെ മണ്ണിൽ തങ്ങി നിൽക്കുന്ന ഈ മഹത്തായ ചരിത്ര സ്മാരകത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അത് നേരിട്ട് അനുഭവിക്കാനും ഈ പരിപാടി നിങ്ങളെ പ്രേരിപ്പിച്ചു എന്ന് തന്നെ കരുതുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

0: നമസ്കാരം. പോക്ക് വെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്ക് വെയിലേക്ക് സ്വാഗതം. സംഗീതവും സ്നേഹവും വർത്തമാനങ്ങളൊക്കെ നിറഞ്ഞ ഒരു ഗാന പരിപാടിയാണ് പോക്ക് വെയിൽ തത്സമയ പരിപാടി. നമുക്ക് ഒരുമിച്ച് വർത്തമാനങ്ങൾ പറയാം, പാട്ട് പാടാം, ഓർമ്മകൾ പങ്കുവയ്ക്കാം, ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാം, മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയാം. മനസ്സ് തുറന്ന സംവേദനത്തിന് പോക്ക് വെയിൽ പരിപാടിയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ അലകളിലേക്ക് ഒരിടവേളയായി പോക്ക് വെയിലെത്തുന്നു. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ ചോദിക്കാം, മനസ്സിൽ പതിഞ്ഞ ഓർമ്മകൾ പരസ്പരം പങ്കുവയ്ക്കാം, പാട്ടുകൾ നിറയുന്ന പോക്ക് വെയിലിൻ്റെ ഹൃദയസ്പർശിയായ സംഭാഷണത്തിലേക്ക് നമുക്ക് ഒരുമിക്കാം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്? രാജശേഖരൻ നായർ. ചേട്ടാ പറഞ്ഞോളൂ, സുഖമാണോ?
1: സുഖമാണ്. കച്ചവടമൊക്കെ വളരെ മോശമാണ്. ഗ്യാസ് തട്ടുപാടാണ്.
0: മഴ
1: ആളുകളെല്ലാം വരാമയ്ക്ക് മഴ ആയതുകൊണ്ട് അരയ്ക്കുന്നുണ്ട്.
0: അങ്ങനെ മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നമാണെന്നുള്ളതാണ്.
1: രണ്ടും പ്രശ്നമാണ്.
0: മഴ ഇല്ലെങ്കിൽ വെള്ളമില്ല, മഴ എന്നാൽ ആൾക്കാർ പുറത്തിറങ്ങുകയില്ല.
1: പുറത്തിറങ്ങുന്നില്ല.
0: വീട്ടിലിരുന്ന് കട്ടനും ചായ കെട്ട് കുടിച്ചുകൊണ്ടിരിക്കുക, അതാണ് കാര്യം. പിന്നെ എന്താ ചെയ്യാ, എല്ലാം മാറി വരും, എല്ലാ സാഹചര്യങ്ങളും മാറി വരും.
1: കാലാവസ്ഥ എപ്പോഴും ഇങ്ങനെ ആണല്ലോ.
0: ആ അതെ അതെ, നമ്മുടെ മഴക്കാലമല്ലേ വരുന്നത്. മഴ വേണം, കാരണം ഭയങ്കരമായി ചൂട് കൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ടി. ചൂട് കൊണ്ട് ആൾക്കാർ വെന്ത് പ്രശ്നമായി, കുറെ പേര് വീണു, കുറച്ച് പേർക്കൊക്കെ മരണം വരെ സംഭവിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കുറച്ച് മഴ ആവശ്യമാണ്. അതിന് അതിനിടയ്ക്ക് വരുന്ന അരിഷ്ടതകളൊക്കെ നമുക്കങ്ങ് സഹിക്കാം. ശരി, അപ്പൊ ഇന്ന് കടയിൽ തന്നെയാണോ ഉള്ളേ?
1: കടയിലുണ്ട്, കടയിൽ തന്നെ. കറണ്ടിലാണ് ചായ അടി.
0: അതായത് ഇൻഡക്ഷൻ കുക്കറില്.
1: കുക്കർ
0: ചായ അടി മാത്രമേ ഉള്ളൂ. ഇപ്പം
1: ബേക്കറി.
0: ഓ, ഗ്യാസ് ഇങ്ങനെ വളരെ എന്താണ് നിധി പോലെ സൂക്ഷിക്കുന്നു അല്ലേ? സ്പീഡ്, അതിന്റെ ഫ്ലെയിമൊക്കെ കുറച്ചു വെച്ചും ആവശ്യത്തിന് മാത്രം കത്തിച്ചും.
1: 2100 രൂപയെന്ന 3200 രൂപയിലോട്ട് മാറി.
0: അതെ അതെ, കൊമേഴ്സ്യൽ കുറ്റി അല്ലേ?
1: അതെ
0: അതെ അതെ അതെ, നമ്മളിവിടെ വാങ്ങുന്നുണ്ട്, നമുക്കറിയാം. അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിടിച്ചു നിന്നൊക്കെ പോകാൻ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പഴയ അടുക്കള പരിപാടി വളരെ ഇഷ്ടമാണ്.
1: എല്ലാരും
0: അതെ, വീട്ടിലെല്ലാം ഒരുമിച്ചിരുന്ന് കേൾക്കും. കടയില്. അപ്പൊ ഈ അടുക്കളയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടോ? അതാണ് ഒരുപാട് മാറ്റമുണ്ട് ഇത് കേട്ട് കേട്ട്. അതെ, മാറ്റം വരട്ടെ, പതിയെ പതിയെ എല്ലാം മാറി വരും.
1: കമ്പനി മുക്കിലെ റോസാപ്പൂവും കൂട്ടാളി വീട്ടിലെ മധുവും അടുക്കളയിലെ ഉപ്പുമരവയും കാട്ടുവീട്ടിലെ അപ്പൂപ്പനും അമ്മൂമ്മയും പിന്നെ മാധവി അമ്മൂമ്മയും എല്ലാ ആളുകൾക്കും വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്.
0: ഓക്കെ, മാധവി അമ്മ പറയുന്ന ആയിട്ടാണ് നമ്മള് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാകുമ്പോ ആരും വഴക്കുറയില്ലല്ലോ.
1: നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ.
0: അതെ അതെ അതെ, നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങള് നമ്മുടേതായ ഭാഷയിൽ ഇങ്ങനെ പറയുന്നു. അപ്പൊ ഇന്ന് ചേട്ടൻ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഞാൻ പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മണിയൻ ചെട്ടിക്ക് മണിമുട്ടായി, മധുര കുട്ടിക്ക് പഞ്ചാര മുട്ടായി,
0: ആരോഗ്യ സ്വാമിക്ക് റബ്ബർ മുട്ടായി,
1: ആരോഗ്യ സ്വാമിക്ക് റബ്ബർ മുട്ടായി, എപ്പടിയേ സ്വാമി അപ്പടിയേ സ്വാമി,
0: എപ്പടി സ്വാമി അപ്പടി ആരോഗ്യം.
1: ആ അതെ അതെ, ഞാൻ ഒരു 50 കൊല്ലത്തിന് മുമ്പേ കണ്ട ഒരു ഓർമ്മ പടം. പടം ഓർമ്മയില്ല,
0: പടം മറന്നുപോയാ?
1: പടം മറന്നുപോയി, 50 കൊല്ലത്തിന് മുകളിലാവും.
0: ആരൊക്കെയാണ് അഭിനയിച്ചിരുന്നേ?
1: അറിഞ്ഞൂടാ.
0: അത് വിൻസെന്റ് ഒക്കെ അഭിനയിച്ച സിനിമയാണ്. വിൻസെന്റ് പിന്നെ ചന്ദനച്ചോല എന്നാണ് സിനിമയുടെ പേര്. വിധുബാല എന്ന് പറഞ്ഞൊരു നടിയുണ്ടല്ലോ, വിധുബാല.
1: ആ
0: വിധുബാലയും വിൻസെന്റും ഒക്കെയാണ് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. പഴയ നടി. ഓ, അപ്പൊ നമ്മള് ഈ പാട്ടൊക്കെ നമ്മൾ പണ്ടൊരു കോമഡി പാട്ടായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരുന്നതാണ് നമ്മളെല്ലാരും. അപ്പൊ ഇന്ന് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: കരുണാസായിയിലെ സ്റ്റാഫുകൾക്കും മദിയൻ സാറിനും ഏകാമേടത്തിനും നന്ദഗോപൻ സാറിനും എല്ലാവർക്കും, പിന്നെ ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന 8-10 പേരുണ്ട്, അവർക്ക്, ഈ കരുണാസായി ശ്രോതാക്കൾ എല്ലാവർക്കും.
0: ശരി ശരി, അവിടെ ഒരുപാട് പേര് ഇപ്പൊ കുറച്ച് പേരവിടെ ഇരിപ്പുണ്ടല്ലേ?
1: ഉണ്ടുണ്ട്.
0: അപ്പൊ എല്ലാരടുത്തും എന്റെ അന്വേഷണം പറയണേ. ശരി, അപ്പൊ ചേട്ടാ ഇപ്പൊ ആവശ്യപ്പെട്ട പാട്ട് ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ആയിട്ട് ചേർന്ന് കേൾക്കാം. ഓക്കെ ശരി,
1: ഓക്കെ
0: ഓക്കെ ബൈ. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് നമ്മുടെ കരുണാസായിയുടെ തന്നെ തൊട്ട് അയൽവക്കമായ അവിടെ ഒരു തട്ടുകടയൊക്കെ നടത്തുന്ന രാശേരൻ ചേട്ടനാണ് ഇപ്പോൾ നമ്മളെ വിളിച്ചത്. അപ്പം ഇങ്ങനെ ഇപ്പം മഴയും ഗ്യാസിൻ്റെ അപര്യാപ്തതയൊക്കെ കൊണ്ട് ആകെ വിഷമിക്കുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും നമ്മൾ ഇതിലൂടെ ഒരു പഴയ കാലത്തിലേക്കൊരു മടക്കയാത്ര, ഓരോ ഓരോ കലാമിറ്റികൾ വരുമ്പോഴും നമ്മളിങ്ങനെ പഴയതിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാനാവുന്നത്. അപ്പോൾ ഇപ്പോൾ പലരും വിറകൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. വിളയിൽ നിന്നൊക്കെ വിറക് പറക്കിയെടുക്കുന്ന ഒരവസ്ഥയിൽ വന്നിട്ടുണ്ട്. പുതുതായിട്ട് അടുപ്പുകൾ ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് ഒരു ഒരു കണക്കിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ പഠിക്കുന്ന വീണ്ടും പഠിക്കുന്ന ഓരോ പാഠങ്ങളാണ്. അപ്പോൾ അതേ ആവശ്യപ്പെട്ട ഈ ഒരു ഗാനം നമുക്ക് എല്ലാവർക്കുമായി ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പോക്കുവെയിൽ എന്നാൽ അത് വെറുമൊരു സമയമല്ല, അത് ഓർമ്മകളുടെയും പ്രതീക്ഷകളുടെയും ഒരു പാലമാണ്. പകലിൻ്റെ യാത്രയപ്പാണ് പോക്കുവെയിൽ. ചുവന്നു തൊടുത്ത ആകാശത്തെ സാക്ഷി നിർത്തി നാളത്തെ പുലരിയ സ്വപ്നം കാണാൻ ഇരുട്ടിനെ പ്രണയിക്കുന്ന ഒരു സമയം. ഈ പോക്കുവെയിൽ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഓർമ്മകളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആ, നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: പി വി മുഹമ്മദ് വടക്കേ വാവനൂര്.
0: ഇത്രയും കറക്റ്റ് ആയിട്ട് ഇനിഷ്യലോടുകൂടി പേര് പറയുന്ന ഒരാളാണ്. കേൾക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവേണ്ട ഇത് ആരാണെന്ന് അല്ലേ?
1: തീർച്ചയായിട്ടും
0: പറഞ്ഞോളൂ. അപ്പൊ പി വി മുഹമ്മദ് വടക്കേ വാവനൂർ എന്താണ് പറയാനുള്ളത്?
1: എന്താ നല്ല വിശേഷങ്ങള്. യൂണിഫോമിന്റെ തിരക്കാണ്, തിരക്കിന്റെ ഇടയിൽ ഒന്നും വിളിച്ചതാണ്. റെസ്റ്റ് ഇല്ല.
0: റെസ്റ്റ് വേണ്ട, നമുക്ക് പൈസ കിട്ടുന്ന കാര്യമല്ലേ.
1: അതെ അതെ.
0: അപ്പൊ ഇതുപോലെ കുറച്ച് സമയമൊക്കെ എടുത്ത് പാട്ടൊക്കെ ചോദിച്ച് പാട്ടൊക്കെ കേട്ട് അങ്ങനെ നമുക്ക് റെസ്റ്റ് ചെയ്യാം.
1: അതെ, പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞു, അതിൻ്റെ വിവാഹ വാർഷികം കഴിഞ്ഞു. വിവാഹത്തിന്റെ ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചു, വെള്ളിയാഴ്ച ഒന്നും നോക്കി കിട്ടിയില്ല.
0: ആരുടെ?
1: ഇരുപത്തിമൂന്നാം തീയതി വിവാഹം ഉണ്ടായിരുന്നു. അപ്പൊ അന്നാണ് 22-ാം തീയതി. അങ്ങനെ
0: എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്?
1: 27 വർഷം.
0: 27 വർഷം, മഹത്തായ 27 വർഷങ്ങളാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്.
1: 27 കഴിഞ്ഞില്ല, 27 കടന്നു.
0: 27-ലേക്ക് കടന്നു. അങ്ങനെ ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതയാത്രയായിരുന്നു. ഓക്കെ. അപ്പൊ രണ്ടുപേർക്കും കഴിഞ്ഞു പോയെങ്കിൽ കൂടി കരുണാസേ റേഡിയുടെ ഹൃദ്യമായ വിവാഹ വാർഷിക ദിന ആശംസകൾ നേരുന്നു. സക്കീന. ഓക്കെ, അപ്പൊ സക്കീനയുടെ എന്റെ പ്രത്യേക സ്നേഹം കൂടെ അറിയിക്കണം. കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ.
1: ഞാനേ കേൾക്കാത്തോളൂ.
0: ആ ശരി, ശരി, നമുക്ക് 7 മണിക്ക് വീണ്ടും കേൾക്കാമല്ലോ. അങ്ങനെ വളരെ സംഭവ ബഹുലമായ 27 വർഷമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോ എന്തായാലും വർക്കൊക്കെ വളരെ കാര്യമായി നടക്കട്ടെ. കൂടുതൽ കൂടുതൽ തൊഴിലൊക്കെ കൂടുതൽ കൂടുതൽ വർക്കുകൾ കിട്ടട്ടെ. അപ്പൊ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട്
1: കടത്തനാട്ടും
0: അക്കരെ അക്കരെ അക്കരെയല്ലോ ആയില്യം കാവ്.
1: ഓക്കെ,
0: ശരി. അപ്പൊ എല്ലാ കൂട്ടുകാർക്കുമായിട്ട് നമുക്ക് കേൾക്കാം. പണി വളരെ ദ്രുതഗതിയിൽ നടക്കട്ടെ. എല്ലാ സമയത്ത് ചെയ്ത് തീർത്തു കൊടുക്കണം. ശരി, ഓക്കെ. പോക്കുവെയിൽ തത്സമയ പരിപാടിയിൽ നമ്മളെ പാലക്കാട് നിന്ന് പി വി മുഹമ്മദാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. നമ്മളുടെ റേഡിയോയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. അപ്പോൾ കഴിഞ്ഞ വിവാഹ വാർഷിക ദിനത്തിൽ നമ്മളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഒരിക്കൽ കൂടി ഹൃദ്യമായ ആശംസകൾ നേരുന്നു സക്കീനയ്ക്കും മുഹമ്മദ് വടക്കേ വാവന്നൂരിനും. അപ്പോൾ അവരാവശ്യപ്പെട്ട അക്കരെ അക്കരെ അക്കരെയല്ലോ ആയില്യം കാവ് എന്നുള്ള കടത്തനാട്ട് മാക്ക എന്ന ചിത്രത്തിലെ പാട്ട് നമുക്ക് എല്ലാവർക്കുമായിട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891-8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891-7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. മങ്ങിപ്പോകുന്ന ഒരു വെളിച്ചമല്ല പോക്കുവയിൽ, മറിച്ച് നാളേക്ക് വീണ്ടും ജ്വലിക്കാൻ വേണ്ടി സൂര്യൻ നടത്തുന്ന ഒരു ചെറിയ പിന്മാറ്റമാണ്. ജീവിതത്തിലും ഇരുട്ട് വീഴുമ്പോൾ നമ്മൾ തളരരുത്. അതൊരു പുതിയ പ്രഭാതത്തിനായുള്ള നമ്മുടെ കാത്തിരിപ്പാണ്. ഈ സായന്ത്രത്തിൽ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഇഷ്ടഗാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഷാജിമ തിരുവല്ലത്തുനിന്ന്.
0: ആ പറയൂ ഷാജിമ തിരുവല്ലത്തുനിന്ന്. പാട്ട് തരും, ഏത് പാട്ടാ വേണ്ടേ? ഇന്നാളും മണിയറയിലെ ഒരു പാട്ടല്ലേ ചോദിച്ചത്? മാറ്റി ചോദിക്കാനുള്ള സമയമായില്ലേ? ആ കഴിഞ്ഞ തവണ മണിയറയിലെ പാട്ട് തന്നെയാണ് ചോദിച്ചേ. മണിയറയിലെ പാട്ടാണ് തൊട്ടു മുമ്പ് ചോദിച്ച്. ആ കറക്റ്റ് കറക്റ്റ്. ആ ശരി, ഞാൻ പിൻവലിച്ചിരിക്കുന്നു. എന്റെ തെറ്റായി പറഞ്ഞു പോട്ട്, ക്ഷമിക്ക്. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: പെണ്ണേ മണവാട്ടി പെണ്ണേ. ആ പാട്ട്
0: പെണ്ണേ മണവാട്ടി പെണ്ണേ ഏത് സിനിമയിലെ പാട്ടാ?
1: മണിയറയിലുള്ള
0: പാട്ട് തന്നെ അത്.
1: ഓ
0: ആ ശരി. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ
1: റംസാൻ?
0: എങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ചേ?
1: പോയില്ല, വീട്ടിലുണ്ടായിരുന്നു.
0: വീട്ടില് വിവിധങ്ങളായ വിഭവങ്ങൾ ഉണ്ടാക്കി
1: മക്കളെ കൂട്ടറമരൊക്കെ വന്നായിരുന്നു.
0: എന്തോന്നൊക്കെ തയ്യാറാക്കി?
1: നമ്മള് ബൊറോട്ട വാങ്ങിച്ചത് കടയിൽ നിന്ന്.
0: ബൊറോട്ട കടയിൽ നിന്ന് വാങ്ങിച്ചത്? ബ്രാക്കറ്റില്
1: പത്തിരി
0: കടയിൽ നിന്ന് വാങ്ങിച്ചത്? ആ
1: പത്തിരിയൊക്കെ
0: ഉണ്ടാക്കാൻ അറിയാലേ.
1: പിന്നെ
0: താങ്കളൊരു സംഭവം തന്നെ. ആ പിന്നെ
1: പത്തിരി, ഇടിയപ്പം, പാലട.
0: പാലട,
1: പിന്നെ ബീഫ് പെരട്ടിയത്, ചിക്കൻ പൊരിച്ചത്, ചിക്കൻ കറി, ബിരിയാണി.
0: അത്രയൊക്കെ മതി, ശ്രോതാക്കൾക്ക് വയറ് നിറഞ്ഞു കാണും. ഇതൊക്കെ സ്വന്തം കൈകൾ കൊണ്ട് ചെയ്തതാണോ?
1: ഓ, മഴയും കൂടെ ഉണ്ടായിരുന്നു മാഡം, ഭയങ്കര മഴയായിരുന്നു.
0: നല്ല മഴയുടെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്നു.
1: ഓ, ഇന്നതാ ഇന്നലെ കുടിച്ച മഴ, ഇടിയും ഇന്നും മഴയിട്ട് നടക്കുന്നു.
0: അതിരി പെയ്യട്ടെ, സമ്മതിക്കൂല. മഴ വന്ന ഉടനെ മഴ ഒരു 100,000 കുറ്റം പറയും എല്ലാരും.
1: അത് ഇടിയും
0: ഇടിയും മിന്നലും മഴയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. മഴ ഉദ്ദേശിച്ചിട്ടല്ലല്ലോ ഇതൊന്നും വരണേ.
1: ഇടി വെട്ടി അടുക്കളയിൽ നിന്ന് പാത്രം മൊത്തം തറയും.
0: എനിക്കതോടെ ഓരോ ഇടിയിലും താങ്കൾ ഞെട്ടുമ്പോൾ പാത്രങ്ങൾ താഴെ വീഴുന്നതായിരിക്കും.
1: ഞാൻ ചാറി അടിച്ചോണ്ടിരുന്നു, ഒരു ഇടി വെട്ടി കമറ്റി അതിന് ചരവം മൊത്തം തറയുന്നു
0: തന്നെ.
1: ഓ, ഞാൻ അപ്പത്തെ കൊച്ചും കൂടെ ഉണ്ടായിരുന്നു, പേടിച്ചോയിന്.
0: പേടിച്ചോടിയില്ലേ എന്നിട്ട്?
1: ഓടിയില്ല, അതാകുമ്പോ ചരവൊക്കെ നിറയെ കിടക്കുന്നു.
0: സംഭവം എന്താണെന്ന് മനസ്സിലായതുകൊണ്ട് ഓടിയില്ല, ഇല്ലെങ്കി അവിടെയൊക്കെ നാശമാക്കിയാണ്.
1: അങ്ങനെയൊന്നുമില്ല, പേടിയൊന്നുമില്ല.
0: പേടിയില്ല. ശരി, പേടിയില്ലാന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ പെരുന്നാളൊക്കെ വളരെ മനോഹരമായി ആഘോഷിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്. വിളിക്കുമ്പോ ഞാൻ പറയണമെന്ന് പറഞ്ഞു. പുതിയ ഉടുപ്പൊന്നും എടുത്തില്ല? ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് പത്തിരിയും ഇടിയപ്പവും ബീഫ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പം നമുക്ക് പിന്നെ പുതിയ ഉടുപ്പെടുത്തേ
1: അല്ലേ?
0: ശരി, അപ്പൊ ഇനി അടുത്ത പെരുന്നാളിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോഴൊന്നുമില്ല. അപ്പൊ ഈ സ്കൂളൊക്കെ തുറക്കാറായി? സ്കൂളിൽ പോകാനൊന്നും ഇവിടെ ആരും ഇല്ലല്ലോ. വീട്ടിലാരും ഇല്ല?
1: എല്ലാം വലിയ മക്കളെ ഉള്ളു.
0: ഒന്നുകൂടെ സ്കൂളിൽ പോയാലോ ഷാജിമാക്ക്? യൂണിഫോം ഒക്കെ ഇട്ട് പോകുന്ന ആലോചിച്ചു നോക്ക് ഷാജിമാ. അന്നൊന്നും കൊട ഇല്ലല്ലോ ഷാജിമ. പിന്നെ നമ്മളന്ന് വാഴയിലയും ചാമ്പലയും ഒക്കെ പിടിച്ച് ബുക്കൊക്കെ ബുക്കൊക്കെ ഉടുപ്പിനിടയിൽ ചേർത്ത് വെച്ചൊരു ഓട്ടം ഉണ്ട്. അത്രയും മനോഹരമായ ഒരു ഓട്ടം ഇതുവരെ ആരും ഓടിക്കാണൂല. ശരി ശരി, അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് പാട്ട് കേക്കാം? എല്ലാവരോടും അന്വേഷണം പറയും. ശരി ഷാജിമ. ഓക്കെ, പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ ഇപ്പൊ ഷാജിമയാണ് നമ്മളോട് സംസാരിച്ചത്. മണിയറ എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെയാണ് നമ്മളോടൊപ്പം പങ്കുവച്ചത്. ഈ ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കുമായിട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ചെമ്പരത്തിപ്പൂവിൻ്റെ ചുവപ്പും കാറ്റിലൊഴുകി വരുന്ന പൂക്കളുടെ മണവും പിന്നെ ഒരുപാട് ഓർമ്മകളും, അതാണ് ഈ പൂക്കുവയിൽ നേരം നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കുട്ടിക്കാലത്തെ കളിയരങ്ങുകളും തിരികെ വീട്ടിലേക്കുള്ള ഓട്ടവും ഒക്കെ ഓർമ്മ വരുന്ന ഈ സുന്ദര നിമിഷത്തിൽ നിങ്ങളുടെ വിശേഷങ്ങൾ പൂക്കുവയിലൂടെ പങ്കുവയ്ക്കാം, ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്? ആ, പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ വിളിക്കാത്തെ? തിരക്കാണോ? ആ, അപ്പൊ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ? മഴയൊക്കെ ആയിട്ടിരിക്കയാണ്, അപ്പൊ ഒരു ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടെ കേൾക്കുന്ന ഒരു സുഖമല്ലേ?
1: ജോലിക്ക് പോയില്ല.
0: ആ, ഇവിടെ അല്ലേ കശുവണ്ടി? ആ, അതെ അതെ, എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിവിടെ അതിരിയോട് പറയുകയും ചെയ്തു, കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ചേച്ചിയാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. കുറെ സുധമാരുണ്ട് നമുക്കിവിടെ. എനിക്ക് തോന്നുന്നത് നാല് സുധയെങ്കിലും നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അതിലൊരു സുധയാണ് ഈ സുധ. എന്തായിരുന്നു ജോലിക്ക് പോകാത്തെ? തന്നെ കശുവണ്ടി ഇല്ലേ? ഒരു അവരെല്ലാം അവിടെ സെറ്റിലായി. അവിടെയൊക്കെ ഒരുപാട് സാധനങ്ങൾക്ക്, ഭക്ഷണത്തിനൊക്കെ വിലയൊക്കെ അത് കണ്ടില്ലേ പത്രത്തില്? അവിടെ ചോറും മീൻകറിയൊക്കെ 5 രൂപയാക്കി എന്ന്
1: പത്രത്തിലുണ്ടായിരുന്നു.
0: ഇനിയിപ്പോ അവിടെ അവർക്ക് നല്ല സാലറി ഒക്കെ വന്നു കഴിഞ്ഞാൽ അവര് പതുക്കെ ഇവിടുന്ന് സ്കൂട്ടാവുന്നാണ് തോന്നുന്നത്. നമ്മളൊക്കെ കച്ചയൊക്കെ മുറുക്കി അരങ്ങത്തിറങ്ങിയാലേ പറ്റൂ. ആണോ, അവരില്ലാഞ്ഞിട്ടാണോ ജോലി കുറവ്? അപ്പൊ അവർക്ക് അവരുടെ അവിടെയുള്ള ജോലി എന്താണ്? അതിനനുസരിച്ചാണ് നമ്മൾ ഇതിനെ റെഡിയാക്കി വിടുന്നത്. അപ്പൊ കട്ട് ചെയ്ത് വിടാൻ ആളില്ല അപ്പൊ? ഓ, അങ്ങനെ കുറച്ചു ദിവസമായിട്ട് ജോലിക്കൊന്നും പോകുന്നില്ലേ?
1: ജോലി ഉണ്ട്, ആഴ്ചയില് 2-3 ദിവസമൊക്കെ ഉള്ളൂ.
0: അല്ലെങ്കിൽ എല്ലാ ദിവസവും പോണായിരുന്നു?
1: എല്ലാ ദിവസവും ഉണ്ടായിരുന്നു.
0: ഓ, അപ്പൊ അല്ലാത്ത ദിവസങ്ങളൊക്കെ എങ്ങനെ സമയം പോകുന്നു?
1: സമയം അങ്ങനെ എങ്ങനെയൊക്കെ പോണ്.
0: വീട്ടിലല്ലേ, എന്താ സമയം പോവാത്തല്ലേ?
1: ഓ, വീട്ടില് പിന്നെ നിന്നാ പിന്നെ പോണത് അറിഞ്ഞു.
0: വീട്ടിലിങ്ങനെ എന്തെല്ലാം ജോലികളുണ്ട്?
1: എനിക്ക് വേണ്ടപ്പെട്ട 3-4 പേര് അവിടെ ഉണ്ട്, ഇപ്പൊ അങ്ങോട്ട് വന്നിട്ടുണ്ട്.
0: എല്ലാരും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ?
1: എല്ലാരും അങ്ങോട്ട് വന്നിട്ടുണ്ട്.
0: കൂട്ടുകാരെല്ലാം കരുണാസയിലേക്ക് വരികയാണ്.
1: ഓ, തങ്കമണി, ശോഭ, പപ്പ, പിന്നെ ഗോപിക നേരത്തെ
0: ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാരും കൂട്ടുകാരാണ്.
1: ഓ, എല്ലാരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്.
0: അപ്പൊ എന്നാ ഇങ്ങോട്ട് പോരുന്നേ? പോരുന്നോ ഞങ്ങളുടെ കൂടെ എന്ന് മോഹൻലാൽ ഒരു സിനിമയിൽ ചോദിച്ചോലെ, പോരുന്നോ എന്റെ കൂടെ? ആ, എപ്പോഴെങ്കിലും സമയം സന്ദർഭം കിട്ടുമ്പോ വരൂ, ചിലപ്പം അതായിരിക്കും നമ്മുടെ നിയോഗം. ശരി, ഫുഡ് കഴിച്ചോ? അപ്പോ ഇന്ന് ഏത് പാട്ട്? ഞാൻ കഴിച്ചു കഴിച്ചു. ആ, കൊട്ടാരം വിൽക്കാനുണ്ടെന്ന ചിത്രത്തില് രണ്ടുപേരും പാടിയാലോ? അല്ല, ഇതിപ്പോ ചുമ്മാ പാടിക്കോ? ഒരുമിച്ച് പാടി.
1: ഗായത്രി മാഡം ഉണ്ടോ?
0: ഗായത്രി മാം ഇന്നില്ല. ഗായത്രി മാം
1: വരാം. വിളിക്കാറില്ലേ ഇപ്പം?
0: ആരാണ്?
1: നിർമ്മല.
0: കൊറളി ഓടുന്നാണോ? ആ, നിർമ്മല ചേച്ചി വിളിക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയും വിളിച്ചു, തിങ്കളാഴ്ച ചൊവ്വാഴ്ചയും വിളിച്ചു എന്ന് തോന്നുന്നു. കമ്പനിയിൽ എല്ലാരും ഒരുമിച്ചിരുന്ന് കേക്കും. ഓക്കെ, അപ്പൊ ഈ ചന്ദ്രകലാപം ചാർത്തി ഉറങ്ങുന്ന രണ്ടുപേര് പാടുന്നില്ല?
1: ടീച്ചറൊന്ന് പാടി നോക്കണം.
0: ശരി, ഞാൻ ശ്രമിക്കാമേ. 2-3-4 വരിയൊക്കെ പാടാം.

0: മതിയല്ലോ.
1: മതി മതി, ഇത് നന്നായിരുന്നു.
0: താങ്ക് യു, താങ്ക് യു. ശരി, അപ്പോ മനോഹരമായ ഒരു പാട്ടാണ് കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കുമായിട്ട് കേൾക്കാം. അപ്പൊ എല്ലാ കൂട്ടുകാരെയും ഞാൻ അന്വേഷിച്ചതായിട്ട് പറയാം കേട്ടാ.
1: പിന്നെ കമ്പനിയിലുള്ള എല്ലാവർക്കും കൂടെ ഈ പാട്ട്,
0: കമ്പനിയിലുള്ള പിന്നെ പേരിപ്പൊ നമുക്ക് ഒരാളിന്റെ പേര് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ കമ്പനിയില് സുധചേച്ചിയായിട്ട് ഒപ്പം ഇരുന്ന് ജോലി ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും കൂടെ വേണ്ടി നമുക്ക് ഈ വയലാർ രാമവർമ്മ എഴുതിയ ഈ വാക്കുകൾ കേൾക്കാം, ഈ പാട്ട് കേൾക്കാം. ഓക്കെ, ശരി ശരി, ഓക്കെ. പോക്കിൽ തത്സമയ പരിപാടിയിൽ ചാങ്ങയിൽ നിന്ന് സുധചേച്ചിയാണ് നമ്മളോട് ഇപ്പൊ സംസാരിച്ചത്. അവനെ കുറെ നാളുകളായി വിളിച്ചിട്ട് അപ്പൊ ജോലിയുടെ എല്ലാ ദിവസവും ജോലിക്ക് പോകണ്ട എന്നുള്ള വിശേഷങ്ങളൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. കൂട്ടുകാരെ എല്ലാവരെയും ഞങ്ങൾ അന്വേഷണം അറിയിച്ചേക്കാം. അപ്പൊ ആവശ്യപ്പെട്ടതുപോലെ ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. പകൽ വെളിച്ചം പടിയിറങ്ങുമ്പോൾ, ആകാശപ്പരപ്പിൽ ചായം പൂശുമ്പോൾ, മനസ്സിൽ മയങ്ങി കിടക്കുന്ന ഓർമ്മകൾക്ക് ചിറക് മുളയ്ക്കുന്ന ഈ പൂക്കുവയിൽ നേരത്ത് നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. ഇപ്പോൾ നമുക്കൊരു മെസ്സേജാണ് ഉള്ളത്. വസന്തകുമാരിയാണ് വാളിയറ നിന്നാണ് മെസ്സേജ് അറിയിച്ചിട്ടുള്ളത്. തിരിക്കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ തിരിക്കമ്പനിയിൽ എല്ലാ ദിവസവും കരുണാസായ റേഡിയോ ആസ്വദിക്കാറുണ്ട്. വസന്തകുമാരി ചേച്ചിയോടൊപ്പം ഒരുപാട് സുഹൃത്തുക്കൾ ഒപ്പമിരുന്ന് റേഡിയോ കേട്ടുകൊണ്ടാണ് ജോലികൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു അയ്യപ്പൻ്റെ ഒരു ഭക്തിഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അടുത്തതായി വസന്തകുമാരി ചേച്ചി ആവശ്യപ്പെട്ട, വാളിയറയിൽ നിന്ന് ആവശ്യപ്പെട്ട ഒരു ഗാനം നമുക്ക് കേൾക്കാം. ഇതെല്ലാം തിരിക്കമ്പനിയിലെല്ലാ കൂട്ടുകാർക്കുമായി ഡെഡിക്കേറ്റഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്തതായി നമുക്ക് ഈ ഒരു പാട്ട് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. മേഘങ്ങൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ഒരു കുഞ്ഞു പോക്കുവെയിൽത്തുണ്ട്. മഴ തോർന്ന വരാന്തയിൽ കട്ടൻ ചായയുടെ ചൂടിൽ ജനൽച്ചിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മനസ്സിലേക്ക് പെയ്തിറങ്ങുന്ന ചിന്തകൾ എന്തൊക്കെയാവാം? നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങളോ അതോ ആരും കാണാതെ കാത്തുവച്ച സ്വപ്നങ്ങളോ? ഈറൻ സായന്ത്രത്തിൽ നമുക്ക് ഒന്നിച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, റേഡിയോയുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചു വെക്കുവോ?
1: ഹലോ,
0: കുറച്ചു വെച്ചോ? റേഡിയോയുടെ ശബ്ദം വളരെ കൂടുതലാണ്, ഒന്നുകിൽ അതിന്റെ അടുത്ത് നിന്ന് മാറി നിന്ന് സംസാരിക്കൂ.
1: ഹലോ,
0: റേഡിയോയുടെ അടുത്താണോ നിൽക്കുന്നേ?
1: അല്ല മാഡം, ദൂരത്തന്നെ.
0: പക്ഷെ അത് റേഡിയോ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. റേഡിയോയുടെ ശബ്ദം കുറച്ചു വെച്ചാലേ നമുക്ക് നേരെ സംസാരിക്കാൻ പറ്റുള്ളൂ.
1: ഹലോ
0: ആ
1: ഹലോ
0: ഹലോ
1: ഹലോ,
0: റേഡിയോയുടെ തൊട്ടടുത്താണോ നിൽക്കുന്നേ?
1: അല്ല, ദൂരെ തന്നെ.
0: റേഡിയോയുടെ ശബ്ദം കുറയ്ക്കുകയോ അത് ഓഫ് ചെയ്യുകയോ ചെയ്യൂ. ആ, ഇനി പറഞ്ഞോളൂ.
1: ഹലോ,
0: ആ ഇതിപ്പോ ആരാ സംസാരിക്കണേ? കൃഷ്ണവേണി.
1: ഓ, കൃഷ്ണമ്മ.
0: കൃഷ്ണമ്മ എവിടുന്നാ വിളിക്കണേ?
1: മുംബൈയിലെ.
0: പുതിയ കോളറാണോ?
1: ഓ,
0: ആ റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കണേ, ഇല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റൂല. ആദ്യമായിട്ട് സംസാരിക്കുന്നല്ലേ, അപ്പൊ നമുക്ക് നേരെ സംസാരിക്കണ്ടേ? ആ റേഡിയോയുടെ ശബ്ദം കൂട്ടി വെച്ചാ ഇവിടെ അത് ഒരു ഡിസ്റ്റർബൻസ് ആവും, അപ്പൊ നമുക്ക് സംസാരിക്കാൻ പറ്റൂല. അത് നമുക്ക് 7 മണിക്ക് വീണ്ടും കേൾക്കാമല്ലോ. ഇപ്പൊ ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കണം. 7 മണിക്ക് നമുക്ക് പ്രോഗ്രാം വീണ്ടും കേൾക്കാം. അപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് അമ്മയ്ക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫോണില് നന്നായിട്ട് സംസാരിക്കാം, എങ്കിലല്ലേ വൈകിട്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റുള്ളൂ. ശരി, അപ്പൊ അമ്മയുടെ സ്ഥലം മുണ്ടേലയിലാണോ? മുണ്ടേലയിലാണ്. സ്ഥിരമായ റേഡിയോ കേൾക്കുന്ന ആളാണോ?
1: കേൾക്കുന്ന ആളാണ്. ഞാൻ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല.
0: ഇന്ന് ആദ്യമായിട്ടാണോ കിട്ടണേ? ശരിയാണ്. അപ്പൊ എങ്ങനെയാണ് വിളിക്കേണ്ടതെങ്കിൽ ഇനി പഠിച്ചു വരുന്നതല്ലേ ഉള്ളു അല്ലേ?
1: എന്റെ മോള് വിളിച്ചിട്ടുണ്ട്, സുവർണ പനിക്കോടുന്ന്
0: സുവർണ.
1: അപ്പഴ അവള് പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മ കൃഷ്ണവേണി.
0: കൃഷ്ണവേണി എന്ന് പേരുണ്ടോ?
1: ഓ, കൃഷ്ണമ്മ. കൃഷ്ണമ്മ,
0: കൃഷ്ണമ്മ എന്നാണ്
1: അവളെ മക്കളെ പേര്. കൃഷ്ണേന്ദു, കൃഷ്ണപ്രിയ, ആ പേരാണ് എനിക്ക്. എന്റെ പേര്
0: ഓ, കൃഷ്ണമ്മ അമ്മയുടെ പേരാണ് കൊച്ചുമക്കൾക്ക് ചേർത്തിട്ടിരിക്കുന്നത്. അമ്മമ്മയുടെ അത്ര സ്നേഹമാണോ അമ്മയടുത്ത്?
1: ഓ, സ്നേഹമാണ് മാഡം.
0: എന്ന് പറയാ, എനിക്ക് അതിനൊരു പാവ അമ്മയാണെന്ന് തോന്നുന്നു. പിള്ളേരെ ഒന്നും വലിയ വഴക്കൊന്നും പറയാത്ത വളരെ സ്നേഹമയ്യായ ഒരു അമ്മ.
1: നല്ല സ്നേഹമായ അമ്മ. അമ്മക്ക് എപ്പോഴും ദുഃഖം. രണ്ടു മക്കളുണ്ട് മാഡം, എനിക്കൊരു സമാധാനമില്ല. എന്നും കരച്ചില്ലായിരുന്നു. ഇപ്പോഴിതാ മഴയൊക്കെ പെയ്ത് ഒറ്റയിലൂടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
0: മക്കളൊക്കെ എവിടെ താമസിക്കുന്നേ?
1: എന്റെ മോള് പനിക്കോടാണ് താമസിക്കുന്നത്. പനിക്കോട് കണിയാരംകോട് എന്ന് പറയും അവിടെ. അവക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, രണ്ട് മക്കള്. ഒരാള് കല്യാണം കഴിഞ്ഞ്, ഒരാളിപ്പോ പഠിച്ചോണ്ടിരിക്കുന്നു. സർവേയറിന് മൂത്തയാളാണ് പഠിക്കുന്നത്. ഏതിന് കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട്, ഒരു കുട്ടിയും.
0: ശരി,
1: മോനും കല്യാണം കഴിഞ്ഞ്.

0: രണ്ട് കുട്ടികളുണ്ട്,
1: എന്ത്
0: രണ്ടും
1: ഓർത്താണ് ഇപ്പൊ
0: മോളാണ്.
1: ദുഃഖിക്കുന്നേ?
0: ഞാൻ ദുഃഖിക്കുന്ന ഒറ്റയ്ക്കായിട്ട് എനിക്ക് അവരെ അവിടെ പോയി കുറച്ച് ദിവസത്തെ നിൽക്കും, വീണ്ടും തിരികെ വരും.
1: അതെന്താ അവിടെ
0: നമ്മൾ
1: പോയി
0: വേണ്ട
1: നിൽക്കാത്ത സ്ഥിരമായിട്ട്?
0: ശരിയായിട്ട് നിൽക്കുമ്പോ നമ്മളെ ഈ വീട് വാങ്ങിച്ചതെല്ലാം എടുത്ത്
1: അപ്പൊ
0: ഇയാളായിട്ട്
1: ഇവിടെ
0: കിടക്കും.
1: ഒറ്റയ്ക്ക് നിൽക്കണോണ്ട് സങ്കടമാണോ?
0: ആ സങ്കടം ഒരിക്കൽ സ്റ്റോക്കൊക്കെ വന്ന് ഐസിയിലൊക്കെ ആയിരുന്നു മോളാണ് രക്ഷപ്പെടുത്തിയെടുത്തത്.
1: ഓ
0: പിന്നെ മരുമോ മരിച്ചപ്പോഴേ അവർക്കെല്ലാം കൂടെ ഭയങ്കര ടെൻഷൻ, പിള്ളേരും പഠിക്കുന്നു, ഒരു സഹായത്തിനൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് എന്നാലും അവള് പറയും അമ്മ ഇവിടെ ഇല്ലെന്ന് പറയും.
1: അമ്മയ്ക്ക് വീട് ഓർത്ത് അമ്മ ഇങ്ങ് പോരും.
0: ഒന്ന് പോരി എനിക്ക് ഇവിടെ അന്ന് തൂത്തുവാരി
1: അപ്പൊ അങ്ങനെ
0: വിളക്കൊക്കെ
1: അങ്ങനെ
0: ഞാൻ
1: നിക്കുമ്പോ നമ്മൾ എന്തായാലും ഇവിടെ ആണല്ലോ. അപ്പൊ ഇവിടെ നിക്കുമ്പോ നമ്മൾ സന്തോഷത്തോടെ നിക്കാൻ ശ്രമിക്കണം. നമുക്ക് അവിടെ പോയി നിക്കാൻ
0: സന്തോഷത്തോടെ
1: പറ്റാത്തത്
0: നിൽക്കാൻ
1: കൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ വന്ന് നിക്കുന്നേ.
0: ഓ
1: അപ്പൊ അവിടെ ഹാപ്പി ആയിട്ട് നിക്കണ്ടേ? വയ്യാതേക്ക് ഇരിക്കുന്നല്ലേ? അപ്പൊ ഓരോ സമയത്തും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന അസുഖമൊക്കെ കൂടൂലേ?
0: എന്റെ കൂടെ ഇന്ന് ഉണ്ടായിരുന്നു അങ്ങനെ. പിന്നെ എന്റെ മരുമോള കൊച്ചുച്ച ഇന്ന് റിട്ടയർഡ് ആവണം, അഗിരി ഫാമിലിയാണ് ആദ്യം ജോലി, ഇന്ന് റിട്ടയർഡ് ആവണോണ്ട് അങ്ങ് പോയി. പിന്നെ എനിക്ക് തീരെ ബുദ്ധിമുട്ടും, മരുമോളൊക്കെ ചെണക്കത്തിലൊക്കെ ആയിരുന്നു അങ്ങനെ. മോന്റെ കാര്യം വലിയ വിഷമത്തിലൊക്കെ ആയിരുന്നു, മോനെ ഇന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞു മേഡം. അങ്ങനെ ചെയ്യണേ അതൊക്കെ പറയാമോ? എന്ത് മേഡം
1: നമുക്ക് അത്രയും ഇതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അല്ലാത്ത സമയത്ത് പറയാം. ഒരുപാട് പേരൊക്കെ കേൾക്കൂലേ നമ്മൾ പറയണ കാര്യങ്ങള്. അപ്പൊ അമ്മയ്ക്ക് അല്ലാതെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമൊന്നും ഇല്ലാത്ത സമയത്ത് വിളിച്ചാല് നമുക്ക് സംസാരിക്കാം. അപ്പൊ നമ്മൾ മാത്രമല്ലേ കേൾക്കൂ, ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി. പ്രോഗ്രാം ഇല്ലാത്തവ വിളിച്ചാൽ ഇവിടെ ആതിരെ ആരെങ്കിലും ഫോൺ എടുക്കും, എന്നിട്ട് എത്ര സമയത്ത് വിളിക്കുമോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പൊ ഇതൊക്കെ പറയുമ്പോ നമ്മളെ വിഷമങ്ങളാണ് പറയണത്, പക്ഷെ എന്നാലും അത് വേണ്ട.
0: അത് ശരിയെന്ന പിള്ളേരും പറയും, അമ്മ നല്ല ആൾക്കാരൊക്കെ ഇരിക്കുമ്പോ അമ്മ വിളിച്ച് സംസാരിക്കല്ലെന്ന്. ഇന്നലെ മറ്റേ സ്പെഷ്യൽ ആയിട്ടുള്ള പോക്ക്,
1: ഓ സ്പെഷ്യൽ പോക്ക്. അപ്പൊ വിഷമങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമുക്ക് ആ വിഷമങ്ങളൊക്കെ നമുക്ക് അല്ലാത്തപ്പോഴൊക്കെ സംസാരിക്കാം.
0: സാറുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ സാറൊക്കെ ഉണ്ട് അമ്മ സംസാരിക്കല്ല, ഞാൻ അതും ഇതൊക്കെ പറയുന്നത്.
1: അപ്പൊ അമ്മക്ക് പാട്ടൊക്കെ ഇഷ്ടമാണോ കേൾക്കാൻ?
0: എനിക്ക് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ വിഷമം പോവാൻ വേണ്ടി പാട്ടുകളൊന്നും അറിഞ്ഞുകൂടെങ്കിലും വരി മൂളിപ്പാട്ടുകളൊന്നും പാടിക്കൊണ്ടിടാം.
1: അപ്പൊ നമുക്ക് വേണ്ടി ഏത് പാട്ടാണെന്ന് മൂളിപ്പാട്ടായിട്ട് പാടണേ?
0: ഞാൻ പാടുന്നത് അമ്പലപ്പുഴ കടവിൽ.
1: അപ്പൊ അത് രണ്ടുപേരും ഒന്ന് പാടണം ഞങ്ങൾ കേക്കട്ടെ.
0: എനിക്കറിയില്ല മാഡം.
1: അമ്പലപ്പുഴ കരയിൽ വച്ചോ, മുണ്ടകപ്പാട വരമ്പിൽ വച്ചോ,
0: ആൺകിളിയാം പെൺകിളിയെ കണ്ടു ഞാൻ, കാട്ടുഞ്ഞാവൽ പൂർക്കാൻ വന്നപ്പോൾ തൊട്ടേ കണ്ട് കാത്തു വച്ചു ഞാൻ. അത് ശരി തന്നെയുണ്ട്. ഞാൻ
1: പിന്നെ കറക്റ്റ് ആയിട്ടാണ് പാടുന്നത്, എനിക്കുമല്ല ആ വരി അറിഞ്ഞൂടായിരുന്നു. ഞാൻ തുടങ്ങി തന്നാണ്, എനിക്ക് അത്ര മാത്രമേ അറിയാവുള്ളൂ.
0: അഞ്ഞാളൊരിക്കലും കണ്ടപ്പോ എങ്ങനെ ഞാൻ രണ്ട് വരി ഇതിൽ എഴുതിയിട്ട്.
1: പക്ഷെ എന്തായാലും അമ്മ പാടുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഓരോരോ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കാതെ ഇപ്പൊ നിക്കുന്നിടത്ത് ഒറ്റയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം.
0: ഓ എന്റെ മക്കള് ഒറ്റയ്ക്ക് നിർത്തിയിരിക്കുന്നതല്ല,
1: അതാണ് അവർക്ക് ഓരോരോ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടല്ലേ. അങ്ങനെയൊക്കെ ആലോചിച്ച് സമാധാനപ്പെടണം. ഈ മുണ്ടകപ്പാട വരമ്പിൽ വെച്ചോ എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടേ? അത് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ഇന്ന്?
0: എന്റെ മക്കൾക്ക് രണ്ട് പേരുണ്ട്, സുവർണയ്ക്കും സുഭാഷിനും.
1: സുവർണയ്ക്കും സുഭാഷിനും കൊച്ചു മക്കൾക്കും വേണ്ടി,
0: പിന്നെ കരുണാസായിലുള്ള എല്ലാവർക്കും, മാഡത്തിനും എല്ലാവർക്കും വേണ്ടി.
1: അപ്പൊ കൊച്ചു മക്കൾക്കൂടെ വേണ്ടിയിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ. സിനിമയുടെ പേര് MLA മണി 10-ാം ക്ലാസ്സും ഗുസ്തിയും. സിനിമയുടെ പേര് ഇഷ്ടപ്പെട്ടല്ലേ? MLA മണി 10-ാം ക്ലാസ്സും ഗുസ്തിയും എനിക്കും ഇഷ്ടപ്പെട്ടു. നല്ല പാട്ടാണ് പക്ഷെ. ശരി, അപ്പൊ എന്തായാലും കൃഷ്ണമ്മയോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. അപ്പൊ ഓരോ കാര്യങ്ങളും ഓർത്ത് ദുഃഖിച്ചിരിക്കരുത്. എപ്പോഴെങ്കിലും സംസാരിക്കണമെന്ന് തോന്നി ഇവിടെ വിളിക്കണം, നമുക്ക് പരസ്പരം സംസാരിക്കാം.
0: എവിടെ
1: ജോലി ചെയ്തേ?
0: ഞാൻ വെള്ളനാട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് പേറൂക്കട 9 വർഷം ഗ്രേഡിറ്റു ആയിരുന്നു.
1: ഗ്രേഡിറ്റു
0: എന്ന് പറഞ്ഞ നീല സാരി, ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയണ വെള്ള സാരിയിൽ ചുവപ്പ് കര, നേഴ്സിംഗ് അസിസ്റ്റന്റ് വെള്ള സാരിയിൽ കറുപ്പ് കര. നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയി റിട്ടയർഡ് ആയി.
1: ഓ, ഇതൊക്കെയാണ്. ഇതില് ഓരോന്നിലും ഓരോ ജോലി ഉണ്ട്. അപ്പൊ ഓരോ യൂണിഫോമിലും
0: അല്ല,
1: ഇന്ന ഇന്നതാണ് ഇതെന്ന് അറിഞ്ഞൂടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടായിരുന്നു.
0: കുട്ടിയതിനു ശേഷമാണ് രണ്ട് മക്കളെ കല്യാണം കഴിപ്പിച്ചതും ഈ കണ്ട കാര്യങ്ങളെല്ലാം ഇപ്പോഴും അതിൽ നിന്നുള്ള ആകാരമാണ് ഞാൻ കഴിക്കുന്നത്. റിട്ടയർമെന്റ് ആയിട്ട് ഇപ്പൊ എനിക്ക് പെൻഷനൊക്കെ കിട്ടും. മക്കൾക്ക് സഹായിച്ചു എന്റെ കാര്യം. പിന്നെ എനിക്ക് ബുദ്ധിമുട്ട്, ഒരു വീട് വെച്ചില്ല.
1: മക്കൾക്കൊക്കെ വീടില്ലേ?
0: വീടുണ്ട് മാഡം,
1: അങ്ങനെ അങ്ങനെയൊക്കെ ആലോചിച്ച്. ഇതുപോലെ ഇല്ലാത്ത ആൾക്കാരില്ലേ? അതൊക്കെ ആലോചിക്കാം. അപ്പൊ രണ്ട് മക്കൾ, അവര് വിവാഹമൊക്കെ കഴിഞ്ഞു, അവര് നന്നായിട്ട് ജീവിക്കുന്നു, ഇവിടെ അമ്മ ജീവിക്കുന്നു. അപ്പൊ അതൊക്കെ ചുമ്മാ ഇങ്ങനെ നാളെ വരാനുള്ള കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആവരുത്.
0: എന്നാ എനിക്ക് നല്ല വാർഡുകളിലൊക്കെ ഡ്യൂട്ടി, എന്റെ വലിയ കാര്യമാണ് കല്യാണത്തിന്, എന്റെ മക്കളെ കല്യാണത്തിന് ഓഫീസിൽ നിന്ന് വണ്ടിയിലൊക്കെ ആൾക്കാരെല്ലാം വന്നു. അവരൊക്കെ എനിക്ക് സ്നേഹം തറയൊക്കെ തന്നെയായിരുന്നു.
1: അപ്പൊ ആ സ്നേഹമൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ
0: ഇനി മേഡത്തിനെ ഒന്ന് കണ്ട് സംസാരിക്കണായിരുന്നു മേഡം.
1: അത് ഒരു ദിവസം ഇവിടെ വിളിച്ചാ മതിയേ. നമുക്ക് ഒരു ദിവസം സംസാരിക്കാമല്ലോ. പിന്നെന്താ, ഇവിടെ പ്രോഗ്രാം ഇല്ലാത്ത സമയത്ത് ആതിരെ വിളിച്ചാ മതി. എപ്പോഴാണോ വരാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. ശരിയമ്മ. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാമോ? ഓക്കെ, വളരെ സന്തോഷം സംസാരിക്കാൻ പറ്റിയത്. ശരി, ഓക്കെ ഓക്കെ ഓക്കെ. തത്സമയ പരിപാടിയിൽ നമ്മളോട് കൃഷ്ണമ്മയാണ് മുണ്ടേലയിൽ നിന്നാണ് സംസാരിച്ചത്. അപ്പോ റേഡിയോ സ്ഥിരമായി കേൾക്കുന്നു, ഇന്നാണ് ആദ്യമായിട്ട് സംസാരിക്കാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റേഡിയോയുടെ തുടക്കത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള ഒരു അറിവില്ലായ്മയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു. എന്തായാലും സങ്കടങ്ങളൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പോൾ ഉള്ള സൗകര്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും അനുസരിച്ച് ഹാപ്പിയായി ഇരിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. കിളികൾ കൂട്ടിലേക്ക് മടങ്ങുന്ന നേരം കാറ്റിന് പോലും ഒരു പ്രത്യേക തണുപ്പാണ്. പ്രകൃതി പോലും പ്രാർത്ഥനയോടെ മൗനമാകുന്ന ഈ പോക്കുവയിൽ സമയത്ത് നമുക്കും ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്? ആ, ഞാൻ ഗിരിജ. പറഞ്ഞോളൂ. ഇവിടെ മഴ ഉണ്ടല്ലോ. ഇല്ല, ഇവിടെ ഭയങ്കര വെയിലാണ് അല്ലേ? പുറത്തിറങ്ങല്ലേ?
1: പുറത്തിറങ്ങാൻ പറ്റും, മഴ ഇല്ലല്ല.
0: അതാണ് അല്ലെ, ഇപ്പോഴത്തെ ചൂടില് പുറത്തിറങ്ങല്ലെന്നാ പറഞ്ഞെ. എല്ലാവർക്കും സുഖം, എല്ലാവർക്കും സുഖം. ഭക്ഷണമൊക്കെ കഴിച്ചു. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവർക്കും പഴയതുപോലെ തന്നെയാണ്.
1: ഞാൻ വിളിക്കൊണ്ടിരുന്നവ കിട്ടുക, ഇങ്ങനെ വിളിച്ചാ സ്വപ്ന എനിക്ക് ഭയങ്കര ഇതാണ്, ഇങ്ങനെ കിട്ടുകയായി. അതാണ് ഞാൻ ഇടക്കിടക്ക് വിളിക്കുന്നത്. ഞാനേ ഇടക്കിടക്ക് വിളിക്കുമ്പോ അത് കിട്ടുകയും ചെയ്യുന്നുണ്ട്.
0: കിട്ടട്ടെ, നല്ലതല്ലേ.
1: അപ്പൊ അതെനിക്കൊരു സന്തോഷം. പാട്ട് വിളിച്ച് കേൾക്കുമ്പോ സന്തോഷം,
0: പാട്ട് പാടാൻ പറ്റുന്നത് സന്തോഷം, വർത്തമാനം പറയുന്നത് സന്തോഷം.
1: ഒരുപാട് പഴയ പാട്ടുകൾ, ഒരുപാട് നല്ല പഴക്കമുള്ള പാട്ടുകൾ ഇന്ന് രാവിലെയും കേട്ടപ്പോ ഞാൻ എല്ലാം ഇങ്ങനെ ഓർത്ത് ഓർത്ത് വിചാരിച്ചു. ചിലതൊക്കെ പാടാൻ പറ്റും, പഴയതൊക്കെ നല്ല പാട്ടുകൾ ഇഷ്ടം പോലെ രാവിലെയൊക്കെ കേട്ട് ഇന്നലെ കേട്ട് ഇതൊക്കെ ആ ഓർമ്മകള്. നല്ല പാട്ടുകൾ, പഴയ നമ്മളെ കുട്ടിലെയുള്ള പാട്ടുകളല്ലേ ഇന്ന്?
0: അതെ അതെ അതെ, പഴയ കാലത്തേക്ക് കൊണ്ടുപോകുന്ന പാട്ട്.
1: നല്ല പാട്ടുകളാണ്.
0: പിന്നെ ഏത് പാട്ടാണ് വേണ്ടേ?
1: ഇന്ന് രക്ത എന്ന സിനിമയില് മഞ്ഞിൽ ചേക്കേറുന്നുള്ള പാട്ട്.
0: മഞ്ഞിൽ ചേക്കേറും മകര പെൺപക്ഷി
1: പാടട്ടാകളെ.
0: ഓ, പാടിക്കോളൂ. പിന്നെ
1: തുന്നൽ പൂക്കൂടാ എണ്ണൽ പൂവമ്പന്തം നാട്ടേ തളിർമേനി കുളിരേ ഗാൻ

0: അവനപ്പുതോടൊന്നിന്തിവരാക്ഷി മധുഗാനം മൃദുഗാനം മനസ്സിരി മനോഹരി. ആ പാട്ട്
1: ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ആർക്കെ?
0: സമയമില്ല
1: എന്തേ
0: മൊത്തം പാടണമെങ്കിൽ പാടാൻ സമയമില്ലല്ലോ.
1: ഇല്ല ഇല്ല, ഇത്ര ഇത്രയ്ക്കുള്ള സമയേ ഉള്ളൂ.
0: ആണല്ലോ, അതെനിക്കറിയാം. അതന്നെ ഇടയ്ക്ക് വെച്ചാ പാടിയതാ. ഇത് എല്ലാവർക്കും, കരുണാസായി റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, കരുണാസായിലെ എല്ലാ സ്റ്റാഫുകൾക്കും, ടീച്ചറിനും മോക്കും സാറിനും, പിന്നെ കിഷൻ കുട്ടി സാറിനും, ഇവിടത്തെ കൊച്ചി കിഷൻ കുട്ടി സാറിനും, എല്ലാവർക്കായിട്ട്, പിന്നെ കണ്ണമ്പള്ളി ദേവിക്കും, എല്ലാരെ പേരും അറിഞ്ഞൂടാ.
1: ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
0: എല്ലാവർക്കും വേണ്ടി ഈ പാട്ട്
1: കേട്ടാലോ?
0: ശരി,
1: ഓക്കെ, ബൈ. ശരി, പോക്കുവൽ തത്സമയ പരിപാടിയിൽ ഗിരിജമ്മയാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. മഞ്ഞിൽ ചേക്കേർ മകര പെൺപക്ഷി എന്നുള്ള പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായി ആസ്വദിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം.

ഒക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. മനസ്സിൻ്റെ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച് ഈ സുന്ദരമായ സമയത്തെ നമുക്ക് നെഞ്ചോട് ചേർക്കാം. ഒരു കാത്തിരിപ്പാണ് ഈ പോക്കുവയിൽ. പകൽ മുഴുവൻ അധ്വാനിച്ചവർ വീടിൻ്റെ ഉമ്മറത്തേക്ക് എത്തുന്ന ഒരു സമയം, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ചിലപ്പോൾ നമ്മളിൽ നിന്ന് അകന്നുപോയ നല്ല നാളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. ആ കാത്തിരിപ്പുകൾക്ക് എപ്പോഴും പോക്കുവയിലിൻ്റെ മനോഹരമായ ചുവപ്പ് നിറമായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തുളസീധരൻ പഴഞ്ചിറയാണ്. വീണ്ടും പ്രഭാതം എന്ന ചിത്രത്തിലെ ഊഞ്ഞാല ഊഞ്ഞാല എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പാർക്കിൻസൺസ് ബാധിച്ച എല്ലാവർക്കുമായിട്ടാണ് അദ്ദേഹം ഈ പാട്ട് സമർപ്പിക്കുന്നത്. കരുണാസായുടെ ഒരു സ്ഥിരം ശ്രോതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട് നമുക്ക് പോക്കുകളിലൂടെ കേട്ടിട്ട് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും പോക്കുവയിലൂടെ നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം.
0: ആ നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞു.
1: ശശികല സൈമൺ റോഡ്.
0: ആ പറയ്.
1: നല്ല മഴയുണ്ട്, പെയ്തോണ്ടിരിക്കുന്നത്. മഴയും വെയിലുമാണ്, എല്ലാം ഒരേപോലെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
0: മഴയും വെയിലും ഒക്കെ ഉള്ള. മഴയും വെയിലും ഉണ്ടോ പുറത്ത്?
1: ഇല്ല, ഇപ്പൊ മഴയാണ്. കുറച്ചു സമയം കഴിയുമ്പോ പിന്നെ വെയിലിരിക്കും, പിന്നെ കുറച്ചു നേരം കഴിയുമ്പോ കരയും. അങ്ങനെയൊക്കെ പോണ്.
0: നമ്മുടെ മനുഷ്യ മനസ്സ് പോലെ തന്നെയാണ് മഴ.
1: അത് തന്നെ അതുപോലെ തന്നെ എല്ലാം വേണമല്ലോ.
0: എല്ലാം വേണം, മഴയും വേണം, വെയിലും വേണം,
1: എല്ലാം വേണം.
0: വെള്ളം ഇല്ലാണ്ട് ജീവിക്കാനും പറ്റൂലല്ലോ.
1: പറ്റൂല, വെയിലില്ലാതെയും ജീവിക്കാൻ പറ്റൂല.
0: അതെ അതെ. അപ്പോ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
1: ഇന്ന് എനിക്ക് ഞാൻ പിന്നെയാണ് ഓർമ്മിച്ചത്, എന്റെ നാലാമത്തെ കുഞ്ഞുമോന്റെ ബർത്ത്ഡേ June 12th.
0: June 12th
1: ഇതിനിടയ്ക്ക് ചിലപ്പോ ഇനി നാല് June 12th എന്ന് പറയുമ്പോ 4 പ്രാവശ്യം അല്ലേ വിളിക്കാൻ പറ്റും.
0: അതെ,
1: അങ്ങനെ അതുകൊണ്ട് വിളിച്ചില്ല, പറ്റിയില്ലെങ്കിലും ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്കണം. ഒന്ന്
0: June 12th കൊച്ചുമോന്റെ പേരെന്താണ്?
1: പേര് ധ്യാൻ ദർശ്.
0: ധ്യാൻ ദർശ്, ഓക്കെ.
1: ഒന്ന് ഫസ്റ്റ് ബർത്ത്ഡേ ആണ്.
0: ആദ്യത്തെ ബർത്ത്ഡേ ആണ്.
1: ആദ്യത്തെ ബർത്ത്ഡേ.
0: ഇതിനിടയില് June 12th ഒക്കെ ദിവസം ഉണ്ടെങ്കിൽ വിളിക്കണം.
1: വിളിക്കാം. ചിലപ്പോ ഞാൻ ഇവിടെ കാണൂല വിളിക്കാനേ, അതുകൊണ്ട് വിളിക്കാം. ശനിയാഴ്ച ആയപ്പോ എനിക്ക് ഇത്തിരി ഒരു സൗകര്യമായി.
0: അന്ന്
1: നമ്മളെ LEC ഓഫീസ് ഇല്ല, അതുകൊണ്ട് മിക്കവാറും ഇവിടെ തന്നെ കാണും.
0: ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ അവധിയാണ് ഇപ്പൊ.
1: അതെയോ, ശനിയും ഞായറും ഒക്കെ അവധിയാണ്.
0: ഓക്കെ.
1: ചോദിച്ച പാട്ട് റൗഡി രാമു എന്ന ഇതിലെ വേഗം പോയി നേരം പോയി നേരം പോയി നടകാളെ വേഗം.
0: ഓ, ആ പാട്ടാണ് കേൾക്കാൻ.
1: ഒരു പഴയ പാട്ട്.
0: ഓ ശരി ശരി.
1: പഴയ പാട്ടല്ലേ നമുക്ക് ഇഷ്ടം. അല്ലാതെ നമ്മള് മിക്കവാറും ഇഷ്ടപ്പെടുന്ന പാട്ടൊക്കെ രാവിലെ 6 മണി മുതൽ കേൾക്കണുണ്ട്. വീട്ടിൽ നിൽക്കുമ്പോ ഒക്കെ കേൾക്കണുണ്ട്, പല രീതിയിലും ഏതെങ്കിലും ഒക്കെ ഇതില്.
0: ഇപ്പൊ
1: നേരത്തെ സൂര ചേച്ചി ചോദിച്ച മറ്റേ എന്തോ ഒരു പാട്ടുണ്ടല്ലോ, ഭയങ്കര മറവി, ഓർമ്മ കുറവ്.
0: ചന്ദ്രകലഭം ചാർത്തി
1: ചന്ദ്രകലഭം ആദ്യം തന്നെ അത് ചോദിക്കാന്നും പറഞ്ഞപ്പോഴാണ് അതിൽ ഇതിൽ കേക്കണ്. അതുകൊണ്ട്
0: ഓരോ ശ്രോതാക്കളും ആഗ്രഹിക്കുന്ന പാട്ടുകളിലൂടെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും.
1: ഏതെങ്കിലും ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ പാട്ടുകൾ വരും. ഇത് ഇതുവരെയും കേട്ടിട്ടില്ല, അതുകൊണ്ട് പിന്നെ ഇത് നമ്മളെ കരുണാസായി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: പിന്നെ ധ്യാൻ ദർശന ഈ പാട്ട് തന്നെയാണോ ചോദിക്കുന്നത്?
1: അവന് ഞാൻ പിന്നെ വിളിക്കുമ്പോ ചോദിച്ചോളാം, അവന്റെ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിരുന്നാ മതി.
0: തീർച്ചയായും. അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: കേൾക്കാം കേൾക്കാം. 5th ഞങ്ങൾക്ക് ഒരു ആലപ്പുഴ ഹൗസ് ബോട്ട് ഉണ്ട് LIC നിന്ന്.
0: ഓ,
1: അതിന് പോണുണ്ട്.
0: ഒരു ദിവസം
1: കന്യാകുമാരി പോയി, പൊന്മുടിയിൽ പോയി, കഴിഞ്ഞ ആഴ്ച കന്യാകുമാരി പോയി, അവിടെ ഒക്കെ കൊറേ കറങ്ങി, അതിനു മുൻപേ പൊന്മുടി പോയി. ഇത് തന്നെ ജോലി.
0: നല്ലതല്ലേ യാത്ര ചെയ്യാൻ പറ്റുന്നത്?
1: എനിക്ക് യാത്ര ചെയ്യണ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറ്റുമെന്നുള്ളവരും മക്കളെ ഒക്കെ വീട്ടിലുള്ളവരും കൂടെ സമയം ഉണ്ടെങ്കിലും പൈസ ഉണ്ടെങ്കിലും കൂട്ടാറും ഉണ്ട്.
0: അപ്പൊ അവസരങ്ങൾ ഇനിയും ഇനിയും തേടി തേടി വരട്ടെ.
1: അതെ,
0: മാക്സിമം യാത്രകൾ ചെയ്യൂ.
1: ശരി
0: ശരി. അപ്പൊ പാട്ട് കേൾക്കാം.
1: ശരി ശരി.
0: ഓക്കെ ഓക്കെ. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് സൈമൺ റോഡിൽ നിന്ന് ശശീല ചേച്ചിയാണ് ഇപ്പോൾ വിളിച്ചത്. അപ്പോൾ ഒരു പാട്ട്, ധ്യാൻ ദർശ് മകൻ June 12th ബർത്ത്ഡേ. അന്ന് ഇപ്പോൾ കോള് കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. എന്നാലും കരുണാസായി റേഡിയോയുടെ ഹൃദ്യമായ ജന്മദിന ആശംസകൾ 1st ജന്മദിനം ആഘോഷിക്കുന്ന ധ്യാൻ ദർശന് വേണ്ടി നേരുന്നു. ഇന്ന് ആവശ്യപ്പെട്ട ഈ ഒരു ഗാനം നമുക്ക് റൗഡി രാമു എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായി അത് ആസ്വദിക്കാം. എന്തായാലും പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ ഇന്നത്തെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. ഒരുപാട് ശ്രോതാക്കൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പാട്ടുകളും വിശേഷങ്ങളും ഒക്കെയായി നമ്മളെ വിളിച്ചിരുന്നു. പകൽ വെളിച്ചം പൂർണ്ണമായും വഴിമാറുന്ന ഒരു സമയമാണ് പോക്കുവയിൽ സമയം. ഇരുട്ടിൻ്റെ പുതപ്പിനുള്ളിലേക്ക് ഈ പോക്കുവയിലും മെല്ലെ മറയുന്നു. പക്ഷേ ഇതൊരു അവസാനമല്ല, വരാനിരിക്കുന്ന മനോഹരമായൊരു പ്രഭാതത്തിൻ്റെ തുടക്കമാണ്. ഇനി ഈ റേഡിയോ തരംഗങ്ങളിൽ പോക്കുവയിലിൻ്റെ പൊൻവെളിച്ചം പടരാൻ വരുന്ന ചൊവ്വാഴ്ച വരെ നമുക്ക് കാത്തിരിക്കാം. ആ കാത്തിരിപ്പിലും നിങ്ങളുടെ മനസ്സിൽ ഈ വരികളും ഓർമ്മകളും പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കൂട്ടുണ്ടാവട്ടെ. നമുക്ക് വരുന്ന ചൊവ്വാഴ്ച വീണ്ടും എത്തിച്ചേരാം. ഇന്നത്തെ പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ വിളിച്ചവർക്കും സന്ദേശങ്ങൾ അയച്ചവർക്കുമെല്ലാം ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു. പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം 7:00 മുതൽ 8:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ശശികല സൈമൺ റോഡ് ആവശ്യപ്പെട്ട ഈ ഒരു ഗാനത്തോടുകൂടി പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നിന്ന് നമുക്ക് സ്നേഹപൂർവ്വം വിട പറയാം. അതുവരെ ഓർമ്മകൾ സുഗന്ധമുള്ളതായിരിക്കട്ടെ, സ്വപ്നങ്ങൾ മനോഹരമായിരിക്കട്ടെ. ഇത് സുരേന്ദ്രൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഒരു തടസ്സവുമില്ലാതെ അനുസ്യൂതം പ്രവഹിക്കുന്ന ഒന്നല്ല ആനന്ദം. വെല്ലുവിളികളില്ലാത്ത ജീവിതം സന്തോഷരഹിതമായിരിക്കും. ആഗ്രഹിക്കുന്നതൊക്കെ എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നാൽ അതിന് മൂല്യമില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രതിബന്ധങ്ങൾ നീക്കി അത് സ്വായത്തമാക്കുകയും ചെയ്യുമ്പോഴേ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെ വെല്ലുവിളികളെ സന്തോഷജന്യങ്ങളായ പ്രതിബന്ധങ്ങളായി കാണണം. എങ്കിലേ ലക്ഷ്യം കൈവരിക്കുമ്പോൾ ഉന്നതമായ ആനന്ദം അനുഭവിക്കാൻ കഴിയൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രുതിസ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണഗീതങ്ങൾ. ഒതേനന്റെ മകൻ എന്ന ചിത്രത്തിനു വേണ്ടി ജി ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസ് ആലപിച്ച ഗാനമാണ് ശ്രുതിസ്മൃതികളിൽ ആദ്യത്തേത്. ഗാനരചന വയലാർ രാമവർമ്മ.

ബി എ ചിദംബരനാഥിന്റെ ഈണം, പി ഭാസ്കറിന്റെ വരികൾ, കെ ജി യേശുദാസും എസ് ജാനകിയും സംഘവും പാടിയത് ചിത്രം മുറപ്പെണ്ണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: വയലാറും ദേവരാജനും ശില്പികളായ ഗാനം. ചിത്രം കൂട്ടുകുടുംബം. ആലാപനം യേശുദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രബോധന ചിന്ത.
1: സമർപ്പണത്തിന്റെ ധന്യത. ആദ്യന്തം അന്യർക്ക് വേണ്ടിയുള്ള സമർപ്പണത്തിന്റെ ധന്യമായ പ്രതീകമാണ് ജലം. വെള്ളമില്ലെങ്കിൽ കൃഷിയും വിളവുമില്ല. കൃഷിപ്പാടത്ത് നെല്ല് വിളയിക്കുന്ന ആ വെള്ളം പിന്നെ നെല്ല് അരിയാക്കാനും അരി കഴുകാനും കഴുകിയ അരി തിളപ്പിക്കാനും സഹായിക്കുന്നു. ഉണ്ണുന്നവർക്ക് ഊണ് തയ്യാറാക്കുന്നു. പോരാ, അവർക്ക് താനും ഊണായി ജലപാനമായി തീരുന്നു. ഉണ്ടകൈ വൃത്തിയാക്കി കൊടുക്കുന്നു. ഇനിയും ഒരു ജന്മം കൊണ്ട് എന്താണ് വേണ്ടത്? ഈ ജലം തന്നെയാണ് ഒഴുകി സമുദ്രമാകുന്നത്. ആ സുവിസ്തരമായ കടൽ പോലും വെള്ളമില്ലെങ്കിൽ കാലക്രമേണ വറ്റിപ്പോകും. കടൽവെള്ളം ആവിയായി പോയിട്ടാണല്ലോ മഴമേഘങ്ങൾ ഉണ്ടാവുന്നതും പെയ്യുന്നതും. ആ മേഘങ്ങൾ ഉദാരമായി പെയ്യുന്നില്ല എന്നു വരികിൽ മഴയുടെ അടിസ്ഥാന കാരണമായ സമുദ്രജലം പോലും കുറഞ്ഞു പോകുന്നു. കയ്യിൽ നിന്നും പോകുന്നത് യഥാസമയം തിരികെ വന്നു ചേരുന്നില്ലെങ്കിൽ വലിപ്പം കാണെ കാണെ ക്ഷയിച്ചു പോവുക സ്വാഭാവികം. ഗൃഹസ്ഥന് ദാനം ചെയ്യുമെങ്കിൽ നീർവാർക്കണം. ഋഷിമാർക്ക് തർപ്പണത്തിന് ജലം വേണം. ജലമില്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമി മുതൽ യോഗി വരെ ഉള്ളവരുടെ കർമ്മം മുടങ്ങുന്നു. ജീവിതത്തിൽ അർത്ഥമുണ്ടാകണമെങ്കിൽ മഴയുണ്ടാകണം, വെള്ളമുണ്ടാകണം,

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് മെയ് 30-ന്റെ തട്ടകത്തിലാണ്. 1922 May 30 അമേരിക്കൻ ഐക്യനാടുകളിലെ ദേശീയ സ്മാരകങ്ങളിൽ പ്രമുഖമായ വാഷിംഗ്ടൺ DC അതിമനോഹരമായ ലിങ്കൺ മെമ്മോറിയൽ ദേ രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

അരിങ്ങോടേരുമായി താരോമൽ ചേകോർ ആറേഴു നാഴിക അംഗം വെട്ടി കിടമ്പീരി വലമ്പീരി തിരിഞ്ഞു വെട്ടി ഓതിരം കടകം പതിഞ്ഞു വെട്ടി ആനത്തീരി പൂമറിഞ്ഞു വെട്ടി അങ്കപ്പാരപ്പൂ പറഞ്ഞു വെട്ടി ചുറ്റോടു ചുറ്റിനും വെട്ടുന്നേരം ചുരിയ കണയിൽ മുറിഞ്ഞു വീണു

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9-ന് ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. ദീപികാ ദിനപത്രത്തിന്റെ 140-ാം വാർഷികാഘോഷ പരിപാടികൾ മാമ്മൻ മാപ്പിള ഹാളിൽ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഗോവ സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം കേരളത്തിൽ എത്തുന്നത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. പഥശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് വസ്തുക്കളും പിടികൂടി. ഓപ്പറേഷൻ ചക്രവ്യൂഹത്തിന്റെ ഭാഗമായി കൊച്ചി, മലപ്പുറം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് ലഹരിക്കടത്ത് ശൃംഖലകളിൽ ഉൾപ്പെട്ട 5 പേരെ കസ്റ്റഡിയിലെടുത്തതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. അടുത്ത മാസം 9-ന് കാലാവധി തീരുന്ന സബ് ഇൻസ്പെക്ടർ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 43 പേർക്ക് നിയമനം ലഭ്യമാക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഉദ്യോഗാർത്ഥികൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൂർണ്ണമായും അണുവിമുക്തമാക്കി പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതാണ് പദ്ധതി. കോഴിക്കോട് ജില്ലയിലെ ശുചീകരണ യജ്ഞത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നത്. പരിപാടിയുടെ ഭാഗമായി ആശുപത്രി, കോളേജ്, ഹോസ്റ്റൽ, ക്വാർട്ടേഴ്സ്, ഓഫീസ് പരിസരങ്ങൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. എല്ലാ വിഭാഗം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. എല്ലാ പൊതുജനങ്ങളും ജീവനക്കാരും വിദ്യാർത്ഥികളും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത എന്ന പരിപാടി കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ. രാവിലെ തുടങ്ങിയ മഴ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായത് ജനജീവിതത്തെ ബാധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
3: തിരുവനന്തപുരം നഗരത്തെ കൂടാതെ കഴക്കൂട്ടം, കാട്ടാക്കട, കാട്ടായിക്കോണം, പോത്തൻകോട്, വെഞ്ഞാറമൂട്, വെള്ളായണി, കാര്യവട്ടം, ബാലരാമപുരം, വർക്കല എന്നിവിടങ്ങളിലെല്ലാം ശക്തമായ മഴയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലും മഴ ശക്തമാണ്. കനത്ത മഴയെ തുടർന്ന് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാക്ക ഉൾപ്പെടെ നഗരത്തിൽ

0: ിലെ വിവിധയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കനത്ത മഴയിലും കാറ്റിലും തിരുവനന്തപുരം പ്രസ് ക്ലബ് റോഡിൽ മരം കടപുഴകി വീണ ഒരു ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. തലസ്ഥാന ജില്ലയിൽ വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
1: കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതിനിടെ നേമത്തിനും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുമിടയിൽ റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞു വീണു. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തിരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് തിരക്കേറി. സ്ത്രീകൾ ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ഭണ്ഡാരം ഇന്നലെ അർദ്ധരാത്രിയോടെ അക്കരെ കൊട്ടിയൂരിലെത്തിച്ചു. ഭഗവാന്റെ തിരുവാഭരണങ്ങളും പൂജാവിധികൾക്കായി ഉപയോഗിക്കുന്ന പവിത്രമായ സ്വർണ്ണ വെള്ളിപ്പാത്രങ്ങളും വെള്ളി വിളക്കുകളും അടങ്ങുന്ന നിധി 11 മാസങ്ങൾക്ക് ശേഷം അക്കരെ കൊട്ടിയൂരിൽ എത്തിക്കുന്നതാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം. ജൂൺ 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം. വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ജൂൺ 5.
1: 50 ലധികം ജീവനക്കാരുള്ള പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് പരിഗണനയില്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അങ്കണവാടി ഭക്ഷണത്തെ സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുമെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിറ്റ് ഗ്ലോവ് പദ്ധതി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. പൊതുമരാമത്ത് വകുപ്പ് മുൻമന്ത്രി ടി യു കുരുവിളയ്ക്ക് വിട. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെയാണ് അന്തരിച്ചത്. 89 വയസ്സായിരുന്നു. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. 1.2 FM.

0: വ്യക്തിവിശേഷം. വ്യക്തിവിശേഷത്തിൽ ഇന്ന് സൊജോർണർ ട്രൂത്തിനെ കുറിച്ച് കേൾക്കാം. അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ ജനിച്ചിട്ടും ലോകത്തിന് സത്യത്തിന്റെ വെളിച്ചം പകർന്നു നൽകിയ സൊജോർണർ ട്രൂത്ത് 1797 ന്യൂയോർക്കിൽ ഇസബെല്ല ബംഫ്രി എന്ന പേരിൽ ജനിച്ച അവർ പിൽക്കാലത്ത് മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെ ആഗോള പ്രതീകമായി മാറി. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച അടിമയായിരുന്നു അവർ. എന്നാൽ 1826 ന്യൂയോർക്കിൽ അടിമത്തം നിരോധിക്കുന്നതിന് തൊട്ടു മുൻപ് തന്റെ കൈക്കുഞ്ഞുങ്ങളുമായി അവർ ആ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് രക്ഷപ്പെട്ടു. 1843 തന്റെ പേര് സൊജോർണർ ട്രൂത്ത് എന്ന് മാറ്റിയത് സത്യം വിളിച്ചു പറയാൻ യാത്ര ചെയ്യുന്നവൾ എന്നാണ് ഈ പേരിന്റെ അർത്ഥം. അന്നുമുതൽ മരണം വരെ അവർ അമേരിക്കയിലുടനീളം സഞ്ചരിച്ച് അടിമത്തത്തിനെതിരെയും സ്ത്രീകളുടെ വോട്ടവകാശത്തിനു വേണ്ടിയും പ്രസംഗിച്ചു. ചരിത്രത്തിൽ സൊജോർണർ ട്രൂത്ത് അടയാളപ്പെടുത്തപ്പെട്ടത് 1851 ഒഹോയിൽ നടന്ന സ്ത്രീകളുടെ അവകാശ കൺവെൻഷനിലെ പ്രസംഗത്തിലൂടെയാണ്. ഞാനൊരു സ്ത്രീയല്ലേ എന്ന അവരുടെ ചോദ്യം ഇന്നും ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന ഒന്നാണ്. പുരുഷന്മാരോടൊപ്പം തന്നെ കഠിനാധ്വാനം ചെയ്യാനും പീഡനങ്ങൾ സഹിക്കാനും കരുത്തുള്ള തനിക്ക് എന്തുകൊണ്ട് തുല്യ അവകാശങ്ങൾ ലഭിക്കുന്നില്ല എന്ന് അവർ പ്രസംഗത്തിലൂടെ ചോദിച്ചു. എഴുതാനോ വായിക്കാനോ അറിയാത്ത ഒരു സ്ത്രീ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവികളെപ്പോലും നിശബ്ദരാക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നത് ഇന്നുമൊരു അത്ഭുതമാണ്. അബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള ഭരണാധികാരികളെ നേരിട്ട് കണ്ട് തന്റെ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ അവർക്ക് സാധിച്ചു. സിവിൽ വാർ സമയത്ത് കറുത്ത വർഗ്ഗക്കാരായ സൈനികരെ സംഘടിപ്പിക്കുന്നതിലും അവർ വലിയ പങ്കുവഹിച്ചു. 1883 അവർ വിടവാങ്ങിയെങ്കിലും അവർ കൊളുത്തിയ പോരാട്ടത്തിന്റെ കണലുകൾ പിന്നീട് വന്ന മാർട്ടിൻ ലൂഥർ കിങ്ങിനെ പോലുള്ളവർക്ക് വഴികാട്ടിയായി. ഒരു സമൂഹത്തിന്റെ ആത്മാഭിമാനത്തെയും നീതിയെയും സംരക്ഷിക്കാൻ സൊജോർണർ ട്രൂത്തിനെ പോലെയുള്ളവർ നടത്തിയ പോരാട്ടങ്ങൾ ഇന്നും പ്രസക്തമാണ്. സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ ഒരു പേരുമാറ്റം പോലും അനിവാര്യമാണെന്ന് അവർ ലോകത്തിന് കാണിച്ചുകൊടുത്തു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: നമസ്കാരം, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. സംഗീതവും സ്നേഹവും വർത്തമാനങ്ങളൊക്കെ നിറഞ്ഞ ഒരു ഗാന പരിപാടിയാണ് പോക്കുവയിൽ പരിപാടി. നമുക്ക് ഒരുമിച്ച് വർത്തമാനങ്ങൾ പറയാം, പാട്ടുപാടാം, ഓർമ്മകൾ പങ്കുവയ്ക്കാം, ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാം, മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാം. മനസ്സ് തുറന്ന സംവേദനത്തിന് പോക്കുവയിൽ പരിപാടിയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ അലകളിലേക്ക് ഒരിടവേളയായി പോക്കുവയിലെത്തുന്നു. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ ചോദിക്കാം, മനസ്സിൽ പതിഞ്ഞ ഓർമ്മകൾ പരസ്പരം പങ്കുവയ്ക്കാം, പാട്ടുകൾ നിറയുന്ന പോക്കുവയിലിൻ്റെ ഹൃദയസ്പർശിയായ സംഭാഷണത്തിലേക്ക് നമുക്ക് ഒരുമിക്കാം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ഹലോ, ആരാണ്? രാജശേഖരൻ ചേട്ടാ, പറഞ്ഞോളൂ, സുഖമാണോ?
2: സുഖമാണ്. കച്ചവടമൊക്കെ വളരെ മോശമാണ്. ഗ്യാസ് തട്ടുപാടാണ്.
1: മഴ,
2: ആളുകളെല്ലാം ആരാമയ്ക്ക് മഴയായതുകൊണ്ട് അറയ്ക്കുന്നുണ്ട്.
1: മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നമാണെന്നുള്ളതാണ്.
2: രണ്ടും പ്രശ്നമാണ്.
1: മഴയില്ലെങ്കിൽ വെള്ളമില്ല, മഴ എന്നാൽ ആൾക്കാർ പുറത്തിറങ്ങുകയില്ല. വീട്ടിലിരുന്ന് കട്ടൻ ചായ കിട്ടു കുടിച്ചോണ്ടിരിക്കുക, അതാണ് കാര്യം. പിന്നെ എന്താ ചെയ്യാ, എല്ലാം മാറി വരും, എല്ലാ സാഹചര്യങ്ങളും മാറി വരും.
2: കാലാവസ്ഥ എപ്പോഴും ഇങ്ങനെ ആണല്ലോ.
1: ആ അതെ അതെ, നമ്മുടെ മഴക്കാലമല്ലേ വരുന്നത്. മഴ വേണം, കാരണം ഭയങ്കരമായ ചൂട് കൊണ്ട് എല്ലാരും ബുദ്ധിമുട്ടി. ചൂട് കൊണ്ട് ആൾക്കാർ എന്ത് പ്രശ്നമായി, കുറെ പേര് വീണു, കുറച്ചു പേർക്കൊക്കെ മരണം വരെ സംഭവിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കുറച്ച് മഴ ആവശ്യമാണ്. അതിനിടയ്ക്ക് വരുന്ന അരിഷ്ടതകളൊക്കെ നമുക്കങ്ങ് സഹിക്കാം. ശരി, അപ്പൊ ഇന്ന് കടയിൽ തന്നെയാണോ ഉള്ളേ?
2: കടയിലുണ്ട്, കടയിൽ തന്നെ. കറണ്ടിലാണ് ചായ അടി.
1: അതായത് ഇൻഡക്ഷൻ കുക്കറില്. ചായ അടി മാത്രമേ ഉള്ളൂ ഇപ്പം. ഗ്യാസ് ഇങ്ങനെ വളരെ എന്താണ് നിധി പോലെ സൂക്ഷിക്കുന്നു അല്ലേ? സ്പീഡ്, അതിന്റെ ഫ്ലെയിമൊക്കെ കുറച്ചു വെച്ചും ആവശ്യത്തിന് മാത്രം കത്തിച്ചും.
2: 2100 രൂപയിൽ നിന്ന് 3200 രൂപയിലോട്ട് മാറി.
1: അതെ അതെ, കൊമേഴ്സ്യൽ കുറ്റി അല്ലേ? അതെ അതെ അതെ, നമ്മളിവിടെ വാങ്ങുന്നുണ്ട്, നമുക്കറിയാം. അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിടിച്ചു നിന്നൊക്കെ പോകാൻ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പഴയ അടുക്കള പരിപാടി വളരെ ഇഷ്ടമാണ്.
2: എല്ലാരും
1: അതെ, വീട്ടിലെല്ലാരും ഒരുമിച്ചിരുന്ന് കേൾക്കും. കടയില്. അപ്പൊ ഈ അടുക്കളയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടോ?
2: കൊറേ ആളുകൾ നടത്തണുണ്ട് ഇപ്പൊ.
1: ആ അതാണ്, ഒരുപാട് മാറ്റമുണ്ട് ഇത് കേട്ട് കേട്ട്. അതെ, മാറ്റം വരട്ടെ, പതിയെ പതിയെ എല്ലാം മാറി വരും.
2: കമ്പനി മുക്കിലെ റോസാപ്പൂവും കൂട്ടാണി മൂട്ടിലെ മധുവും അടുക്കളയിലെ ഉപ്പുമരവയും കാട്ടുവീട്ടിലെ അപ്പൂപ്പനും അമ്മൂമ്മയും പിന്നെ മാധവിയ അമ്മൂമ്മയും എല്ലാ ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്.
1: ഓക്കെ, മാധവി അമ്മ പറയുന്ന ആയിട്ടാണ് നമ്മള് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാകുമ്പോ ആരും വഴക്കുറയില്ലല്ലോ. അതെ അതെ അതെ, നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങള് നമ്മുടേതായ ഭാഷയിൽ ഇങ്ങനെ പറയുന്നു. അപ്പൊ ഇന്ന് ചേട്ടൻ ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: ഞാൻ പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മണിയൻ ചെട്ടിക്ക് മണിമുട്ടായി, മധുര കുട്ടിക്ക് പഞ്ചാര മുട്ടായി,
1: ആരോഗ്യ സ്വാമിക്ക് റബ്ബർ മുട്ടായി,
2: ആരോഗ്യ സ്വാമിക്ക് റബ്ബർ മുട്ടായി, എപ്പടിയേ സ്വാമി അപ്പടിയേ സ്വാമി,
1: എപ്പടി സ്വാമി അപ്പടി ആരോഗ്യം.
2: അതെ അതെ, ഞാൻ ഒരു 50 കൊല്ലത്തിന് മുമ്പേ കണ്ട ഒരു ഓർമ്മ, പടം ഓർമ്മയില്ല,
1: പടം മറന്നുപോയ,
2: പടം മറന്നുപോയി. 50 കൊല്ലത്തിന് മുകളിലാവും.
1: ആരൊക്കെയാണ് അഭിനയിച്ചിരുന്നേ?
2: ഇല്ല, അറിഞ്ഞൂടാ
1: അറിഞ്ഞൂടാ. ആ അത് വിൻസെന്റ് ഒക്കെ അഭിനയിച്ച സിനിമയാണ്. വിൻസെന്റ് പിന്നെ ചന്ദനച്ചോല എന്നാണ് സിനിമയുടെ പേര്. വിധുബാല എന്ന് പറഞ്ഞൊരു നടിയുണ്ടല്ലോ, വിധുബാല.
2: ആ
1: വിധുബാലയും വിൻസെന്റും ഒക്കെയാണ് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. പഴയ നടി. ഓ, അപ്പൊ നമ്മളെ ഈ പാട്ടൊക്കെ നമ്മള് പണ്ടൊരു കോമഡി പാട്ടായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരുന്നതാണ് നമ്മളെല്ലാരും. അപ്പൊ ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
2: കരുണാസായിയിലെ സ്റ്റാഫുകൾക്കും മതിയൻ സാറിനും വേദാ മേഡത്തിനും നന്ദകോമൻ സാറിനും എല്ലാവർക്കും, പിന്നെ ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന 8-10 പേരുണ്ട്, അവർക്ക്, ഈ കരുണാസായി ശ്രോതാക്കൾ എല്ലാവർക്കും.
1: ശരി ശരി. അവിടെ ഒരുപാട് പേര് ഇപ്പൊ കുറച്ചു പേരവിടെ ഇരിപ്പുണ്ടല്ലേ?
2: ഉണ്ടുണ്ട്.
1: അപ്പൊ എല്ലാവരുടെ എന്റെ അന്വേഷണം പറയണേ. ശരി. അപ്പൊ ചേട്ടാ, ഇപ്പൊ ആവശ്യപ്പെട്ട പാട്ട് ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ആയിട്ട് ചേർന്ന് കേൾക്കാം. ഓക്കെ, ശരി, ഓക്കെ, ബൈ. പോക്കുവയൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് നമ്മുടെ കരുണാസായിയുടെ തന്നെ തൊട്ട് അയൽവക്കമായ അവിടെ ഒരു തട്ടുകടയൊക്കെ നടത്തുന്ന രാജശേരൻ ചേട്ടനാണ് ഇപ്പൊ നമ്മളെ വിളിച്ചത്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ മഴയും ഗ്യാസിന്റെ അപര്യാപ്തതയൊക്കെ കൊണ്ട് ആകെ വിഷമിക്കുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും നമ്മൾ ഇതിലൂടെ ഒരു പഴയ കാലത്തിലേക്കൊരു മടക്കയാത്ര, ഓരോ കലാമിറ്റികൾ വരുമ്പോഴും നമ്മളിങ്ങനെ പഴയതിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാനാവുന്നത്. അപ്പൊ ഇപ്പൊ പലരും വിറകൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. വിളയിൽ നിന്നൊക്കെ വിറക് പറക്കിയെടുക്കുന്ന ഒരവസ്ഥയിൽ വന്നിട്ടുണ്ട്. പുതുതായിട്ട് അടുപ്പുകൾ ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും അതൊക്കെ നമുക്ക് ഒരു ഒരു കണക്കിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ പഠിക്കുന്ന വീണ്ടും പഠിക്കുന്ന ഓരോ പാഠങ്ങളാണ്. അപ്പോൾ അതേ ആവശ്യപ്പെട്ട ഈ ഒരു ഗാനം നമുക്ക് എല്ലാവർക്കുമായി ആസ്വദിക്കാം.

സ്വാമിക്ക് എന്ത് മിഠായി, ഈ ആരോഗ്യ സ്വാമിക്ക് ഡബർ മിഠായി, ഈ ആരോഗ്യ സ്വാമിക്ക് ഡബർ മിഠായി. മണിയാൻ

0: പോക്കുകൽ എന്നാൽ അത് വെറുമൊരു സമയമല്ല, അത് ഓർമ്മകളുടെയും പ്രതീക്ഷകളുടെയും ഒരു പാലമാണ്. പകലിന്റെ യാത്രയപ്പാണ് പോക്കുവേൽ. ചുവന്നുതൊടുത്ത ആകാശത്തെ സാക്ഷി നിർത്തി നാളത്തെ പുലരിയ സ്വപ്നം കാണാൻ ഇരുട്ടിനെ പ്രണയിക്കുന്ന ഒരു സമയം. ഈ പോക്കുവേൽ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഓർമ്മകളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആ നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: പിവി മുഹമ്മദ് വടക്കേ വാവനൂർ.
0: ആ, ഇത്രയും കറക്റ്റ് ആയിട്ട് ഇനിഷ്യലോടുകൂടി പേര് പറയുന്ന ഒരാളാണ്. കേൾക്കുമ്പോ ആൾക്കാർക്ക് മനസ്സിലാവേണ്ടത് ആരാണെന്ന് അല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും
0: പറഞ്ഞോളൂ. അപ്പൊ പി വി മുഹമ്മദ് വടക്കേ വാവനൂർ എന്താണ് പറയാനുള്ളത്?
1: എന്നാ നല്ല വിശേഷങ്ങള്. യൂണിഫോമിന്റെ തിരക്കാണ്, തിരക്കിന്റെ ഇടയിൽ ഒന്നും വിളിച്ചതാണ്. റെസ്റ്റ് ഇല്ല.
0: റെസ്റ്റ് വേണ്ട, നമുക്ക് പൈസ കിട്ടുന്ന കാര്യമല്ലേ. അപ്പൊ ഇതുപോലെ കുറച്ച് സമയമൊക്കെ എടുത്ത് പാട്ടൊക്കെ ചോദിച്ച് പാട്ടൊക്കെ കേട്ട് അങ്ങനെ നമുക്ക് റെസ്റ്റ് ചെയ്യാം.
1: അതെ, പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞു, അതിന്റെ ഒരു വിവാഹ വർഷം കഴിഞ്ഞു. വിവാഹത്തിന്റെ ഒന്നും വിളിക്കാന്ന് വിചാരിച്ചത്, വെള്ളിയാഴ്ച ഒന്നും നോക്കി കിട്ടിയില്ല.
0: ആരുടെ?
1: എന്റെ. ഓ, ആ 23-ാം തീയതി വിവാഹം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ 22-ാം തീയതി. അങ്ങനെ
0: എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്?
1: 27 വർഷം.
0: 27 വർഷം, മഹത്തായ 27 വർഷങ്ങളാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്.
1: 27 കഴിഞ്ഞില്ലേ, 27
0: കടന്നു. അങ്ങനെ ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതയാത്രയായിരുന്നു. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും കഴിഞ്ഞു പോയെങ്കിൽ കൂടി കരുണാസേ റേഡിയുടെ ഹൃദ്യമായ വിവാഹ വാർഷിക ദിന ആശംസകൾ നേരുന്നു.
1: സക്കീന.
0: ഓക്കെ, അപ്പൊ സക്കീനയുടെ എന്റെ പ്രത്യേക സ്നേഹം കൂടെ അറിയിക്കണം. കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ.
1: കേട്ടോണ്ടിരിക്കുന്നു.
0: ആ ശരി ശരി, നമുക്ക് 7 മണിക്ക് വീണ്ടും കേക്കാലോ. അങ്ങനെ വളരെ സംഭവ ബഹുലമായ 27 വർഷമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോ എന്തായാലും വർക്കൊക്കെ വളരെ കാര്യമായി നടക്കട്ടെ, കൂടുതൽ കൂടുതൽ തൊഴിലൊക്കെ കൂടുതൽ കൂടുതൽ വർക്കുകൾ കിട്ടട്ടെ. അപ്പൊ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഏതാ?
1: എനിക്ക് കടത്തനാട്ട് മക്കും എന്ന സിനിമയിലെ
0: അക്കരെ അക്കരെ അക്കരെയല്ലോ ആയില്യങ്കാവ്. ശരി, അപ്പൊ എല്ലാ കൂട്ടുകാർക്കുമായിട്ട് നമുക്ക് കേൾക്കാം. പണി വളരെ ദ്രുതഗതിയിൽ നടക്കട്ടെ. എല്ലാ സമയത്ത് ചെയ്ത് തീർത്തു കൊടുക്കണം. ശരി, ഓക്കേ.

0: ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഷാജിമ തിരുവല്ലത്ത്.
0: പറയൂ ഷാജിമ. തിരുവല്ലത്ത്
1: പാട്ട് കാണായിരുന്നു.
0: പാട്ട് തരും? ഏത് പാട്ടാ വേണ്ടേ?
1: മണിയറയിലുള്ള പാട്ട്.
0: ഇന്നാളും മണിയറയിലൊരു പാട്ടല്ലേ ചോദിച്ചത്? മാറ്റി ചോദിക്കാനുള്ള സമയമായില്ലേ?
1: ഇല്ല,
0: കഴിഞ്ഞ തവണ മണിയറയിലെ പാട്ട് തന്നെയാണ് ചോദിച്ചത്.
1: അല്ല മേഡം, അത് മറ്റേ ഇതില് ബന്ധുക്കൾ ശത്രുക്കളിലുള്ള പാട്ടാണ് ചോദിച്ചത്.
0: മണിയറിലെ പാട്ടായിരുന്നു തൊട്ട് മുമ്പ് ചോദിച്ചു. ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്റെ തെറ്റായി പറഞ്ഞു പോട്ട്, ക്ഷമിക്ക്. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: പെണ്ണെ മണവാട്ടി പെണ്ണെ. ആ പാട്ട്
0: പെണ്ണെ മണവാട്ടി പെണ്ണെ ഏത് സിനിമയിലെ പാട്ടാ?
1: മണിയറയിലുള്ള
0: പാട്ട് തന്നെ അത്.
1: ഓ
0: ആ ശരി. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ
1: റംസാൻ?
0: എങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ചേ?
1: അടിച്ചു പൊളിച്ചെന്ന് പറയാൻ വലത്ത് പോയില്ല, വീട്ടിലുണ്ടായിരുന്നു.
0: വീട്ടില് വിവിധങ്ങളായ വിഭവങ്ങൾ ഉണ്ടാക്കി
1: മക്കളെ കൂട്ടറമരൊക്കെ വന്നായിരുന്നു.
0: എന്തോന്നൊക്കെ തയ്യാറാക്കി?
1: ബൊറോട്ട വാങ്ങിച്ചത് കടയിൽ.
0: ബൊറോട്ട കടയിൽ നിന്ന് വാങ്ങിച്ചത്? ബ്രാക്കറ്റില്
1: പത്തിരി
0: കടയിൽ നിന്ന് വാങ്ങിച്ചത്?
1: പത്തിരി
0: ഒക്കെ ഉണ്ടാക്കി അറിയാലേ.
1: പിന്നെ
0: താങ്കളൊരു സംഭവം തന്നെ. ആ പിന്നെ
1: പത്തിരി, ഇടിയപ്പം, പാലാട.
0: പാലട.
1: പിന്നെ ബീഫ് പെരട്ടിയത്, ചിക്കൻ പൊരിച്ചത്, ചിക്കൻ കറി, ബിരിയാണി.
0: അത്രയൊക്കെ മതി, ശ്രോതാക്കൾക്ക് വയറ് നിറഞ്ഞു കാണും. ഇതൊക്കെ സ്വന്തം കൈകൾ കൊണ്ട് ചെയ്തതാണോ?
1: ഓ, മഴയും കൂടെ ഉണ്ടായിരുന്നു മാഡം, ഭയങ്കര മഴയായിരുന്നു.
0: ഇന്നലെ മഴയുടെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്നു.
1: ഓ, ഇന്നതാ ഇന്നലെ കുടിച്ച മഴ, ഇടിയും ഇന്നും മഴയിട്ട് ഇടക്കുന്നു.
0: അതിരി പെയ്യട്ടെ, സമ്മതിക്കൂല. മഴ വന്ന ഉടനെ മഴ ഒരു 100,000 കുറ്റം പറയും എല്ലാരും. ഇടിയും മിന്നലും മഴയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. മഴ ഉദ്ദേശിച്ചിട്ടല്ലല്ലോ ഇതൊന്നും വരണേ.
1: ഇടി വെട്ടി അടുക്കാൻ പാത്രം മൊത്തം തറയും.
0: എനിക്ക് തോന്നുന്നു ഓരോ ഇടിയിലും താങ്കൾ ഞെട്ടുമ്പോൾ പാത്രങ്ങൾ താഴെ വീഴുന്നതായിരിക്കും.
1: ഞാൻ ചാറി അടിച്ചോണ്ടിരുന്ന ഒരു ഇടി വെട്ടി കമറ്റി അടിക്കുന്ന ചരവ് മൊത്തം തറയും
0: തന്നെ.
1: ഓ, ഞാൻ അപ്പത്തെ കൊച്ചും കൂടെ ഉണ്ടായിരുന്നു, പേടിച്ചോടിയില്ലേ?
0: എന്നിട്ട്
1: ഓടിയില്ല, അതാക്കുമ്പോ ചരവൊക്കെ നിറയെ കിടക്കുന്നു.
0: സംഭവം എന്താണെന്ന് മനസ്സിലായതുകൊണ്ട് ഓടിയില്ല, ഇല്ലെങ്കിൽ അവിടെയൊക്കെ നാശമാക്കിയാണ്.
1: അങ്ങനെയൊന്നുമില്ല, പേടിയൊന്നുമില്ല.
0: പേടിയില്ല. ശരി, പേടിയില്ലാന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ പെരുന്നാളൊക്കെ വളരെ മനോഹരമായി ആഘോഷിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്. വിളിക്കുമ്പോ ഞാൻ പറയണോന്ന് പറഞ്ഞു. പുതിയ ഉടുപ്പൊന്നും എടുത്തില്ല? ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് പത്തിരിയും ഇടിയപ്പവും ബീഫ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോ നമുക്ക് പിന്നെ പുതിയ ഉടുപ്പ് എടുത്തരണ്ടേ
1: അല്ലേ?
0: ശരി, അപ്പൊ ഇനി അടുത്ത പെരുന്നാളിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോഴൊന്നുമില്ല. ആ, അപ്പൊ ഈ സ്കൂളൊക്കെ തുറക്കാറായി? സ്കൂളിൽ പോകാനൊന്നും ഇവിടെ ആരും ഇല്ലല്ലോ. വീട്ടിലാരും ഇല്ല?
1: എല്ലാം വലിയ മക്കളെ ഉള്ളൂ.
0: ഒന്നുകൂടെ സ്കൂളിൽ പോയാലോ ഷാജിമാക്ക്? യൂണിഫോം ഒക്കെ ഇട്ട് പോകുന്ന ആലോചിച്ചു നോക്ക് ഷാജിമ. അന്നൊന്നും കൊട ഇല്ലല്ലോ ഷാജിമ. പിന്നെ നമ്മൾ അന്ന് വാഴയിലയും ചാമ്പലയും ഒക്കെ പിടിച്ച് ബുക്കൊക്കെ ഉടുപ്പിനിടയിൽ ചേർത്ത് വെച്ചൊരു ഓട്ടം ഉണ്ട്. അത്രയും മനോഹരമായ ഒരു ഓട്ടം ഇതുവരെ ആരും ഓടിക്കാണൂല. ശരി ശരി, അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് പാട്ട് കേക്കാം? എല്ലാവരോടും അന്വേഷണം പറയും. ശരി ഷാജിമാ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൊതുജനങ്ങൾക്ക് ഏതുവിധ പരാതികളും ലളിതമായി രജിസ്റ്റർ ചെയ്യാനായി തയ്യാറാക്കിയ സമാധാൻ ദീദി എന്ന നിർവിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ഭരണഘടനാപരവും സുതാര്യവുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ബ്രിസ്റ്റോളിൽ പുരോഗമിക്കുന്നു. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിൽ രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന റാലിയിലും അദ്ദേഹം പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സായുധ സേന അതീവ ജാഗ്രതയിലാണെന്നും കൂടുതൽ സൈനിക നടപടി ആവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 തയ്യാറാണെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നടന്ന 150th പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കവെയാണ് ജനറൽ ദ്വിവേദി ഇക്കാര്യം പറഞ്ഞത്. പ്രകോപനങ്ങളോട് കൃത്യതയോടും ദൃഢതയോടും പ്രതികരിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷി ഓപ്പറേഷൻ സിന്ദൂർ പ്രകടമാക്കിയെന്നും ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളോടുള്ള രാജ്യത്തിന്റെ പ്രതികരണത്തിന് ഒരു മാനദണ്ഡം സൃഷ്ടിച്ചുവെന്നും സായുധസേനകളുടെ സമന്വയത്തിന്റെ പ്രാധാന്യം അടിവരയിട്ടതായും ജനറൽ ദ്വിവേദി പറഞ്ഞു.
1: As far as Operation Sindoor is concerned, firstly, it is still continuing. There is temporary cessation of hostilities. So the Indian Army or all the three services are preparing well for Operation Sindoor 2.0 if it takes place. Presently, we are looking at enhancing our synergy within the three services. We are looking at equipping ourselves for the next warfare. As I have told you, the next warfare will not be limited to the land, maritime and air alone. The new entries, that is the space, cyber and cognitive warfare, will play a very important role.
0: കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ഗ്രേറ്റർ നോയിഡയിലെ സൂരജ്പൂരിലുള്ള ലോഹം സ്റ്റാർട്ടപ്പ് കമ്പനി സന്ദർശിച്ചു. സുസ്ഥിരമായ നിർണായക ധാതുക്കളും ആധുനിക സാമഗ്രികളും ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനമാണിത്. ആധുനിക സാങ്കേതിക വിദ്യകളിൽ സുപ്രധാനമായ ലിഥിയം ബാറ്ററികളും പെർമനന്റ് മാഗ്നറ്റുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണമെന്നും അതിന് സാങ്കേതികവിദ്യ ഇവിടെ തന്നെ വികസിപ്പിക്കണമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ്ങ് ന്യൂഡൽഹിയിലെത്തി. ഡൽഹിയിലെത്തുന്നതിന് മുൻപ് ബീഹാറിലെ ഗയ സന്ദർശിച്ച അദ്ദേഹം മഹാബോധി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. തുടർന്ന് ബിസിനസ് ഫോറത്തിലും പങ്കെടുക്കുന്ന അദ്ദേഹം ചൊവ്വാഴ്ച വ്യവസായ പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി മുംബൈയിലേക്ക് തിരിക്കും. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയ സ്വകാര്യ കോച്ചിംഗ് സെന്ററിന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി 7 ലക്ഷം രൂപ പിഴ ചുമത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. 2023 UPSC സിവിൽ സർവീസ് പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ നൽകിയതിനാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിച്ചത്. ഇതുവരെ വിവിധ കോച്ചിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് 1,46,00,000+ രൂപ പിഴയായി ഈടാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. പൊതുജനങ്ങൾക്ക് ലളിതമായി പരാതികൾ രജിസ്റ്റർ ചെയ്യാനായി സമാധാൻ ദീദി എന്ന നിർവിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പൊതുജന പരാതി പരിഹാര പോർട്ടലായ CP Grams വേണ്ടിയാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത്. മലയാളം ഉൾപ്പെടെ ഭരണഘടനയുടെ 8-ാം പട്ടികയിലുള്ള 22 ഇന്ത്യൻ ഭാഷകളിലും സമാധാൻ ദീദിയിലൂടെ സംസാരിച്ചോ ടെക്സ്റ്റ് വഴിയോ പരാതികൾ നൽകാം. പരാതികൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കോ വകുപ്പുകൾക്കോ സ്വയം തരംതിരിച്ചു നൽകാൻ കണ്ണത്തൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ ഓപ്പറേഷൻ ചക്രവ്യൂഹം. റെയ്ഡിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്ന് പിടികൂടി. കൊച്ചി, മലപ്പുറം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നായി മെത്തക്കലോൺ, മെതാഫൈറ്റാമിൻ, ഹാഷിഷ് ഓയിൽ എന്നിവയാണ് പിടിച്ചെടുത്തത്. ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനികളായ 5 പേരെ അറസ്റ്റ് ചെയ്തു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ എല്ലാ വകുപ്പുകളും കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷമെത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഭരണഘടനയും തെരഞ്ഞെടുപ്പ് നിയമങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യമായ മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. ന്യൂഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരുടെ 2nd ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
3: It's only transparency. You know how many electors are there in India? You add the continent of America, North America, South America, the entire Europe, the entire Australia, the entire Africa, and still 8 crores counting. We are roughly 95 crores plus today.
0: വോട്ടർ പട്ടിക മാനേജ്മെന്റ്, വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ എന്നിവയിലെ സുതാര്യതയും സുരക്ഷാ സംവിധാനങ്ങളും സമ്മേളനത്തിൽ വിശദീകരിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങളും ചർച്ചയായി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd ബ്രിസ്റ്റോളിൽ ആരംഭിച്ചു. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 7 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 47 റണ്ണെന്ന നിലയിലാണ്. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ്, രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം പുരുഷ ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടന്ന സെമിഫൈനൽ മത്സരത്തിൽ ദക്ഷിണ കൊറിയൻ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. അതേസമയം മിക്സഡ് ഡബിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ ധ്രുവ് കപില, തനിഷ ക്രാസ്റ്റോ സഖ്യം ജപ്പാനോട് പരാജയപ്പെട്ടു. കേരളത്തിൽ June 9 അർദ്ധരാത്രി മുതൽ July 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം തുടരുന്നത്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരുന്നതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1st മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. രാജ്യത്തെ പരുത്തി ഇറക്കുമതിക്കുള്ള കസ്റ്റംസ് നികുതി കേന്ദ്ര സർക്കാർ താൽക്കാലികമായി ഒഴിവാക്കി. അടുത്ത മാസം 1 മുതൽ October 31 വരെയാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. പരുത്തി കർഷകരുടെയും ടെക്സ്റ്റൈൽ മേഖലയുടെയും താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് വസ്ത്രമന്ത്രാലയം അറിയിച്ചു. പരുത്തിയുടെ വിലക്കയറ്റം തടയാനും ആഭ്യന്തര വിപണിയിൽ സ്ഥിരത ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൊതുജനങ്ങൾക്ക് ഏതുവിധ പരാതികളും ലളിതമായി രജിസ്റ്റർ ചെയ്യാനായി തയ്യാറാക്കിയ സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ഭരണഘടനാപരവും സുതാര്യവുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ബ്രിസ്റ്റോളിൽ പുരോഗമിക്കുന്നു. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ചെമ്പരത്തിപ്പൂവിൻ്റെ ചുവപ്പും കാറ്റിലൊഴുകി വരുന്ന പൂക്കളുടെ മണവും പിന്നെ ഒരുപാട് ഓർമ്മകളും, അതാണ് ഈ പോക്കുവയിൽ നേരം നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കുട്ടിക്കാലത്തെ കളിയരങ്ങുകളും തിരികെ വീട്ടിലേക്കുള്ള ഓട്ടവുമൊക്കെ ഓർമ്മ വരുന്ന ഈ സുന്ദര നിമിഷത്തിൽ നിങ്ങളുടെ വിശേഷങ്ങൾ പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം, ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ഹലോ, ആരാണ്? ആ, പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ വിളിക്കാത്തെ?
2: കിട്ടുന്നില്ല.
1: തിരക്കാണോ?
2: തിരക്ക്. ഇന്ന് എന്തായാലും കിട്ടി.
1: ആ, അപ്പൊ അതൊരു സന്തോഷമുള്ള കാര്യല്ലേ? മഴയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടെ കേൾക്കുന്ന ഒരു സുഖമല്ലേ?
2: ജോലിക്ക് പോയില്ല.
1: ആ, ഇവിടെയല്ലേ കശുവണ്ടി? ആ, അതെ അതെ, എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിവിടെ അതിരിയോട് പറയുകയും ചെയ്തു, കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ചേച്ചിയാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. കൊറേ സുധമാരുണ്ട് നമുക്കിവിടെ. എനിക്ക് തോന്നുന്നു നാല് സുധയെങ്കിലും നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അതിലൊരു സുധയാണ് ഈ സുധ. എന്തായിരുന്നു ജോലിക്ക് പോകാത്തെ? തന്നെ കശുവണ്ടി ഇല്ലേ? അവരെല്ലാം അവിടെ സെറ്റിലായി. അവിടെയൊക്കെ ഒരുപാട് സാധനങ്ങൾക്ക്, ഭക്ഷണത്തിനൊക്കെ വിലയൊക്കെ അത് കണ്ടില്ലേ പത്രത്തില്? അവിടെ ചോറും മീൻകറിയൊക്കെ 5 രൂപയാക്കി എന്ന്
2: പത്രത്തിലുണ്ടായിരുന്നു.
1: ഇനിയിപ്പോ അവിടെ അവർക്ക് നല്ല സാലറി ഒക്കെ വന്നു കഴിഞ്ഞാൽ അവര് പതുക്കെ ഇവിടെ നിന്ന് സ്കൂട്ടാവുന്നാണ് തോന്നുന്നത്. നമ്മളൊക്കെ കച്ചയൊക്കെ മുറുക്കി അരങ്ങത്തിറങ്ങിയാലേ പറ്റൂ. ആണോ? അവരില്ലാഞ്ഞിട്ടാണോ ജോലി കുറവ്? അപ്പൊ അവർക്ക് അവരുടെ അവിടെയുള്ള ജോലി എന്താണ്? അതിനനുസരിച്ചാണ് നമ്മൾ ഇതിനെ റെഡിയാക്കി വിടുന്നത്. കട്ട് ചെയ്ത് വിടാൻ ആളില്ല അപ്പൊ? ഓ, അങ്ങനെ കുറച്ചു ദിവസമായിട്ട് ജോലിക്കൊന്നും പോകുന്നില്ലേ?
2: ജോലി ഉണ്ട്, ആഴ്ചയില് 2-3 ദിവസമൊക്കെ ഉള്ളൂ.
1: അല്ലെങ്കിൽ എല്ലാ ദിവസവും പോണായിരുന്നു?
2: എല്ലാ ദിവസവും ഉണ്ടായിരുന്നു.
1: ഓ, അപ്പൊ അല്ലാത്ത ദിവസങ്ങളൊക്കെ എങ്ങനെ സമയം പോകുന്നു? വീട്ടിലല്ലേ, എന്താ സമയം പോവാത്തല്ലേ?
2: വീട്ടില്
1: ഇങ്ങനെ എന്തെല്ലാം ജോലികളുണ്ട്. ആ, അപ്പൊ വീട്ടില്
2: എനിക്ക് വേണ്ടപ്പെട്ട 3-4 പേര് അവിടെ ഉണ്ട്, അങ്ങോട്ട് വന്നിട്ടുണ്ട്.
1: എല്ലാരും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ?
2: എല്ലാരും അങ്ങോട്ട് വന്നിട്ടുണ്ട്.
1: കൂട്ടുകാരെല്ലാം കരുണാസയിലേക്ക് വരികയാണ്.
2: ഓ, തങ്കമണി, ശോഭ, പപ്പ, പിന്നെ ഗോപിക നേരത്തെ ഉണ്ടായിരുന്നു.
1: അങ്ങനെ എല്ലാരും കൂട്ടുകാരാണ്.
2: എല്ലാരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്.
1: അപ്പൊ എന്നാ ഇങ്ങോട്ട് പോരുന്നേ? പോരുന്നോ ഞങ്ങളുടെ കൂടെ എന്ന് മോഹൻലാൽ ഒരു സിനിമയിൽ ചോദിച്ചോലെ, പോരുന്നോ എന്റെ കൂടെ? ആ, എപ്പോഴെങ്കിലും സമയ സന്ദർഭം കിട്ടുമ്പോ വരൂ, ചിലപ്പം അതായിരിക്കും നമ്മുടെ നിയോഗം. ശരി, ഫുഡാ കഴിച്ചോ? അപ്പോ ഇന്ന് ഏത് പാട്ട്? ഞാൻ കഴിച്ചു കഴിച്ചു. ആ, കൊട്ടാരം വിൽക്കാനുണ്ടെന്ന ചിത്രത്തില് രണ്ടുപേര് പാടിയാലോ? അല്ല, ഇതിപ്പോ ചുമ്മാ പാടിക്കോ? ഒരുമിച്ച് പാടി.
2: ഗായത്രി മാഡം ഉണ്ടോ?
1: ഗായത്രി മാം ഇന്നില്ല. ാണോ? നിർമ്മല ചേച്ചി വിളിക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയും വിളിച്ചു, തിങ്കളാഴ്ച ചൊവ്വാഴ്ചയും വിളിച്ചു എന്ന് തോന്നുന്നു. കമ്പനിയിൽ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കേക്കും. ഓക്കെ, അപ്പൊ ഈ ചന്ദ്രകലാപം ചാർത്തി ഉറങ്ങുന്ന രണ്ടുപേരും പാടുന്നില്ല? ശരി, ഞാൻ ശ്രമിക്കാമേ. 3-4 വരിയൊക്കെ പാടാം.

0: ശരീരം ഇത്ര മതിയല്ലോ. താങ്ക് യു, താങ്ക് യു. ശരി, അപ്പോ മനോഹരമായ ഒരു പാട്ടാണ് കൊട്ടാരം വിൽക്കാനുണ്ടെന്ന ചിത്രത്തിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കുമായിട്ട് കേൾക്കാം. അപ്പൊ എല്ലാ കൂട്ടുകാരെയും ഞാൻ അന്വേഷിച്ചതായിട്ട് പറയാം കേട്ടാ.
1: പിന്നെ കമ്പനിയിലുള്ള എല്ലാവർക്കും കൂടെ ഈ പാട്ട്,
0: കമ്പനിയിലുള്ള പിന്നെ പേരിപ്പോ നമുക്ക് ഒരാളിന്റെ പേര് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ കമ്പനിയില് സുധ ചേച്ചിയായിട്ട് ഒപ്പം ഇരുന്ന് ജോലി ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും കൂടെ വേണ്ടി നമുക്ക് ഈ വയലാർ രാമവർമ്മ എഴുതിയ ഈ വാക്കുകൾ കേൾക്കാം, ഈ പാട്ട് കേൾക്കാം. ഓക്കെ, ശരി ശരി, ഓക്കെ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. പകൽ വെളിച്ചം പടിയിറങ്ങുമ്പോൾ, ആകാശപ്പരപ്പിൽ ചായം പൂശുമ്പോൾ, മനസ്സിൽ മയങ്ങി കിടക്കുന്ന ഓർമ്മകൾക്ക് ചിറക് മുളയ്ക്കുന്ന ഈ പോക്കുകയിൽ നേരത്ത് നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. ഇപ്പോൾ നമുക്കൊരു മെസ്സേജാണ് ഉള്ളത്. വസന്തകുമാരിയാണ് വാളിയർ നിന്നാണ് മെസ്സേജ് അറിയിച്ചിട്ടുള്ളത്. തിരിക്കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം തിരിക്കമ്പനിയിൽ എല്ലാ ദിവസവും കരുണാസായ റേഡിയോ ആസ്വദിക്കാറുണ്ട്. വസന്തകുമാരി ചേച്ചിയോടൊപ്പം ഒരുപാട് സുഹൃത്തുക്കൾ ഒപ്പമിരുന്ന് റേഡിയോ കേട്ടുകൊണ്ടാണ് ജോലികൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു അയ്യപ്പൻ്റെ ഒരു ഭക്തിഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അടുത്തതായി വസന്തകുമാരി ചേച്ചി ആവശ്യപ്പെട്ട, വാളിയറിൽ നിന്ന് ആവശ്യപ്പെട്ട ഒരു ഗാനം നമുക്ക് കേൾക്കാം. ഇതെല്ലാ തിരിക്കമ്പനിയിലെല്ലാ കൂട്ടുകാർക്കുമായി ഡെഡിക്കേറ്റഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്തതായി നമുക്ക് ഈ ഒരു പാട്ട് ആസ്വദിക്കാം.

0: ആ റേഡിയോയുടെ അടുത്തോടെ നിക്കണേ, ഇല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റൂല. ആദ്യമായിട്ട് സംസാരിക്കുന്നല്ലേ, അപ്പൊ നമുക്ക് നേരെ സംസാരിക്കണ്ടേ? ആ റേഡിയോയുടെ ശബ്ദം കൂട്ടി വെച്ചാ ഇവിടെ അത് ഒരു ഡിസ്റ്റർബൻസ് ആവും, അപ്പൊ നമുക്ക് സംസാരിക്കാൻ പറ്റൂല. അത് നമുക്ക് 7 മണിക്ക് വീണ്ടും കേൾക്കാലോ. ഇപ്പൊ ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കണം. 7 മണിക്ക് നമുക്ക് പ്രോഗ്രാം വീണ്ടും കേൾക്കാം. അപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് അമ്മയ്ക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫോണില് നന്നായിട്ട് സംസാരിക്കാം, എങ്കിലല്ലേ വൈകിട്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റുള്ളൂ. ശരി, അപ്പൊ അമ്മയുടെ സ്ഥലം മുണ്ടേലയിലാണോ?
1: മുണ്ടേലയിലാണ്.
0: സ്ഥിരമായ റേഡിയോ കേൾക്കുന്ന ആളാണോ?
1: കേൾക്കുന്ന ആളാണ്. ഞാൻ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല.
0: ഇന്ന് ആദ്യമായിട്ടാണോ കിട്ടണേ? ശരിയാണ്. അപ്പൊ എങ്ങനെയാണ് വിളിക്കേണ്ടതെന്നൊക്കെ ഇനി പഠിച്ചു വരുന്നതല്ലേ ഉള്ളു അല്ലേ?
1: എന്റെ മോള് വിളിച്ചിട്ടുണ്ട്, സുവർണ പനിക്കോട്.
0: സുവർണ,
1: അപ്പോഴ അവള് പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മ കൃഷ്ണവേണി.
0: കൃഷ്ണവേണി എന്ന് പേരുണ്ടോ?
1: ഓ, കൃഷ്ണമ്മ, കൃഷ്ണമ്മ,
0: കൃഷ്ണമ്മ എന്നാണ്.
1: അവളെ മക്കളെ പേര് കൃഷ്ണേന്ദു, കൃഷ്ണപ്രിയ. ആ പേരാണ് എനിക്ക്, എന്റെ പേര്
0: ഓ കൃഷ്ണമ്മ. അമ്മയുടെ പേരാണ് കൊച്ചുമക്കൾക്ക് ചേർത്തിട്ടിരിക്കുന്നത്. അമ്മയുടെ അത്ര സ്നേഹമാണോ അമ്മയടുത്ത്?
1: ഓ, സ്നേഹമാണ് മാഡം.
0: എന്ന് പറയാ, എനിക്ക് അതൊരു പാവ അമ്മയാണെന്ന് തോന്നുന്നു. പിള്ളേരെയൊന്നും വലിയ വഴക്കൊന്നും പറയാത്ത വളരെ സ്നേഹമയ്യായ ഒരു അമ്മ.
1: നല്ല സ്നേഹമായ അമ്മ. അമ്മക്ക് എപ്പോഴും ദുഃഖം. രണ്ടു മക്കളുണ്ട് മാഡം, എനിക്കൊരു സമാധാനമില്ല. എന്നും കരച്ചില്ലായിരുന്നു. ഇപ്പോഴിതാ മഴയൊക്കെ പെയ്ത് ഒറ്റയ്ക്ക് ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
0: മക്കളൊക്കെ എവിടെ താമസിക്കുന്നേ?
1: എന്റെ മോള് പനിക്കോടാണ് താമസിക്കുന്നത്. പനിക്കോട് പനിയാരംകോട് എന്ന് പറയും അവിടെ. അവക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, രണ്ട് മക്കള്. ഒരാള് കല്യാണം കഴിഞ്ഞ്, ഒരാളിപ്പോ പഠിച്ചോണ്ടിരിക്കുന്നു. സർവേറിന് മൂത്തയാളാണ് പഠിക്കുന്നത്. ഏതിന് കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട്, ഒരു കുട്ടിയും.
0: ശരി,
1: മോനും കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട്.
0: ദുഃഖിക്കുന്നേ?
1: ഞാൻ ദുഃഖിക്കുന്ന ഒറ്റയ്ക്കായിപ്പോയി. എനിക്ക് അവരെ അവിടെ പോയി കുറച്ച് ദിവസത്തെ നിൽക്കും, വീണ്ടും തിരികെ വരും.
0: അവിടെ പോയി നിൽക്കാത്ത സ്ഥിരമായിട്ട് ഒറ്റക്ക് നിക്കണോണ്ട് സങ്കടമാണോ?
1: ആ സങ്കടം. ഒരിക്കൽ സ്റ്റോക്കൊക്കെ വന്ന് ഐസിയിലൊക്കെ ആയിരുന്നു മോളാണ് രക്ഷപ്പെടുത്തിയെടുത്തത്. പിന്നെ മരുമോ മരിച്ചപ്പോഴേ അവർക്ക് എല്ലാം കൂടെ ഭയങ്കര ടെൻഷൻ. പിള്ളേരും പഠിക്കുന്നു, ഒരു സഹായത്തിനും ആയിരുന്നു. അതുകൊണ്ട് എന്നാലും അവള് പറയും അമ്മ ഇവിടെ നില്ലെന്ന് പറയും.
0: അമ്മക്ക് വീട് ഓർത്ത് അമ്മ ഇങ്ങ് പോരും. അങ്ങനെ നിക്കുമ്പോ നമ്മള് നമ്മളെന്തായാലും ഇവിടെ ആണല്ലോ. അപ്പൊ ഇവിടെ നിക്കുമ്പോ നമ്മള് സന്തോഷത്തോടെ നിക്കാൻ ശ്രമിക്കണം. നമുക്ക് അവിടെ പോയി നിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ വന്ന് നിക്കുന്നേ. അപ്പൊ അവിടെ ഹാപ്പി ആയിട്ട് നിക്കണ്ടേ? വയ്യാതേക്ക് ഇരിക്കുന്നല്ലേ. ഓരോ സമയത്തും ഇങ്ങനെ ഓരോ കാര്യങ്ങളോടത്ത് ടെൻഷൻ അടിച്ചോണ്ടിരുന്ന അസുഖമൊക്കെ കൂടൂലേ?
1: എന്റെ കൂടെ ഇന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്റെ മരുമോള കൊച്ചു ഇന്ന് റിട്ടയർഡ് ആവണം. അഗിരി ഫാമിലിയാണ് ആദ്യം ജോലി. ഇന്ന് റിട്ടയർഡ് ആവണോണ്ട് അങ്ങ് പോയി. പിന്നെ എനിക്ക് തീരെ ബുദ്ധിമുട്ടും. മരുമോളൊക്കെ ക്ഷണക്കത്തിലൊക്കെ ആയിരുന്നു. അങ്ങനെ മോന്റെ കാര്യം വലിയ വിഷമത്തിലൊക്കെ ആയിരുന്നു. മോനെ ഇന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞു മേഡം. അങ്ങനെ ചെയ്യണേ, അതൊക്കെ പറയാമോ? ഉണ്ട് മേഡം,
0: നമുക്ക് അത്രയും ഇതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അല്ലാത്ത സമയത്ത് പറയാം. ഒരുപാട് പേരൊക്കെ കേൾക്കൂലേ നമ്മള് പറയണ കാര്യങ്ങള്. അപ്പൊ അമ്മയ്ക്ക് അല്ലാതെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമൊന്നും ഇല്ലാത്ത സമയത്ത് വിളിച്ചാല് നമുക്ക് സംസാരിക്കാം. അപ്പൊ നമ്മള് മാത്രമല്ലേ കേൾക്കൂ. ഈ നമ്പറിൽ തന്നെ വിളിച്ചാ മതി. പ്രോഗ്രാം ഇല്ലാത്തവ വിളിച്ചാല് ഇവിടെ ആതിരെ ആരെങ്കിലും ഫോൺ എടുക്കും. എന്നിട്ട് എത്ര സമയത്ത് വിളിക്കുമോ എന്ന് പറഞ്ഞാല് ഞാൻ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പൊ ഇതൊക്കെ പറയുമ്പോ നമ്മളെ വിഷമങ്ങളാണ് പറയണത്. പക്ഷെ എന്നാലും അത് വേണ്ട.
1: അത് ശരിയെന്നെ. പിള്ളേരും പറയും അമ്മ നല്ല ആൾക്കാരൊക്കെ ഇരിക്കുമ്പോ അമ്മ വിളിച്ച് സംസാരിക്കല്ലെന്ന്. ഇന്നലെ സ്പെഷ്യലായിട്ടുള്ള പോക്ക്.
0: ഓ, സ്പെഷ്യൽ പോക്ക്. അപ്പൊ വിഷമങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമുക്ക് ആ വിഷമങ്ങളൊക്കെ നമുക്ക് അല്ലാത്തപ്പോഴൊക്കെ സംസാരിക്കും.
1: സാറുണ്ടായിരുന്നു അപ്പൊ ആ സാറൊക്കെ ഉണ്ട്. അമ്മ സംസാരിക്കില്ല, ഞാൻ അതും ഇതൊക്കെ പറയുന്നുണ്ട്.
0: അപ്പൊ അമ്മക്ക് പാട്ടൊക്കെ ഇഷ്ടമാണോ കേൾക്കാൻ?
1: എനിക്ക് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ വിഷമം പോവാൻ വേണ്ടി പാട്ട്

0: ഒന്നും അറിഞ്ഞൂടെങ്കില് വരി മൂളിപ്പാട്ടുകളൊന്നും പാടിച്ചോണ്ടിടണം.
1: അപ്പൊ നമുക്ക് വേണ്ടി ഏത് പാട്ടാണെന്ന് മൂളിപ്പാട്ടായിട്ട് പാടണേ?
0: ഞാൻ പാടുന്നത് അമ്പലപ്പുഴക്കടവിൽ വെച്ച്.
1: അപ്പൊ അത് രണ്ടുപേരും ഒന്ന് പാടണം, ഞങ്ങൾ കേക്കട്ടെ. അമ്പലപ്പുഴക്കരയിൽ വെച്ചോ, മുണ്ടകപ്പാട വരമ്പിൽ വെച്ചോ,
0: വന്നപ്പോൾ തൊട്ടേ കണ്ട് കാത്തു വെച്ചു ഞാൻ. അത് ശരി തന്നെയുണ്ട്. ഞാൻ
1: പിന്നെ കറക്റ്റ് ആയിട്ടാണ് പാടുന്നത്. എനിക്കുമല്ല ആ വരി അറിഞ്ഞൂടായിരുന്നു. ഞാൻ തുടങ്ങി തന്നാണ്, എനിക്ക് അത്ര മാത്രമേ അറിയാവുള്ളൂ.
0: അഞ്ചാളൊരു കേവില് കണ്ടപ്പോഴെങ്ങനെ ഞാൻ രണ്ട് വരി ഇതിൽ
1: എഴുതിയിട്ട്. പക്ഷെ എന്തായാലും അമ്മ പാടുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഓരോരോ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കാതെ ഇപ്പൊ നിക്കുന്നിടത്ത് ഒറ്റയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം.
0: എന്റെ മക്കളും ഒറ്റയ്ക്ക് നിർത്തിയിരിക്കുന്നതല്ല.
1: അതാണ്, അവർക്ക് ഓരോരോ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടല്ലേ. അങ്ങനെയൊക്കെ ആലോചിച്ച് സമാധാനപ്പെടണം. ഈ മുണ്ടകപ്പാട വരമ്പിൽ വെച്ചോ എന്നുള്ള പാട്ടാണോ കേൾക്കേണ്ടേ? അത് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ഇന്ന്?
0: എന്റെ മക്കൾക്ക് വേണ്ടി തന്നെ, സുവർണയ്ക്കും സുഭാഷിനും.
1: ആ, സുവർണയ്ക്കും സുഭാഷിനും കൊച്ചുമക്കൾക്കും വേണ്ടി.
0: പിന്നെ കരുണാസായിലുള്ള എല്ലാവർക്കും, മാഡത്തിനും എല്ലാവർക്കും വേണ്ടി.
1: അപ്പൊ കൊച്ചുമക്കൾക്ക് കൂടെ വേണ്ടിയിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ. സിനിമയുടെ പേര് MLA മണി, 10-ാം ക്ലാസ്സും ഗുസ്തിയും. സിനിമയുടെ പേര് ഇഷ്ടപ്പെട്ടല്ലേ? MLA മണി, 10-ാം ക്ലാസ്സും ഗുസ്തിയും. എനിക്കും ഇഷ്ടപ്പെട്ടു. നല്ല പാട്ടാണ് പക്ഷെ. ശരി, അപ്പൊ എന്തായാലും കൃഷ്ണമ്മയോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. അപ്പൊ ഓരോ കാര്യങ്ങളും ഓർത്ത് ദുഃഖിച്ചിരിക്കരുത്. എപ്പോഴെങ്കിലും സംസാരിക്കണോ തോന്നിയാൽ ഇവിടെ വിളിക്കണം, നമുക്ക് പരസ്പരം സംസാരിക്കാം.
0: അപ്പൊ സുഖമായ
1: ഇവിടെ ജോലി ചെയ്തേ.
0: ഞാൻ വെള്ളനാട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് പേറൂക്കട 9 വർഷം ഗ്രേഡിറ്റു ആയിരുന്നു.
1: ഗ്രേഡിറ്റു
0: എന്ന് പറഞ്ഞാൽ നീല സാരി,
1: ഫസ്റ്റ്
0: ഗ്രേഡ് എന്ന് പറയണ വെള്ള സാരിയിൽ ചുവപ്പ് കര, നേഴ്സിംഗ് അസിസ്റ്റന്റ് വെള്ള സാരിയിൽ കറുപ്പ് കര. നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയി റിട്ടയർഡ് ആയി.
1: ഓ, ഇതൊക്കെയാണ്. ഇതിലും ഓരോന്നിലും ഓരോ ജോലി ഉണ്ട്. അപ്പൊ ഓരോ യൂണിഫോമിലും ഇന്ന ഇന്നതാണ് ഇതെന്ന് അറിഞ്ഞൂടായിരുന്നു, എനിക്ക് അറിഞ്ഞൂടായിരുന്നു.
0: കുട്ടിയതിനു ശേഷമാണ് രണ്ട് മക്കളെ കല്യാണം കഴിപ്പിച്ചതും ഈ കണ്ട കാര്യങ്ങളെല്ലാം ഇപ്പോഴും അതിൽ നിന്നുള്ള ആകാരമാണ് ഞാൻ കഴിക്കുന്നത്. റിട്ടയർമെന്റ് ആയിട്ട് ഇപ്പൊ എനിക്ക് പെൻഷനൊക്കെ കിട്ടും. മക്കൾക്ക് സഹായിച്ച എന്റെ കാര്യം. പിന്നെ എനിക്ക് ബുദ്ധിമുട്ട്, ഒരു വീട് വെച്ചില്ല.
1: മക്കൾക്കൊക്കെ വീടില്ലേ?
0: വീടുണ്ട് മാഡം, പഴയ വീട്, പണ്ടത്തെ വീട്.
1: അങ്ങനെയൊക്കെ ആലോചിച്ച് ഇതുപോലെ ഇല്ലാത്ത ആൾക്കാരില്ലേ, അതൊക്കെ ആലോചിക്കണം. അപ്പൊ രണ്ട് മക്കൾ, അവര് വിവാഹമൊക്കെ കഴിഞ്ഞു, അവര് നന്നായിട്ട് ജീവിക്കുന്നു, ഇവിടെ അമ്മ ജീവിക്കുന്നു. അപ്പൊ അതൊക്കെ ചുമ്മാ ഇങ്ങനെ നാളെ വരാനുള്ള കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആവരുത്.
0: എനിക്ക് നല്ല വാർഡുകളിലൊക്കെ ഡ്യൂട്ടി, എന്റെ വലിയ കാര്യമാണ് കല്യാണത്തിന്, എന്റെ മക്കളെ കല്യാണത്തിന്. ഓഫീസിൽ നിന്ന് വണ്ടിയിലൊക്കെ ആൾക്കാരെല്ലാം വന്നു, അവരൊക്കെ എനിക്ക് സ്നേഹം തരൊക്കെ തന്നെയായിരുന്നു.
1: അപ്പൊ ആ സ്നേഹമൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്.
0: മാഡത്തിന് ഒന്ന് കണ്ട് സംസാരിക്കണായിരുന്നു മാഡം.
1: അതൊരു ദിവസം ഇവിടെ വിളിച്ചാ മതിയേ. നമുക്ക് ഒരു ദിവസം സംസാരിക്കാമല്ലോ. പിന്നെന്താ, ഇവിടെ പ്രോഗ്രാം ഇല്ലാത്ത സമയത്ത് ആതിരെ വിളിച്ചാ മതി. എപ്പോഴാണോ വരാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. ശരിയമ്മ, അപ്പൊ ഇപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാമോ? ഓക്കെ, വളരെ സന്തോഷം സംസാരിക്കാൻ പറ്റിയത്. ശരി, ഓക്കെ ഓക്കെ ഓക്കെ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. കിളികൾ കൂട്ടിലേക്ക് മടങ്ങുന്ന നേരം കാറ്റിന് പോലും ഒരു പ്രത്യേക തണുപ്പാണ്. പ്രകൃതി പോലും പ്രാർത്ഥനയോടെ മൗനമാകുന്ന ഈ പോക്കുവയിൽ സമയത്ത് നമുക്കും ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ഞാൻ ഗിരിജ.
0: ഞാൻ ഗിരിജ, പറഞ്ഞോളൂ. ഇവിടെ മഴ ഉണ്ടല്ലോ. ഇല്ല, ഇവിടെ ഭയങ്കര വെയിലാണ് അല്ലേ? പുറത്തിറങ്ങല്ലേ?
1: പുറത്തിറങ്ങാൻ പറ്റും.
0: അതാണ് അല്ലേ, ഇപ്പോഴത്തെ ചൂടിൽ പുറത്തിറങ്ങല്ലെന്നാ പറഞ്ഞെ. എല്ലാവർക്കും സുഖം. എല്ലാവർക്കും സുഖം. ഭക്ഷണമൊക്കെ കഴിച്ചു. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവർക്കും പഴയതുപോലെ തന്നെയാണ്.
1: ഞാൻ വിളിച്ചോണ്ടിരുന്നത് കിട്ടുക, ഇങ്ങനെ വിളിച്ച സ്വപ്നം എനിക്ക് ഭയങ്കര ഇതാണ്, ഇങ്ങനെ കിട്ടുകയായി. അതാണ് ഞാൻ ഇടക്കിടക്ക് വിളിക്കുന്നത്. അല്ല, ഞാനേ ഇടക്കിടക്ക് വിളിക്കുമ്പോ അത് കിട്ടുകയും ചെയ്യുന്നുണ്ട്.
0: കിട്ടട്ടെ, നല്ലതല്ലേ?
1: അപ്പൊ അതെനിക്കൊരു സന്തോഷം. ഒരു പാട്ട് വിളിച്ച് കേൾക്കുമ്പോ സന്തോഷം,
0: പാട്ട് പാടാൻ പറ്റുന്നത് സന്തോഷം, വർത്തമാനം പറയുന്നത് സന്തോഷം.
1: ഒരുപാട് പഴയ പാട്ടുകൾ, ഒരുപാട് നല്ല പഴക്കമുള്ള പാട്ടുകൾ ഇന്ന് രാവിലെയും കേട്ടപ്പോ ഞാൻ എല്ലാം ഇങ്ങനെ ഓർത്ത് ഓർത്ത് വിചാരിച്ച് ചിലതൊക്കെ പാടാൻ പറ്റും, പഴയതൊക്കെ നല്ല പാട്ടുകൾ ഇഷ്ടം പോലെ രാവിലെയൊക്കെ കേട്ട് ഇന്നലെ കേട്ട് ഇതൊക്കെ ആ ഓർമ്മകള്. നല്ല പാട്ടുകൾ, പഴയ നമ്മുടെ കുട്ടിലെയുള്ള പാട്ടുകളല്ലേ.
0: അതെ അതെ അതെ, പഴയ കാലത്തേക്ക് കൊണ്ടുപോകുന്ന പാട്ടുകൾ.
1: നല്ല പാട്ടുകളാണ്.
0: ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
1: ഇന്ന് രക്ത എന്ന സിനിമയില് മഞ്ഞിൽ ചേക്കേറുന്നുള്ള പാട്ട്.
0: മഞ്ഞിൽ ചേക്കേറും മകര പെൺപക്ഷി.
1: പാടിട്ടാകളെ?
0: ഓ, പാടിക്കോളൂ. പിന്നെ
1: തുന്നൽ പൂക്കൂടാ എണ്ണൽ പൂവമ്പന്തം നാട്ടേ തളിർമേനി കുളിരേതാൻ വളക്കുവാ മഞ്ഞിൽ കേറും മകര പെൺപക്ഷി മൗനപ്പൂ കൂടും വരാശി മധുഗാനം മൃദുഗാനം
0: ഇത്രയ്ക്കുള്ള സമയമുള്ളൂ.
1: അതെനിക്കറിയാം, അതാണ് ഇടയ്ക്ക് വെച്ചാ പാടിയതാ. ഇത് എല്ലാവർക്കും, കരുണാസായി റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, കരുണാസായിലെ എല്ലാ സ്റ്റാഫുകൾക്കും, ടീച്ചറിനും മോക്കും സാറിനും പിന്നെ ടിഷി സാറിനും ഇവിടത്തെ കൊച്ചി കിഷൻകുട്ടി സാറിനും എല്ലാവർക്കായിട്ട്, പിന്നെ കണ്ണമ്പള്ളി ദേവിക്കും എല്ലാവരുടെ പേരും അറിഞ്ഞൂടാ.
0: ശരി, അപ്പൊ എല്ലാവർക്കുമായിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: എല്ലാവർക്കും വേണ്ടി ഈ പാട്ട്
0: കേട്ടാലോ?
1: ആ ശരി,
0: ഓക്കെ, ബൈ. ശരി,
1: ബൈ.
0: പോക്കുകൾ തത്സമയ പരിപാടിയിൽ ഗിരിജമ്മയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. മഞ്ഞിൽ ചേക്കേർ മകര പെൺപക്ഷി എന്നുള്ള പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായി ആസ്വദിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം.

മനസ്സിന്റെ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച് ഈ സുന്ദരമായ സമയത്തെ നമുക്ക് നെഞ്ചോട് ചേർക്കാം. ഒരു കാത്തിരിപ്പാണ് ഈ പോക്കുവെയിൽ. പകൽ മുഴുവൻ അധ്വാനിച്ചവർ വീടിന്റെ ഉമ്മറത്തേക്ക് എത്തുന്ന ഒരു സമയം, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ചിലപ്പോൾ നമ്മളിൽ നിന്ന് അകന്നുപോയ നല്ല നാളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. ആ കാത്തിരിപ്പുകൾക്ക് എപ്പോഴും പോക്കുവെയിലിന്റെ മനോഹരമായ ചുവപ്പ് നിറമായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തുളസീധരൻ പഴഞ്ചിറയാണ്. വീണ്ടും പ്രഭാതം എന്ന ചിത്രത്തിലെ ഊഞ്ഞാല ഊഞ്ഞാല എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പാർക്കിൻസൺസ് ബാധിച്ച എല്ലാവർക്കുമായിട്ടാണ് അദ്ദേഹം ഈ പാട്ട് സമർപ്പിക്കുന്നത്. കരുണാസായുടെ ഒരു സ്ഥിരം ശ്രോതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട് നമുക്ക് പോക്കുകയിലൂടെ കേട്ടിട്ട് തിരിച്ചു വരാം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്വേയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും പോക്വേയിലൂടെ നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം

0: ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞു.
1: ഞാൻ ശശികല, സൈമൺ റോഡ്.
0: പറയ്.
1: നല്ല മഴയുണ്ട്, പെയ്തോണ്ടിരിക്കുന്നത്. മഴയും വെയിലുമാണ്, എല്ലാം ഒരേപോലെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
0: ഇപ്പഴും മഴയും വെയിലും ഒക്കെ ഉള്ള. മഴയും വെയിലും ഉണ്ടോ പുറത്ത്?
1: ഇല്ല, ഇപ്പം മഴയാണ്. കുറച്ചു സമയം കഴിയുമ്പോ പിന്നെ വെയിലായിച്ചിരിക്കും, പിന്നെ കുറച്ചു നേരം കഴിയുമ്പോ കരയും. അങ്ങനെയൊക്കെ പോണ്.
0: നമ്മുടെ മനുഷ്യ മനസ്സ് പോലെ തന്നെയാണ് മഴ.
1: അത് തന്നെ അതുപോലെ തന്നെ എല്ലാം വേണമല്ലോ.
0: എല്ലാം വേണം, മഴയും വേണം, വെയിലും വേണം,
1: എല്ലാം വേണം.
0: വെള്ളം ഇല്ലാണ്ട് ജീവിക്കാനും പറ്റൂലല്ലോ.
1: പറ്റൂല, വെയിലില്ലാതെയും ജീവിക്കാൻ പറ്റൂല.
0: അതെ അതെ. അപ്പോ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
1: ഇന്ന് എനിക്ക് ഞാൻ ഈ പിന്നെയാണ് ഓർമ്മിച്ചത്, എന്റെ നാലാമത്തെ കുഞ്ഞുമോന്റെ ബർത്ത്ഡേ June 12th.
0: June 12th
1: ഇതിനിടയ്ക്ക് ചിലപ്പോ ഇനി 4 June 12th എന്ന് പറയുമ്പോ 4 പ്രാവശ്യം അല്ലേ വിളിക്കാൻ പറ്റും. അതെ, അങ്ങനെ. അതുകൊണ്ട് വിളിച്ചില്ല, പറ്റിയില്ലെങ്കിലും ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്കണം.
0: June 12th കൊച്ചുമോന്റെ പേരെന്താണ്?
1: പേര് ധ്യാൻദർശ്.
0: ധ്യാൻദർശ്, ഓക്കെ.
1: ധ്യാൻദർശ് ഫസ്റ്റ് ബർത്ത്ഡേ ആണ്.
0: ആദ്യത്തെ ബർത്ത്ഡേ.
1: ആദ്യത്തെ ബർത്ത്ഡേ.
0: ഇതിനിടയിൽ June 12th ദിവസം ഉണ്ടെങ്കിൽ വിളിക്കാം.
1: വിളിക്കണം, വിളിക്കാം, വിളിക്കാം. ചിലപ്പോ ഞാൻ ഇവിടെ കാണൂല വിളിക്കാനേ, അതുകൊണ്ട് വിളിക്കാം. ശനിയാഴ്ച ആയപ്പോ എനിക്ക് ഇത്തിരി ഒരു സൗകര്യമായി. നമ്മളെ LEC ഓഫീസ് ഇല്ല, അതുകൊണ്ട് മിക്കവാറും ഇവിടെ തന്നെ കാണും.
0: ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ അവധിയാണിപ്പോ.
1: അതെയോ, ശനിയും ഞായറും ഒക്കെ അവധിയാണ്.
0: ഓക്കെ.
1: ചോദിച്ച പാട്ട് റൌഡി രാമു എന്ന ഇതിലെ വേഗം പോയി നേരം പോയി നേരം പോയി നടകാളെ വേഗം.
0: ഓ, ആ പാട്ടാണ് കേൾക്കാൻ.
1: ഒരു പഴയ പാട്ട്.
0: ഓ ശരി ശരി.
1: പഴയ പാട്ടല്ലേ നമുക്ക് ഇഷ്ടം. അല്ലാതെ നമ്മള് മിക്കവാറും ഇഷ്ടപ്പെടുന്ന പാട്ടൊക്കെ രാവിലെ 6 മണി മുതൽ കേൾക്കണുണ്ട്. വീട്ടിൽ നിൽക്കുമ്പോ ഒക്കെ കേൾക്കണുണ്ട്, പല രീതിയിലും ഏതെങ്കിലും ഒക്കെ ഇതില്. ഇപ്പൊ നേരത്തെ സുധ ചേച്ചി ചോദിച്ച മറ്റേ എന്തോ ഒരു പാട്ടുണ്ടല്ല, ഭയങ്കര മറവി, ഓർമ്മ കുറവ്.
0: ചന്ദ്രകലഭം ചാർത്തി
1: ചന്ദ്രകലഭം ആദ്യം അത് ചോദിക്കാന്നും പറഞ്ഞാണ് ഇന്നപ്പോഴാണ് അതിൽ ഇതിൽ കേക്കണ്. അതുകൊണ്ട്
0: ഓരോ ശ്രോതാക്കളും ആഗ്രഹിക്കുന്ന പാട്ടുകളിലൂടെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും.
1: ഏതെങ്കിലും ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ പാട്ടുകൾ വരും. ഇത് ഇത് അത് ഇത് ഇതുവരെയും കേട്ടിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഇത് നമ്മളെ കരുണാസായി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: പിന്നെ ധ്യാൻ ദർശന ഈ പാട്ട് തന്നെയാണോ ചോദിക്കുന്നത്?
1: അവന് ഞാൻ പിന്നെ വിളിക്കുമ്പോ ചോദിച്ചോളാം, അവന്റെ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിരുന്നാ മതി.
0: തീർച്ചയായും. അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: കേൾക്കാം, കേൾക്കാം. 5th ഞങ്ങൾക്ക് ഒരു ആലപ്പുഴ ഹൗസ് ബോട്ട് ഉണ്ട് LIC.
0: ഓ,
1: അതിന് പോണുണ്ട്.
0: ഒരു ദിവസം
1: കന്യാകുമാരി പോയി, പൊന്മുടിയിൽ പോയി. കഴിഞ്ഞ ആഴ്ച കന്യാകുമാരി പോയി, അവിടെ ഒക്കെ കൊറേ കറങ്ങി. അതിനു മുൻപേ പൊന്മുടി പോയി. ഇത് തന്നെ ജോലി.
0: നല്ലതല്ലേ യാത്ര ചെയ്യാൻ പറ്റുന്നത്?
1: എനിക്ക് യാത്ര ചെയ്യണ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറ്റുമെന്നുള്ളവരെ, മക്കളെ ഒക്കെ വീട്ടിലുള്ളവരും കൂടെ സമയം ഉണ്ടെങ്കിലും പൈസ ഉണ്ടെങ്കിലും കൂട്ടാറും ഉണ്ട്.
0: അപ്പൊ അവസരങ്ങൾ ഇനിയും ഇനിയും തേടി തേടി വരട്ടെ.
1: അതെ,
0: മാക്സിമം യാത്രകൾ ചെയ്യും.
1: ശരി
0: ശരി. അപ്പൊ പാട്ട് കേൾക്കാം.
1: ശരി ശരി,
0: ഓക്കെ. എന്തായാലും പോക്കുവരവ് പരിപാടിയുടെ ഇന്നത്തെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. ഒരുപാട് ശ്രോതാക്കൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയി നമ്മളെ വിളിച്ചിരുന്നു. പകൽ വെളിച്ചം പൂർണ്ണമായും വഴിമാറുന്ന ഒരു സമയമാണ് പോക്കുവേൽ സമയം. ഇരുട്ടിന്റെ പുതപ്പിനുള്ളിലേക്ക് ഈ പോക്കുവേലും മെല്ലെ മറയുന്നു. പക്ഷേ ഇതൊരു അവസാനമല്ല, വരാനിരിക്കുന്ന മനോഹരമായൊരു പ്രഭാതത്തിന്റെ തുടക്കമാണ്. ഇനി ഈ റേഡിയോ തരംഗങ്ങളിൽ പോക്കുവേലിന്റെ പൊൻവെളിച്ചം പടരാൻ വരുന്ന ചൊവ്വാഴ്ച വരെ നമുക്ക് കാത്തിരിക്കാം. ആ കാത്തിരിപ്പിലും നിങ്ങളുടെ മനസ്സിൽ ഈ വരികളും ഓർമ്മകളും പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കൂട്ടുണ്ടാവട്ടെ. നമുക്ക് വരുന്ന ചൊവ്വാഴ്ച വീണ്ടും എത്തിച്ചേരാം. അപ്പൊ ശശികല സൈമൺ റോഡ് ആവശ്യപ്പെട്ട ഈ ഒരു ഗാനത്തോടുകൂടി പോക്കുവേൽ പരിപാടിയിൽ നിന്ന് നമുക്ക് സ്നേഹപൂർവ്വം വിട പറയാം. അതുവരെ ഓർമ്മകൾ സുഗന്ധമുള്ളതായിരിക്കട്ടെ, സ്വപ്നങ്ങൾ മനോഹരമായിരിക്കട്ടെ. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പോക്കുവെയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരേ ഒരു താരം.
2: ഒരേ ഒരു താരത്തിൽ ഇന്ന് സംഗീതത്തിന്റെ നിത്യഹരിത മഞ്ജരി കല്യാണി മേനോനെ കുറിച്ച് കേൾക്കാം. സംഗീതത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് തമിഴ്, മലയാളം, തെലുങ്ക് ഭാഷകളിൽ ഭക്തിയുടെയും ഭാവഗീതങ്ങളുടെയും അമൃതവർഷം ചൊരിഞ്ഞ ഒരു അതുല്യ പ്രതിഭ കല്യാണി മേനോൻ. ശബ്ദമാധുരി കേൾക്കുമ്പോൾ മനസ്സിൽ ശാന്തമായ പുഴയൊഴുകുന്ന ഒരു അനുഭൂതി പ്രദാനം ചെയ്യുന്ന നാദധാര. സംഗീതത്തിന്റെ നൈർമല്യം മുഴുവൻ കല്യാണി മേനോന്റെ സ്വരത്തിലുണ്ടായിരുന്നു. കർണാടക സംഗീതത്തിന്റെ അടിത്തറയിൽ ഉറച്ചുനിന്ന് ചലച്ചിത്ര ഗാനശാഖയിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയ ആ ഗായിക അനേകം തലമുറകൾക്ക് സംഗീതത്തിന്റെ ആഴമെന്തെന്ന് മനസ്സിലാക്കിക്കൊടുത്തു. അവരുടെ ഓരോ പാട്ടും ഒരു കലാസൃഷ്ടി പോലെ ശ്രോതാക്കളെ ആകർഷിച്ചു.

ശാസ്ത്രീയ സംഗീതത്തിന്റെ പവിത്രമായ ലോകത്തുനിന്നാണ് കല്യാണി മേനോൻ എന്ന ഗായികയുടെ സംഗീത ജീവിതം തുടങ്ങുന്നത്. കച്ചേരി വേദികളിൽ നിന്ന് ചലച്ചിത്ര ലോകത്തേക്ക് എത്തുമ്പോഴും അവരുടെ സ്വരത്തിലെ ക്ലാസിക്കൽ ഭാവത്തിന് ഒട്ടും മങ്ങലുണ്ടായിട്ടില്ല. കർണാടക സംഗീതത്തിലെ രാഗങ്ങളെയും താളങ്ങളെയും ചലച്ചിത്ര ഗാനങ്ങളിൽ ലയിപ്പിക്കാനുള്ള കല്യാണി മേനോന്റെ കഴിവ് അസാധാരണമായിരുന്നു. അതുകൊണ്ടാണ് അവർ ആലപിച്ച പല സിനിമാ ഗാനങ്ങൾക്കും ഒരു പ്രത്യേക ഗരിമയും ഭക്തിഭാവവും കൈവന്നത്. അവരുടെ ശബ്ദം ഒരു തുള്ളിച്ചാട്ടം പോലെയാണ്. ആദ്യമത് നിശബ്ദമായി തുടങ്ങുന്നു, പിന്നെ സാവധാനം അത് ശക്തിയാർജിച്ച് ശ്രോതാക്കളുടെ ഹൃദയത്തിൽ അലകളുണ്ടാക്കുന്നു. സംഗീതയാത്രയിൽ അവർ സ്വീകരിച്ച ഓരോ രാഗവും സ്വരത്തിന്റെ മാസ്മരിക ശക്തിയെ ലോകത്തിന് കാട്ടിക്കൊടുത്തു.

തമിഴകത്തെയും മലയാളക്കരയെയും ഒരുപോലെ ആകർഷിച്ച ഒരു ഗായികയായിരുന്നു കല്യാണി മേനോൻ. തമിഴ് സിനിമയിലെ പ്രമുഖ സംഗീത സംവിധായകരോടൊപ്പം പ്രവർത്തിച്ച അവരുടെ ഗാനങ്ങൾ ഇന്നും സംഗീത പ്രേമികൾക്ക് ഹൃദയസ്പർശിയാണ്. കഥൈക്കേൾ കഥൈക്കേൾ എന്ന ഗാനം കേൾക്കുമ്പോൾ എത്ര മനോഹരമായാണ് ആ സ്വരം നമ്മളോട് സംസാരിക്കുന്നത്. മലയാളത്തിൽ അവർ പാടിയ ഭക്തിഗാനങ്ങളും ലളിതഗാനങ്ങളും ആയിരങ്ങളുടെ പ്രഭാതങ്ങളെ മനോഹരമാക്കി. ഭാഷയുടെ അതിരുകൾ അവരുടെ സംഗീതത്തിന് ഒരു തടസ്സമായില്ല. സംഗീതം ഒരു വികാരമാണ്, അതിന് ഭാഷയുടെ ആവശ്യമില്ല.

ഭക്തിഗാനങ്ങളുടെ ലോകത്ത് കല്യാണി മേനോൻ ഒരു അവിസ്മരണീയ സാന്നിധ്യമായിരുന്നു. ശബ്ദത്തിൽ ഭക്തിയുടെയും അർപ്പണത്തിന്റെയും ഒരു വിശുദ്ധി ഉണ്ടായിരുന്നു എന്നതായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ആകർഷണം. ക്ഷേത്ര നടകളിലെ ശാന്തമായ പ്രാർത്ഥന പോലെ അവരുടെ ഭക്തിഗാനങ്ങൾ മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങി. ഭക്തിഗാനങ്ങൾക്ക് അവർ നൽകിയ ഭാവം കേൾവിക്കാരെ അദൃശ്യമായ ആത്മാനുഭാവങ്ങളുമായി അടുപ്പിക്കുന്ന ഒരു അനുഭൂതി പ്രദാനം ചെയ്തു. ശാസ്ത്രീയ സംഗീതത്തിന്റെ കണിച്ചതയും ഭക്തിയുടെ ലാളിത്യവും അവർ മനോഹരമായി സമന്വയിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആസ്വാദകർക്ക് അവരുടെ ഭക്തിഗാനങ്ങൾ കേൾക്കാതെ ഒരു ദിവസം തുടങ്ങാൻ സാധിക്കുമായിരുന്നില്ല എന്നതായിരുന്നു സത്യം. ആ ശബ്ദം ഒരു അനുഗ്രഹം പോലെ ശ്രോതാക്കളുടെ ഹൃദയാന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു.

കല്യാണി മേനോന്റെ ജീവിതം സംഗീതത്തിന് വേണ്ടി മാത്രം സമർപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു. അവരുടെ ശബ്ദം എത്രയോ നടിമാർക്ക് വേണ്ടി വെള്ളിത്തിരയിൽ പ്രണയം പാടി, ഗാനങ്ങളുടെ ഭാവത്തിനനുസരിച്ച് സ്വന്തം ശബ്ദത്തെ പാകപ്പെടുത്താനുള്ള അവരുടെ കഴിവ് അതായിരുന്നു അനുഗ്രഹീതമായിരുന്നത്. തമിഴിലെയും മലയാളത്തിലെയും സംഗീതജ്ഞർ അവരുടെ കഴിവുകളെ എന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നു. സംഗീത ലോകത്തെ തലമുറയിലുണ്ടായ മാറ്റങ്ങൾക്കിടയിലും അവരുടെ സ്വരത്തിന് ഒട്ടും തനിമ നഷ്ടപ്പെട്ടില്ല. പഴയ ഗാനങ്ങളുടെ മാധുര്യം നിലനിർത്തിക്കൊണ്ടുതന്നെ പുതിയ ഗാനങ്ങളിലും അവർ സ്വന്തം കയ്യൊപ്പ് ചാർത്തി.

0: ഒരേ ഒരു താരം.
1: സംഗീത ലോകത്ത് വ്യക്തിബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. കല്യാണി മേനോൻ സഹപ്രവർത്തകരോടും ജൂനിയർ ആർട്ടിസ്റ്റുകളോടും കാട്ടിയ സ്നേഹവും വാത്സല്യവും എടുത്തു പറയേണ്ട ഒന്നാണ്. പുതിയ ഗായകർക്ക് അവർ വഴികാട്ടിയായി. സംഗീതത്തെ ഒരു മത്സരമായി കാണാതെ അതൊരു കൂട്ടായ്മയായി കാണാൻ എക്കാലവും അവർ ആഗ്രഹിച്ചു. ഒരു കലാകാരി എന്നതിലുപരി സ്നേഹഹൃദയമുള്ള ഒരു വ്യക്തി എന്ന നിലയിലും അവർ എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റി. സംഗീതത്തോടുള്ള അവരുടെ ആത്മാർത്ഥമായ സമീപനം അവരെ കൂടുതൽ പ്രിയങ്കരിയാക്കി, ഗായികയാക്കി.

ഒരു ഗായിക എന്ന നിലയിൽ നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും അവർക്ക് ലഭിച്ചു. ഓരോ പുരസ്കാരവും അവരുടെ സംഗീത ജീവിതത്തിലെ നാഴികക്കല്ലുകളായിരുന്നു. പൊതുസമൂഹത്തിൽ അവർക്ക് ലഭിച്ച ആദരം അവരുടെ പ്രതിഭയുടെ സാക്ഷ്യപത്രമാണ്. അവരുടെ സ്വരം ആസ്വദിച്ച ഓരോ ശ്രോതാവും അവർക്ക് ലഭിച്ച അവാർഡുകളായിരുന്നു. അത്രമേൽ ശ്രോതാക്കൾ ഹൃദയതടങ്ങളിൽ വെച്ച് അവരെ ആരാധിച്ചു. ഗാനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ കല്യാണി മേനോൻ കാണിച്ച സൂക്ഷ്മതയും ഓരോ ഈണത്തോടും അവർ കാട്ടിയ നീതിയും ഓരോ ഗായകർക്കും ഒരു പാഠമാണ്. സംഗീതത്തിന്റെ ഒരു കലാശാലയായിരുന്നു കല്യാണി മേനോൻ.

കല്യാണി മേനോന്റെ സംഗീതയാത്ര എത്രയോ വേദികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ചലച്ചിത്ര ഗാനങ്ങൾക്കപ്പുറം നിരവധി ആൽബങ്ങളിലും ഭക്തിഗാന കാസറ്റുകളിലും അവർ പാടി. അവരുടെ സംഗീതം ഹൃദയപൂർവ്വം തന്നെ പറയട്ടെ, കേൾവിക്കാർക്ക് ഒരു അനുഗ്രഹമായിരുന്നു, അകൈതവമായ ഒരു അനുഭൂതിയായിരുന്നു, അജ്ഞേയമായ ഒരു ആസ്വാദ്യതയായിരുന്നു അത്. കർണാടക സംഗീതത്തിന്റെ ഗാംഭീര്യവും ലളിത സംഗീതത്തിന്റെ ലാളിത്യവും ഒരുപോലെ ഉൾക്കൊണ്ട ആ ശബ്ദം സംഗീത ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോവുകയേയില്ല. കല്യാണി മേനോന്റെ ഗാനങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ വിഭാഗത്തിന്റെയോ മാത്രമായിരുന്നില്ല, മറിച്ച് അത് മനുഷ്യന്റെ പൊതുവായ വികാരങ്ങളെ ആകമാനം സ്പർശിക്കുകയായിരുന്നു.

കാലം പലതിനെയും വിസ്മരിപ്പിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. എന്തൊക്കെ വിസ്മരിക്കപ്പെട്ടിരിക്കുന്നു, തിരികെ വരാനാകാത്ത വിധം എന്തൊക്കെ മണ്ണടിഞ്ഞിരിക്കുന്നു. എന്നാൽ ചിലത് വിസ്മരിക്കാൻ ശ്രമിച്ചാലും കാലം അതിനനുവദിക്കില്ല. കാലാതിവർത്തിയായി അത് തിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും. കല്യാണി മേനോന്റെ പാട്ടുകൾക്ക് മരണമില്ല. അവർ ആലപിച്ച പല ഗാനങ്ങളും ഇന്നും പുതിയ തലമുറയുടെ പ്ലേലിസ്റ്റുകളിൽ ഇടം നേടുന്നു എന്നതാണ് അതിന്റെ അമരത്വം എന്നത്. കാരണം കല്യാണി മേനോന്റെ ശബ്ദത്തിന് കാലഹരണപ്പെടാത്ത ഒരു സൗന്ദര്യമുണ്ട്. ഒരു പുഴ ഒഴുകുന്നതുപോലെ ശാന്തമായി, എന്നാൽ ശക്തമായി അത് ഒരു സംസ്കൃതി പോലെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. സംഗീതത്തോടവർ കാട്ടിയ അർപ്പണ മനോഭാവം, അത് പകർന്ന സംഗീതത്തിന്റെ മാധുര്യം, അതെന്തുകൊണ്ടോ എന്റെ മനസ്സിലെ വിഷാദങ്ങളെ അകറ്റി സന്തോഷം നിറയ്ക്കുന്നു.

കല്യാണി മേനോൻ. ഈ ദിവസം ആ മഹാനക്ഷത്രത്തെക്കുറിച്ച് പറയാൻ കഴിഞ്ഞത് തന്നെ എത്രമേൽ സൗഭാഗ്യകരമായിരിക്കുന്നു, സാർത്ഥകമായിരിക്കുന്നു. ശാസ്ത്രീയ സംഗീതത്തെയും ചലച്ചിത്ര ഗാനങ്ങളെയും ഒരുപോലെ നെഞ്ചിലേറ്റിയ ഒരു ഗായികയുടെ ജീവിതം, ആ ജീവിതം ധന്യമാക്കിയ മണ്ണടരുകൾ, അവയിൽ ആർദ്രമായി അലിഞ്ഞു ചേർന്ന് ഇന്നും കന്മത നിസ്തരമായിരിക്കുന്ന അനാദിയായ പ്രവാഹം, അതിൽ ഞാനും ഈ പ്രപഞ്ചവും നിങ്ങളും ഈ ഭൂമിയും ഒന്നായി ഒന്നായി നിറഞ്ഞലിഞ്ഞു ചേരുമ്പോൾ ഹൃദയമേ പാടൂ, നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മട്ടെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖദമീ രാത്രി.

സുഖദമി രാത്രിയിലേക്ക് സുസ്വാഗതം. ഞങ്ങളുടെ നാട്ടിലെന്നല്ല, നിങ്ങളുടെ നാട്ടിലും ഉണ്ടാവും ഒരു ടാക്കീസ്. ഒന്നുകിൽ അതിപ്പോഴും ദ്രവിച്ചു പൊടിഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് ഒരു ഓഡിറ്റോറിയമായിട്ടുണ്ടാവും, അതുമല്ലെങ്കിൽ ഒരു മൾട്ടിഫ്ലക്സ് ആയിട്ടുണ്ടാവും. ഞങ്ങളുടെ നാട്ടിലെ ഭദ്ര ടാക്കീസ് ഓഡിറ്റോറിയമായി. ഭദ്ര ടാക്കീസിലെ പാട്ടുകളാണ് 80s സന്ധ്യകളെ വിളിച്ചുണർത്തിയിരുന്നത്. മിക്കവാറും ദിവസം കുർബാനിയിലെ പാട്ടുകളായിരുന്നു. അമ്പലത്തിലെ റെക്കോർഡിനേക്കാൾ ഉയർന്ന് കേട്ടിരുന്നത് ഭദ്ര ടാക്കീസിലെ പാട്ടുകളായിരുന്നു. പുറത്ത് റെക്കോർഡിടും, അത് കഴിഞ്ഞാൽ അകത്ത്. അതായിരുന്നു അന്നത്തെ രീതി. പുറത്തും പാട്ട്, അകത്തും പാട്ട്, അത് കഴിഞ്ഞ് സിനിമ. ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരിച്ചെത്താം.

ഈ സിനിമാ പുരയോട് ഞങ്ങൾക്ക് അത്ര വലിയ ബന്ധമായിരുന്നു. ഒന്ന് വിളിച്ചാൽ കേൾക്കാവുന്നത്ര ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു വല്ലാത്ത കാലമായിരുന്നു. ഭദ്ര ടാക്കീസിന്റെ ആ കാലം ഇന്നും ഓർമ്മയുടെ വെള്ളിത്തിരയിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിന്റെ നിശബ്ദതയിലേക്ക് പ്രേം നസീറും ഷീലയും മധുവും ജയഭാരതിയും ചൊവ്വാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലോ മാറി മാറി വിരുന്നു വന്നു. ഒരു പാട്ടുകൂടെ കേൾക്കാം.

എന്നും കേട്ടാലും ഖുർബാനിയിലെ പാട്ടുകൾ മടുക്കില്ല. അത് സന്ധ്യകളുടെ ഭാഗമായിരുന്നു. ഒരു ദിവസം കേട്ടില്ലെങ്കിലായിരുന്നു പ്രശ്നം. ഭാസി സാറിൻ്റെതായിരുന്നു ഭദ്ര ടാക്കീസ്. ജംഗ്ഷനും സ്കൂളിനുമിടയിൽ അമ്പലത്തിന് നേരെ എതിർവശത്തായിരുന്നു ഭദ്ര ടാക്കീസ്. പഴയ പ്രൊജക്ടറിൽ റീലുകൾ കറങ്ങി പടം കണ്ടിരുന്ന ഒരു കാലം. ഒരു പാട്ടുകൂടി കേട്ടാലോ?

ഭദ്ര ടാക്കീസ് വരുന്നതിന് മുമ്പ് ആളുകൾ നെടുമങ്ങാട് പോയിട്ടായിരുന്നു സിനിമ കണ്ടിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അതൊരു ടൂറ് പോകുന്നതുപോലെയായിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. ഭദ്ര വന്നതോടെ ദൂരെ എങ്ങും പോകേണ്ടി വന്നില്ല. ആ ഓലപ്പുര ദൃശ്യ സംവേദനക്ഷമതയുടെ ഒരു കൊട്ടാരമായിരുന്നു ഞങ്ങൾക്കൊക്കെ.

ആദ്യമായി ഞാൻ സിനിമ കണ്ടതും ഭദ്ര ടാക്കീസിൽ നിന്ന് തന്നെയായിരുന്നു. ഏതായിരുന്നു പടം എന്ന് കൃത്യമായി ഓർമ്മയില്ല. എന്നാലും മൂലധനമായിരിക്കാനാണ് സാധ്യത. കഥ ഓർമ്മയില്ല, പക്ഷെ പേടി മറന്നിട്ടില്ല. ജാഥയും കൊടിയും ജയിലും തിയേറ്ററിൽ നിന്ന് കരഞ്ഞു എന്നാണ് ഓർമ്മ. ഒരു പാട്ടുകൂടി കേട്ടാലോ?

ആർഭാടമായിട്ടാണ് ഞങ്ങളുടെ ഗ്രാമം ഭദ്ര ടാക്കീസിനെ കൊണ്ടാടിയത്. ചെമ്മീനൊക്കെ തകർത്തു. പാലാട്ടുകോമനും ഉണ്ണിയാർച്ചയും ദേവി കന്യാകുമാരിയും തകർത്താടി. ഒരു സിനിമ റിലീസ് ചെയ്ത് എത്രയോ കാലം കഴിഞ്ഞായിരുന്നു അത് ഭദ്ര ടാക്കീസിലെത്തിയിരുന്നത്. ഗ്രാമത്തിലെ ഓലപ്പുര സിനിമാ കൊട്ടകളുടെ എല്ലാം അവസ്ഥ അതുതന്നെയായിരുന്നു. നഗരത്തിൽ കോളിളക്കം കളിക്കുമ്പോൾ ഞങ്ങളുടെ ഭദ്ര ടാക്കീസിൽ മുറപ്പെണ്ണി എത്തിയിട്ടേ ഉണ്ടാവും. ഇന്ന് ഭദ്രയുണ്ടായിരുന്നെങ്കിൽ എനിക്കുറപ്പുണ്ട് ഭരതമോ തനിയാവർത്തനമോ ആയിരിക്കും കളിക്കുക. പക്ഷേ അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരുവിധ പരാതികളോ ആക്ഷേപമോ ഉണ്ടായിരുന്നില്ല. ഒരു പാട്ടുകൂടി കേട്ടാലോ?

കർക്കിടക മഴ കോരിച്ചൊരിയുന്ന ഒരു രാത്രി. ചെമ്മീൻ കണ്ട് പുറത്തിറങ്ങി. കറുത്തമ്മയും പരീക്കുട്ടിയും ചെമ്പങ്കുഞ്ഞുമെല്ലാം നിറഞ്ഞ മനസ്സുമായി പുറത്തെ തണുത്ത രാത്രിയിൽ ചെന്നിറങ്ങിയത് ഇപ്പോഴും ഓർക്കുന്നു. ഭദ്ര ടാക്കീസ് ഹൗസ്ഫുൾ ആവുന്നത് വല്ലപ്പോഴും മാത്രമാണ്. പക്ഷേ ക്ഷേത്ര ഉത്സവ നാളുകളിൽ എല്ലാ ദിവസവും ഭദ്ര ടാക്കീസ് ഹൗസ്ഫുള്ളായിരുന്നു. ഏപ്പടങ്ങളുടെ ചാകരയായിരിക്കും ആ നാളുകൾ. അതുകൊണ്ടാണ്. ഒരു പാട്ടുകൂടെ കേട്ടാലോ?

കറുത്തമ്മ പോയാൽ ഞാനീ കടാപ്പുറത്ത് പാടിപ്പാടി മരിക്കും എന്ന പരീക്കുട്ടിയുടെ വികാരമുറ്റിയ വാക്കുകൾ താങ്ങാനാവുമായിരുന്നില്ല. മാനസമയനെ ഇന്നും താങ്ങാനാവില്ല. കേട്ടാലോ ആ പാട്ട്.

നദി ഭദ്രയിലെത്തിയപ്പോൾ കാണാൻ പോയത് ഓർമ്മയുണ്ട്. അച്ഛനും അമ്മയും ചേട്ടന്മാരും ഒത്തായിരുന്നു പോയത്. സിനിമ കൊള്ളാം, പക്ഷേ നദി രാത്രിയിൽ ഉറക്കത്തിലേക്ക് ഒഴുകിയിറങ്ങി. 1000 പാദസരങ്ങൾക്കിലേക്ക്, ആലുവ പുഴ പിന്നെയും ഒഴുകി. ആ പാട്ട് കേൾക്കുമ്പോൾ ഉറക്കത്തിലേക്ക് പ്രേംനസീർ കയറി വരും. വാടിത്തളർന്ന ശാരദയുടെ മുഖം തെളിഞ്ഞു വരും. രണ്ടുപേരും കൂടി ഉറക്കത്തെ നുള്ളിക്കെടുത്തു. പിന്നെ അവരെക്കുറിച്ച് ഓരോന്നോർത്ത് വെളുക്കുവോളം തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. രാവിലെ കമ്പനി മുക്കിൽ ചെല്ലുമ്പോൾ അവിടെ സ്റ്റുവർട്ടിൻ്റെ കടയ്ക്ക് മുന്നിൽ പ്രേംനസീർ നിൽക്കുന്നത് പോലെയൊക്കെ തോന്നും. പഞ്ചായത്ത് കിണറിനടുത്ത് മധുവിനെയും ജയനെയും ഒക്കെ കണ്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോഴും എൻ്റെ ഓർമ്മ. ഒരു പാട്ടുകൂടെ കേട്ടാലോ?

ഒരു ദിവസം സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തിരശീലയിൽ ജയഭാരതി ഉരുകി ഇല്ലാതാവുന്നത് കണ്ടു. എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഫിലിം ഉരുകിയതെന്ന് മനസ്സിലായത്. പിന്നെ അത് ഒട്ടിച്ചിടണം. ഇരുട്ടിൽ ടോർച്ചുകൾ മിന്നി, കൂകലുയർന്നു. ആരവങ്ങൾ എത്ര പെട്ടെന്നാണ് തെറിയായി മാറുന്നത്. ആരൊക്കെ ആരുടെയൊക്കെ പിതാക്കന്മാരെ വിളിക്കുന്നു, അവർ കൂട്ടത്തോടെ മാതാവിനെ വിളിക്കുന്നു. തെറിവിളികളുടെ ഒരു അയ്യര് കളിക്കിടയിൽ ജയഭാരതി വീണ്ടും വരുന്നു. പ്രേം നസീറും. എല്ലാവർക്കും സമാധാനമായി, സന്തോഷവുമുണ്ടായി. വീണ്ടും സിനിമ കണ്ടു. പരസ്പരം തെറി വിളിച്ചവരെല്ലാം എല്ലാം മറന്നു. സിനിമയിൽ അലിഞ്ഞു ചേർന്നു. ഭദ്രയുടെ ഭാഗമായി മാറി. ഒരു പാട്ടുകൂടെ കേട്ടാലോ?

ഭദ്രട്ടാക്കി സിന്നില്ല. പക്ഷേ അത് ക്ഷേത്രമക ഭദ്ര ഓഡിറ്റോറിയമായി. അതൊരോർമ്മയായി അവിടെ തന്നെ നിൽക്കട്ടെ. ഞങ്ങളുടെ ബാല്യ കൗമാരങ്ങളുടെ ഓർമ്മകൾ, നെടുവീർപ്പുകൾ. ഭദ്ര ഒരു അനുഭവമാണ്, കേവലം ഒരോർമ്മ മാത്രമല്ല. ഒരു പാട്ട് കൂടി കേൾക്കാം.

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള സമയമാകുന്നു. നേരം ഒരുപാടായി, ഉറങ്ങാനുള്ള നേരമായി. സുഖമായി ഉറങ്ങാം, സുഖസുഷുപ്തി നേരുന്നു. കാരണം ഉന്മേഷത്തോടെ ഉണരണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ഈ സമൂഹത്തിൻ്റെ ഭാഗമാകണം. ഈ സമൂഹത്തെ വിളിച്ചുണർത്തേണ്ട, ഈ സമൂഹത്തെ ഉയർത്തേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് ഉറക്കം വരുമ്പോൾ സുഖമായി ഉറങ്ങുക തന്നെ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ പരസ്പരം പങ്കുവച്ചു, ഒരുപാട് പാട്ടുകൾ കേട്ടു. ഇനി സുഖസുഷുപ്തിയിലേക്ക്. ശുഭരാത്രി നേരുന്നു. സുഖമായി ഉറങ്ങി ഉന്മേഷത്തോടെ ഉണർന്ന് പുതിയ പ്രഭാതത്തെ വരവേൽക്കുന്നതുവരെ വിട പറയുന്നു. സ്നേഹപൂർവം, മധുജൻ.